ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആശ്വിനം 3, കൊല്ലവർഷം 1202 കന്നി 9. 2026 സെപ്റ്റംബർ 25 വെള്ളിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:45. 101.9 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഫാദർ ശാന്തൻ ചെരുവിൽ.
1: ഇന്ന് കേരള സമൂഹം അഭിമുഖീകരിക്കുന്ന ഭീതിജനകമായ ഒരു യാഥാർത്ഥ്യം വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളാണ്. ആത്മഹത്യാ പ്രവണതയിൽ പുതുതായി കണ്ടുവരുന്ന രണ്ട് പ്രതിഭാസങ്ങൾ. വ്യക്തികളിൽ ഒതുങ്ങി നിന്നിരുന്ന ആത്മഹത്യ കൂട്ട ആത്മഹത്യകൾക്ക് വഴിമാറിക്കൊടുത്തു എന്നതാണ്. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ജീവിതം അവസാനിപ്പിക്കുക, പ്രണയജോഡികൾ കൂട്ടുകാർ ഒത്തുചേർന്ന് ആത്മഹത്യ ചെയ്യുക തുടങ്ങിയ രീതികളാണ് ഇപ്പോഴുള്ളത്. രണ്ടാമതായി, നിസ്സാര കാരണങ്ങളെ പ്രതിയാണ് ഇന്ന് ആത്മഹത്യകളിൽ അധികവും. മുൻപ് ജീവിതത്തിൻ്റെ സർവ വഴികളും അടഞ്ഞു കഴിയുമ്പോൾ ഗത്യന്തരമില്ലാതെ മനുഷ്യൻ അന്തിമമായി മുട്ടുന്ന വാതിലായിരുന്നു ആത്മഹത്യയെങ്കിൽ, ഇന്ന് അവൻ ആദ്യം മുട്ടുന്ന വാതിലാണത്. ദുഃഖകരമായ മറ്റൊരു കാര്യം, 18-നും 30-നും ഇടയിൽ പ്രായമുള്ളവരിലാണ് ആത്മഹത്യാ പ്രവണത ഉയർന്നു നിൽക്കുന്നത് എന്നതാണ്. ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിൽ പ്രധാന കാരണം കുടുംബങ്ങളിൽ വന്ന മാറ്റം തന്നെ. കൂട്ടുകുടുംബങ്ങളുടെ സ്ഥാനത്ത് ഇന്ന് അണുകുടുംബങ്ങളാണ്. കൂട്ടുകുടുംബങ്ങളിൽ ആത്മഹത്യാ നിരക്ക് കുറവായിരുന്നുവെങ്കിൽ അണുകുടുംബങ്ങളിൽ അത് വർദ്ധിച്ചു വരികയാണ്. കൂട്ടുകുടുംബങ്ങളിലെ സഹവർത്തിത്വവും പരസ്പര സഹകരണവും കുടുംബങ്ങളിൽ ഉന്മേഷവും സന്തോഷവും പകരുന്നുവെങ്കിൽ, ഏകാന്തതയുടെ തടവറയിൽ അന്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ വസിക്കുന്ന അണുകുടുംബങ്ങളിൽ ആത്മഹത്യ വർദ്ധിച്ചു വരികയാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ വഴികാട്ടാനും തകർച്ചകളിൽ താങ്ങും തണലുമാകുവാനും അനുഭവജ്ഞരായ കാരണവന്മാർ അന്നുണ്ടായിരുന്നു. ജീവിത മൂല്യങ്ങൾ കഥകളിലൂടെയും പഴമൊഴികളിലൂടെയും ഇളം തലമുറയ്ക്ക് കൈമാറ്റം ചെയ്തിരുന്ന മുതിർന്നവരുടെ സ്ഥാനം ഇന്ന് സമൂഹ മാധ്യമങ്ങൾ കൈയടക്കിയിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന മാനസിക അവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ അറിഞ്ഞോ അറിയാതെയോ മാതാപിതാക്കൾക്കും ചെറുതല്ലാത്ത പങ്കുണ്ട്. 1-ഓ 2-ഓ കുട്ടികൾ മാത്രമുള്ള ചെറു കുടുംബങ്ങളിൽ മക്കൾ ആഗ്രഹിക്കുന്നതെന്തും ആഗ്രഹിക്കുന്ന സമയത്ത് നിവർത്തിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ ഭാവിയിൽ തങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ലഭിക്കാതെ വരുമ്പോൾ സമചിത്തതയോടെ അവയെ അഭിമുഖീകരിക്കുവാനുള്ള അവരുടെ മാനസിക പക്വത നഷ്ടപ്പെടുത്തുകയാണ്. നഷ്ടങ്ങളും പരാജയങ്ങളും മോഹഭംഗങ്ങളും ഏറ്റെടുക്കുവാനുള്ള പരിശീലനം അവർക്ക് നൽകണം. വിജയത്തിൻ്റെ തൊപ്പിയോടൊപ്പം പരാജയത്തിൻ്റെ തൊപ്പിയും ധരിക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് പരിശീലനം നൽകണം. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കുട്ടിയും ഞങ്ങളുടെ ലോകവും എന്ന സ്വാർത്ഥതയുടെ ഇടുങ്ങിയ വഴികളിലൂടെ നീങ്ങാതെ പ്രായം ചെന്ന മാതാപിതാക്കളെ അർഹിക്കുന്ന സ്ഥാനവും മാനവും നൽകി കൂടെ പാർപ്പിക്കുവാനും നാം തയ്യാറാകണം. അല്പം അസൗകര്യങ്ങൾ അതുമൂലം ഉണ്ടാകുമെങ്കിലും ലഭ്യമാകുന്ന നന്മ അമൂല്യമായിരിക്കും. ബന്ധുജനങ്ങളും അയൽപക്കങ്ങളുമായുള്ള ബന്ധവും സംഘർഷങ്ങൾ ലഘൂകരിക്കുവാനും മാനസിക പിരിമുറുക്കത്തിന് അയവ് വരുത്തുവാനും സഹായിക്കും. പഠനം, ട്യൂഷൻ എന്നീ വലയത്തിൽ നിന്ന് കുട്ടികൾക്ക് മോചനം ലഭിച്ചേ മതിയാകൂ. എല്ലാവരെയും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ആക്കുവാനുള്ള വ്യഗ്രതയിൽ സംഭവിക്കുന്ന ഭവിഷ്യത്ത് ആര് ഗവനിക്കുന്നു? സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്താനാവില്ല എങ്കിലും നിയന്ത്രിതമായ രീതിയിൽ വിവേകത്തോടെ അവ ഉപയോഗിക്കുവാൻ അവരെ അഭ്യസിപ്പിക്കണം. ജീവിക്കണമെങ്കിൽ ഒരു കാരണമുണ്ടായിരിക്കണം. ജീവിക്കുവാനുള്ള കാരണം കണ്ടെത്തുവാൻ മനുഷ്യനെ സഹായിക്കേണ്ടത് മതങ്ങളാണ്. ലോകമൂല്യങ്ങൾക്കപ്പുറം ചില സനാതന മൂല്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കേണ്ടത് മതങ്ങളാണ്. അശാന്തിയിലും നൈരാശ്യങ്ങളിലും പരാജയങ്ങളിലും സംഘർഷങ്ങളിലും തകർച്ചയിലും മനുഷ്യൻ ആശ്വാസവും കൈത്താങ്ങുമായി കൂടെ നിൽക്കേണ്ടത് മതങ്ങളാണ്. പ്രതിസന്ധികളിൽ ജീവിക്കുവാനുള്ള കാരണം അവന് ഊതിക്കൊടുക്കേണ്ടതും മതങ്ങളാണ്. തളർച്ചകളിലും തകർച്ചകളിലും മതം ഊന്നുവടിയാകണം. ദാവീദ് രാജാവ് ബൈബിളിൽ 23-ാം സങ്കീർത്തനത്തിലൂടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചു: മരണത്തിൻ്റെ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഭയപ്പെടുകയില്ല, എന്തെന്നാൽ അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു.
0: സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് ഫാദർ ശാന്തൻ ചെരുവിൽ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 138-ാം പതിപ്പ് മറ്റന്നാൾ. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും മറ്റന്നാൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനമന്ത്രാലയം. ബാങ്ക് പണിമുടക്കിന്റെ പശ്ചാത്തലത്തിലാണിത്. ബാങ്ക് പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ ഈ മാസത്തെ ശമ്പളവും വേതനവും പെൻഷനും ഇന്ന് വിതരണം ചെയ്യും. ഈ മാസം 28 മുതൽ 30 വരെയാണ് സംയുക്ത ബാങ്കിംഗ് ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്തിരിക്കുന്ന രാജ്യവ്യാപക പണിമുടക്ക്. വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നവീകരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ VACB സ്യൂട്ട് 3.0 മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യും. വിജിലൻസ് കേസുകളുടെ അന്വേഷണത്തിനും ഏകോപനത്തിനും വികസിപ്പിച്ച സംയോജിത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണിത്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊച്ചിയിൽ 305 ഗ്രാം MDMA മൂന്ന് പേരെ പിടികൂടി. ചേർത്തല സ്വദേശി അഫ്സൽ, ചെങ്ങന്നൂർ സ്വദേശിനി ജസ്ന സൂസൻ ജൂബി, പാണ്ഡിക്കുടി സ്വദേശി വിഷ്ണു ബി പയ്യുമാണ് അറസ്റ്റിലായത്. ഏഷ്യൻ ഗെയിംസ് 4x400 മിക്സഡ് റിലേയിൽ ഇന്ത്യയ്ക്ക് വെള്ളി. പൂവമ്മ രാജു, വിശാൽ തെന്നരശ്, വിദ്യാരാംരാജ്, മനു TS എന്നിവരടങ്ങിയ ടീമാണ് വെള്ളി നേടിയത്. അത്ലറ്റിക്സ് വനിതകളുടെ 10,000 മീറ്ററിൽ ഇന്ത്യയുടെ സീമാ കുമാരി വെങ്കലം നേടി. FM ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി 8 മണിക്ക്.

നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി. വയലാർ എഴുതിയ കല്യാണ സൗഗന്ധികം എന്ന കവിത ആലാപനം വിഷ്ണു മോഹൻ. തുടർന്ന് ഉദയഗീതം രഹന, സബീർ, ഗഫൂർ എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, 7:15 ആരണ്യകം, ആയുരാരോഗ്യം, ഗ്രാമകേരളം, തൊഴിൽ ദർശനം, 7:55 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, നഗരപുരാണം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, 8:30 ബാലരാമപുരം സുബയ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 12 മുതൽ 11 മണിവരെ സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. ഇതിൽ ജയേഷ് പങ്കുവയ്ക്കുന്ന ബാൾട്ടിക് റീജിയണിലെ വിശേഷങ്ങൾ. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 തിരയിപ്പൂക്കൾ. 12:00 നവമാധുരി. 12:40 പ്രകാശധാര. പാദസംരക്ഷണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ രാംലാൽ ആർവി സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:20 പ്രണയഗീതങ്ങൾ. 2:20 വെള്ളി വെളിച്ചം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹേ സ്പോൺസേഡ് പരിപാടി. 3:00 ഹലോ സന്ദേശ ഗാനം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 മഴവില്ല. 5:20 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, നഗരപുരാണം. 5:45 പണ്ട് പണ്ട് പണ്ട്. 6:20 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ.

പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.8 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.6 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു പുതിയ പ്രഭാതം, പുതിയ ദിവസം. ശ്രോതാക്കളുടെ പ്രഭാതത്തിന് നിറവും സംഗീതവും സന്തോഷവും പകരാൻ പുതുമയേറുന്ന പരിപാടികളും വാർത്തകളും വിശേഷങ്ങളും മധുരഗാനങ്ങളുമൊക്കെയായി ഈ പുലരിയിൽ ഒരു സ്നേഹക്കൂട്ടായി നമസ്തേ അനന്തപുരി ഇതായെത്തി. നമസ്തേ അനന്തപുരിയുമായി ഇന്ന് ശ്രോതാക്കളോടൊപ്പമുള്ളത് ധന്യ രാജ്. പതിവ് പോലെ ആദ്യം കേൾക്കാം ഉഷമലരി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് വയലാർ രാമവർമ്മ എഴുതിയ കല്യാണ സൗഗന്ധികം എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് വിഷ്ണു മോഹൻ.

ഉഷുമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കല്യാണ സൗഗന്ധികം എന്ന കവിത. വയലാർ രാമവർമ്മ രചിച്ചത്, പാരായണം ചെയ്തത് വിഷ്ണു മോഹൻ.

0: ഇനി കേൾക്കാം ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ റഹന, സബീർ, ഗഫൂർ എന്നിവർ പാടുന്ന ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി സർവാധിനാഥ അല്ലാഹുവേ എന്ന് തുടങ്ങുന്ന ഗാനം പാടുന്നത് റഹന.

0: അർഹന, സബീർ, ഗഫൂർ എന്നിവർ പാടിയ ഗാനങ്ങളാണ് ഉദയഗീതത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: പ്രഭാതഭേരി. പ്രഭാതഭേരിയിൽ പതിവ് പോലെ ആദ്യം പത്രവൃത്താന്തം. സംസ്ഥാനത്ത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി കേന്ദ്രത്തിന്റെ 7-ാമത്തെ കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയ 131 വില്ലേജുകളിൽ 33 ഒഴിവാക്കണമെന്ന നിർദ്ദേശവുമായി കേരളം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചു. തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തോട് 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പ്രകടിപ്പിച്ച വിയോജിപ്പുകൾ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചതോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ അതിശക്ത പ്രതിഷേധം. ദുർമന്ത്രവാദവും ആഭിചാരവും നിരോധിക്കുന്നതിനുള്ള നിയമത്തിന്റെ കരട് വിദഗ്ധ സമിതി സംസ്ഥാന സർക്കാരിന് കൈമാറി. 22 കുറ്റകൃത്യങ്ങളാണ് ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നരബലി, ജീവനോടെ സംസ്കരിക്കൽ, മരണകാരണമായ മറ്റ് പ്രവൃത്തികൾ എന്നിവയ്ക്ക് ജീവപര്യന്തമാണ് നിർദ്ദേശിച്ചിരുന്ന ശിക്ഷ. ഭാരതീയ ന്യായസംഹിത പ്രകാരമുള്ള ശിക്ഷയ്ക്ക് പുറമെയാണിത്. സാംസ്കാരിക നായകൻ സൂര്യകൃഷ്ണമൂർത്തിയുടെ സംസ്കാരം ഇന്നലെ വൈകിട്ട് 6:45 പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ തൈക്കാട് ശാന്തി കവാടത്തിൽ വെച്ച് നടന്നു. ബാങ്ക് പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ ഈ മാസത്തെ ശമ്പളവും വേതനവും പെൻഷനും ഇന്ന് വിതരണം ചെയ്യും. ഈ മാസം 28 മുതൽ 30 വരെയാണ് സംയുക്ത ബാങ്കിംഗ് ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്തിരിക്കുന്ന രാജ്യവ്യാപക പണിമുടക്ക്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ

0: മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസ് 4x400 മിക്സഡ് റിലേയിൽ ഇന്ത്യയ്ക്ക് വെള്ളി. അത്ലറ്റിക്സ് വനിതകളുടെ 10,000 മീറ്ററിൽ ഇന്ത്യയുടെ സീമാ കുമാരി വെങ്കലം നേടി.
1: കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തിരിതെളിയും. കൈരളി, ശ്രീ, നിള തിയേറ്റർ സമുച്ചയങ്ങളിലായി നടക്കുന്ന 6 ദിവസത്തെ ഈ ചലച്ചിത്രമേളയിൽ മത്സര വിഭാഗത്തിലും അല്ലാത്തതുമായി നിരവധി ഡോക്യുമെന്ററികളും ഹ്രസ്വചിത്രങ്ങളും പ്രദർശിപ്പിക്കുന്നു. സമകാലിക സമൂഹത്തിന്റെ നേർക്കാഴ്ചകളും ക്രിയാത്മക ആശയങ്ങളും പ്രമേയമാകുന്ന IDSFFK ഇത്തവണത്തെ പ്രധാന സവിശേഷതകളെക്കുറിച്ചാണ് ഇന്നത്തെ പ്രഭാതഭേരി. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന രാജ്യത്തെ പ്രമുഖ ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയായ IDSFFK സംഘാടനത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിക്കുന്നു.
2: സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയാണ് നമ്മൾ കേരളത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന IDSFFK.
1: സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സജിത് സിസി:
2: ഈ മേളയിൽ അവാർഡ് നേടുന്ന ചിത്രങ്ങൾ ഓസ്കാറിനുള്ള ക്വാളിഫയിങ് നേടുന്ന ചിത്രങ്ങളായി മാറുകയും അതുകൊണ്ട് തന്നെ ഓസ്കാറിനുള്ള ക്വാളിഫയിങ് മേള എന്നുള്ള തരത്തിൽ ഈ മേളയുടെ പ്രാധാന്യവും വളരെ വലുതാണ്. ഇന്ത്യയിലെമ്പാടും ഉള്ള ഡോക്യുമെന്ററി സംവിധായകർ അതുകൊണ്ട് തന്നെ മത്സര സ്വഭാവത്തിൽ ഓരോ വർഷവും മേളയിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ചിത്രങ്ങളുടെ എണ്ണത്തിലും ക്രമാനുഗതമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. ഈ വർഷം ചരിത്രത്തിലെ ഏറ്റവും അധികം ചിത്രങ്ങൾ സമർപ്പിക്കപ്പെട്ട ഒരു ഫെസ്റ്റിവലും കൂടിയാണ്. ഏകദേശം 1860 ഡോക്യുമെന്ററികളാണ് ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നും ഈ മേളയിലേക്ക് സമർപ്പിക്കപ്പെട്ടത്. ആ ചിത്രങ്ങളിൽ നിന്ന് സെലക്ഷൻ കമ്മിറ്റി തിരഞ്ഞെടുത്ത 141 ചിത്രങ്ങളാണ് നമ്മുടെ മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. 56 രാജ്യങ്ങളിൽ നിന്നുള്ള 270 ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു.
1: ചലച്ചിത്ര സംവിധായകൻ സജിൻ ലാൽ:
3: സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് 2-3 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഫീച്ചർ സിനിമയായിരിക്കാം. എന്നാൽ ഒരു വലിയ കഥ പറയാൻ എപ്പോഴും വലിയ ദൈർഘ്യം ആവശ്യമില്ല. ചിലപ്പോൾ 10 മിനിറ്റ് മതി, ചിലപ്പോൾ 5 മിനിറ്റ് മതി, ഒരുപക്ഷെ ഏതാനും മിനിറ്റുകൾ മാത്രം മതി. ഒരു മനുഷ്യന്റെ ജീവിതം നമ്മെ സ്പർശിക്കാൻ, ഒരു സാമൂഹിക പ്രശ്നത്തെക്കുറിച്ച് നമ്മെ ചിന്തിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ, അതാണ് ഹ്രസ്വചിത്രത്തിന്റെയും ഡോക്യുമെന്ററി സിനിമയുടെയും ശക്തി. ഈ ശക്തിയെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന പ്രധാന വേദികളിലൊന്നാണ് ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള IDSFFK. വർഷങ്ങളായി ഇന്ത്യയിലെ ഡോക്യുമെന്ററി ഹ്രസ്വചിത്ര രംഗത്തെ പ്രധാന വേദിയായി വളർന്നിരിക്കുകയാണ്. ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു ചെറിയ മനുഷ്യന്റെ ജീവിതമാകാം ഒരു സിനിമയുടെ വിഷയം. ഒരു അമ്മയുടെ കാത്തിരിപ്പാകാം, ഒരു കുട്ടിയുടെ സ്വപ്നമാകാം, ഒരു സമൂഹം നേരിടുന്ന പ്രശ്നമാകാം, പ്രകൃതിയുടെ നിശബ്ദമായ ഒരു മാറ്റമാകാം, അല്ലെങ്കിൽ നമ്മൾ ദിവസവും കാണുന്ന ഒരു സംഭവത്തെ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കുന്നതാകാം. ഇത്തരം ചെറിയ കാഴ്ചകളിലൂടെ വലിയ ലോകത്തെ കാണാനുള്ള അവസരമാണ് ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഡോക്യുമെന്ററി സിനിമകൾ യാഥാർത്ഥ്യത്തെ രേഖപ്പെടുത്തുന്നു. ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോകുന്ന മനുഷ്യരെയും സംഭവങ്ങളെയും ജീവിതങ്ങളെയും ക്യാമറയിലൂടെ സംരക്ഷിക്കുന്നു. ഇന്ന് സിനിമാ നിർമ്മാണ സാങ്കേതിക വിദ്യ സാധാരണക്കാരിലേക്കും വളരെ എളുപ്പത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. മൊബൈൽ ഫോൺ മുതൽ ഡിജിറ്റൽ ക്യാമറ വരെ ഉപയോഗിച്ച് പുതിയ തലമുറയിലെ ചലച്ചിത്ര പ്രവർത്തകർ അവരുടെ കാഴ്ചപ്പാടുകൾ ലോകത്തോട് പങ്കുവെക്കുകയാണ്. സാങ്കേതിക വിദ്യയുടെ ഈ ജനാധിപത്യവൽക്കരണം സിനിമയിൽ പുതിയ ശബ്ദങ്ങൾക്ക് കൂടുതൽ ഇടം നൽകിയിട്ടുണ്ടെന്ന് IDSFFK തന്നെ ചൂണ്ടിക്കാണിക്കുന്നു.
4: IDSFFK രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡെലിഗേറ്റ് ആണ്. IDSFFK എന്റെ ഒരു വർക്ക് ഒരു തവണ സെലക്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് ഞാൻ ശരിക്കും IDSFFK കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണാനായിട്ട് തുടങ്ങി. അതിനുശേഷം ഇപ്പൊ തുടർച്ചയായിട്ട് ഞാൻ IDSFFK രജിസ്റ്റർ ചെയ്യാറുണ്ട്. IDSFFK പ്രത്യേകത, IDSFFK പലപ്പോഴും ഈ ഷോർട്ട് ഫിലിംസിന്റെ പ്രത്യേകത, വളരെ ചെറിയ ടൈമിൽ വലിയ സബ്ജക്ട് പറഞ്ഞു വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനും ആദ്യമായിട്ട് ഇപ്പൊ ഞാനൊരു ഫിലിം ഡയറക്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അതിന്റെ സെൻസറിംഗ് കഴിഞ്ഞു, എന്റെ പ്രോസ് എല്ലാം കഴിഞ്ഞാണ്. അപ്പൊ അതിന് മുമ്പ് ഞാൻ ചെയ്തിരുന്നത് ഷോർട്ട് ഫിലിംസ് ആണ്. അപ്പൊ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് സിനിമ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ ടഫായിട്ടാണ് എനിക്ക് ഷോർട്ട് ഫിലിം. കാരണം നമ്മൾ സീരിയസ് ആയ സാധനം ചെയ്യുമ്പോൾ ആ ടോപ്പിക്ക് ഒരു 10 or 8 minutes വളരെ കൃത്യമായിട്ട് ഓഡിയൻസിലേക്ക് എത്തുന്ന രീതിയിൽ പറയുക എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയ ഒരു കാര്യമാണെന്ന് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ അത് ഇപ്പൊ അങ്ങനെ എന്നെ സംബന്ധിച്ച് എനിക്ക് IDSFFK ആ രീതിയിൽ കുറച്ചുകൂടെ ഫീൽ ചെയ്യാറുണ്ട്. അതും ഡോക്യുമെന്ററീസ് ഒക്കെ അത് കുറച്ചുകൂടെ നമ്മുടെ ഓഡിയൻസ് കാണണം എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. പൊതുവെ നമ്മൾ സിനിമ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് മാത്രമാണ് നമ്മൾ കൂടുതലും ഈ സിനിമ എന്തുസിയാസ്റ്റുകൾ കാണുന്നത്. അപ്പൊ അതും അറിയിട്ട് ഡോക്യുമെന്ററികൾ കുറച്ചുകൂടെ കാണാനുള്ള അവസരം ഐ ഡി എഫ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ ശരിക്കും നമ്മൾ അഡ്രസ് ചെയ്യുന്ന വലിയ ഇഷ്യൂസ് ഒക്കെ ശരിക്കും ഡോക്യുമെന്ററിയിലാണത്. ഡോക്യുമെന്ററിക്ക് ശരിക്കും നമ്മുടെ നാട്ടിൽ കുറച്ച് പ്രേക്ഷകർ കുറവാണ്. അപ്പൊ അതൊക്കെയാണ് എന്നെ ശരിക്കും ഐ ഡി എഫ് ഒക്കെ കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കി വരുന്നത്.
1: ചലച്ചിത്ര മേളകൾ യുവ ചലച്ചിത്ര പ്രവർത്തകർ

0: ർക്കും വിദ്യാർത്ഥികൾക്കും നൽകുന്ന ആസ്വാദനത്തിനും പഠനത്തിനുമുള്ള അവസരങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ്.
1: എല്ലാവരും കവിതയിൽ നിന്ന് നോവലും കഥകളും ഒക്കെ എഴുതും എന്ന് പറയാറുണ്ട്.
0: എഴുത്തുകാരൻ സി റഹീം.
1: ഒരു മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ എളുപ്പം ചെയ്യാവുന്ന പ്രവർത്തനങ്ങളിലൊന്ന് ഡോക്യുമെന്ററി നിർമ്മാണമാണ്. നമുക്ക് ചുറ്റും കാണുന്ന ഏത് വിഷയത്തെയും നമുക്ക് ഡോക്യുമെന്ററിയിലൂടെ അവതരിപ്പിക്കാൻ പറ്റും. സിനിമ കുറച്ചുകൂടെ സങ്കീർണമാണ്. പുതിയ തലമുറ ഡോക്യുമെന്ററി വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ 10-18 വർഷത്തെ ഡോക്യുമെന്ററി മേളകളിലെ എല്ലാ മേളയിലും പങ്കെടുത്ത ഒരാൾ കൂടിയാണ് ഞാൻ. ചലച്ചിത്രമേളയിലും അത് തന്നെ. പല ഡോക്യുമെന്ററികളും എനിക്കും ഈ മേളയിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. മത്സരവിഭാഗത്തിലൊക്കെ കൊണ്ടുവരാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ യുവതലമുറ അതുപോലെ തന്നെ കാര്യങ്ങളെ ഗൗരവമായി സമീപിക്കുന്ന മനുഷ്യര് സ്ത്രീകളുടെ പങ്കാളിത്തം നമ്മൾ എടുത്തു പറയണം. സ്ത്രീകൾ സമീപകാലത്ത് ഇത്തരം മേളകളിൽ വലിയ തോതിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. മർദ്ദനത്തിന്റേത്, ചൂഷണങ്ങളുടേത്, അന്താരാഷ്ട്ര തലത്തിലുള്ള നയവ്യതിയാനങ്ങൾ മൂലം സമൂഹങ്ങൾ അടിച്ചമർത്തപ്പെടുന്നത്. പക്ഷെ അതുപോലെ തന്നെ പോസിറ്റീവായ കാര്യങ്ങൾ നമ്മൾ കാണും. സമൂഹത്തിൽ വലിയ നന്മകളും നമുക്ക് കാണാൻ കഴിയും. മനുഷ്യരുടെ ഒരുമകൾ, ത്യാഗം, പ്രകൃതിയിലേക്കുള്ള ഡോക്യുമെന്ററികള്, പ്രകൃതി ജീവിതങ്ങളെ, വ്യത്യസ്ത മനുഷ്യര്, രാഷ്ട്രീയ നേതാക്കളെ, രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരും. സെൻസറിങ് സത്യത്തിൽ ഇത്തരം മേളകൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അത് തലസ്ഥാന നഗരിയിൽ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ കേരളത്തെ പോലെയുള്ള സംസ്ഥാനത്ത് ഇപ്പൊ ജില്ലകളിലും ഗ്രാമങ്ങളിലും ഒക്കെ ധാരാളം ഫിലിം സൊസൈറ്റികളുണ്ട്, ഫിലിം പ്രവർത്തകരുണ്ട്. അവിടെയൊക്കെ ഡോക്യുമെന്ററികൾ വർഷങ്ങളും ഉണ്ട്. ഇത് നമുക്ക് വലിയൊരു കരുത്താണ്. സർഗാത്മകതയുള്ളവരുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മകൾ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും.
0: തിയേറ്റർ സമുച്ചയങ്ങളിൽ ഡെലിഗേറ്റുകൾക്കായി ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ, സുഗമമായ പ്രവേശന മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമാക്കുകയാണ്.
2: വളരെ മികച്ച ഡോക്യുമെന്ററികൾ കാണുന്നതിനും
0: സജിത് സി സി
2: ആശയ സംവാദത്തിൽ ഏർപ്പെടുന്നതിനും അതോടൊപ്പം സാംസ്കാരിക പരിപാടികളുടെ ഭാഗമാകുന്നതിനുമുള്ള ഒരു വേദിയായി ഈ മേളയെ അക്കാഡമി രൂപപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഡെലിഗേറ്റ്സിന് ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി നൽകുന്ന ഒരു മേളയാണ് ഇപ്പോൾ നടക്കുന്ന 18th ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്ര മേള. പ്രസ്തുത മേളയിലേക്ക് എല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഒരു പുതിയ കാഴ്ച അനുഭവം നിങ്ങൾക്ക് ലഭ്യമാക്കുന്ന, ഉറപ്പു നൽകുന്ന ഒരു മേള എന്നുള്ള തരത്തിൽ 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്ര മേളയെ കാണണമെന്നും ഈ മേളയെ ഒരു വലിയ വിജയമാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു.
0: വിവിധ പ്രദേശങ്ങളിൽ നിന്നും പ്രതിനിധികൾ എത്താറുള്ള ഈ മേള കേരളത്തിന് സമ്മാനിക്കുന്ന സാംസ്കാരിക ഉണർവ് ചെറുതല്ല. ഇത്തരം അന്താരാഷ്ട്ര മേളകളിൽ ചലച്ചിത്ര ആസ്വാദകരുടെ പങ്കാളിത്തത്തെപ്പറ്റിയും പ്രതികരണങ്ങളെപ്പറ്റിയും
3: ഒരു നല്ല സിനിമ അവസാനിക്കുന്നത് സ്ക്രീനിൽ ദ എൻഡ് എന്ന് എഴുതി കാണിക്കുന്നതോടെ അല്ല.
0: സജിൻ ലാൽ.
3: അത് പ്രേക്ഷകന്റെ മനസ്സിൽ ഒരു ചോദ്യമായി തുടരുമ്പോഴാണ് അതിന്റെ യാത്ര ആരംഭിക്കുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്ന നിരവധി സിനിമകളെ പരിചയപ്പെടാനുള്ള അവസരമാണ് IDSFOK നൽകുന്നത്. ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് ഷോർട്ട് ഫിലിമുകളെയും ഡോക്യുമെന്ററികളെയും ഗൗരവത്തോടെ കാണേണ്ട സമയം ഇതാണ് എന്നതാണ്. കാരണം നാളെയുടെ വലിയ സിനിമകൾക്ക് വിത്താകുന്നത് പലപ്പോഴും ഇത്തരം ചെറിയ സിനിമകളാണ്. ഇന്ന് ഒരു ഹ്രസ്വചിത്രവുമായി എത്തുന്ന ഒരു യുവ സംവിധായകൻ നാളെ ഒരു വലിയ സിനിമയുടെ സംവിധായകനായേക്കാം. ഇന്ന് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു പുതിയ മുഖം നാളെ ഇന്ത്യൻ സിനിമയിലെ ശ്രദ്ധേയനായ നടനായേക്കാം. ഇന്ന് പരീക്ഷണമായി ഒരുക്കുന്ന ഒരു ഡോക്യുമെന്ററി നാളെ നമ്മുടെ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ചരിത്ര രേഖയാകാം. അതുകൊണ്ട് തന്നെ IDSFOK ഒരു ചലച്ചിത്രമേള മാത്രമല്ല, പുതിയ സിനിമകളിലേക്കുള്ള ഒരു വാതിലാണ്.
0: സമകാലിക വിഷയങ്ങളെയും ജനജീവിതങ്ങളെയും തുറന്നുകാട്ടുന്ന ഡോക്യുമെന്ററികളും ഹ്രസ്വചിത്രങ്ങളും സിനിമ എന്ന മാധ്യമത്തിന്റെ കരുത്തുറ്റ രൂപങ്ങളാണ്. ഇത്തരം സ്വതന്ത്ര ചലച്ചിത്രങ്ങൾക്കും പുതിയ സംവിധായകർക്കും അന്താരാഷ്ട്ര നിലവാരമുള്ള വേദി ഒരുക്കാൻ IDSFOK സാധിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ തിരുവനന്തപുരത്തെ തിയേറ്ററുകളിൽ അരങ്ങേറുന്ന പ്രദർശനങ്ങളിലൂടെ ലോക സിനിമകളുടെ വൈവിധ്യം തൊട്ടറിയാനും ഗൌരവമുള്ള ചലച്ചിത്ര ചർച്ചകളുടെ ഭാഗമാകാനും ഏവർക്കും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം.

0: ഇന്നത്തെ പ്രഭാതഭേരി സമാപിച്ചു.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

0: മഴവിൽക്കാവടി എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാലും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം. നമസ്തേ അനന്തപുരി. ഇനി 6:55 തുടർന്ന് കേൾക്കാം. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്ന് ഗുജറാത്തിലെ വഡ്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രയിലെ അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. മികച്ച സുരക്ഷാ നയം രൂപീകരിക്കുന്നതിന് യാഥാർത്ഥ്യബോധവും ദേശീയ താൽപര്യവും കണക്കിലെടുക്കേണ്ടതുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മിഷൻ സമുദ്ര പദ്ധതി സംസ്ഥാനത്തിന്റെ സ്വപ്നമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ 15 സ്ഥാനത്ത്. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അഭിനന്ദിച്ചു. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്ന് ഗുജറാത്തിലെ വഡ്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രയിലെ അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. യുവാക്കളുടെ പങ്കാളിത്തവും സാമൂഹിക സേവനവും ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന യാത്രയിൽ

0: ിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച സേവായാത്രക്കാർക്ക് അവസരമൊരുക്കും. നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുജീവിതം അടയാളപ്പെടുത്തുന്നതിന് വിപുലമായ സേവാ സങ്കല്പ് അഭിയാനിന്റെ ഭാഗമായി ഈ മാസം 17-നാണ് സേവായാത്ര ആരംഭിച്ചത്. പരിപാടി സാമൂഹിക സേവനവും ജനകീയ പങ്കാളിത്ത പ്രവർത്തനങ്ങളും താഴെത്തട്ടിലെത്തിക്കുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിരവധി സംസ്ഥാനങ്ങളിലൂടെയും ജില്ലകളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന യുവാക്കൾ യാത്രയ്ക്കിടെ പ്രാദേശിക സമൂഹവുമായി ഇടപഴകുകയും സേവന അധിഷ്ഠിത പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്തു. അടുത്ത മാസം 7 വരെയാണ് യാത്ര. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാകുന്നു. ജൻസേവ ദേശേവ എന്ന ദർശനത്താൽ ജീവിതം തുടരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 2047-ഓടെ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് സേവാ സങ്കല്പ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ ചെറുധാന്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ശ്രീ അന്ന പദ്ധതിയെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ചത് ഇന്ത്യയുടെ പരമ്പരാഗത ഭക്ഷണക്രമത്തിന്റെ ഭാഗമായി ചെറുധാന്യങ്ങൾക്ക് ആഗോളതലത്തിൽ കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുക്കാൻ സഹായിച്ചു. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ചെറുധാന്യങ്ങളെ ശ്രീ അന്ന എന്ന പേരിൽ പ്രോത്സാഹിപ്പിച്ചു വരികയാണ്. ഫൈബർ, പ്രോട്ടീൻ, ഇരുമ്പ്, കാൽസ്യം, മഗ്നീഷ്യം തുടങ്ങിയ പോഷകങ്ങളും മറ്റ് സൂക്ഷ്മ പോഷകങ്ങളും ചെറുധാന്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. ഇവ സമീകൃതാഹാരത്തിന് ഭാഗമാക്കാവുന്നതും പ്രമേഹം, അമിതവണ്ണം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പ്രത്യേക പ്രാധാന്യമുള്ളവയുമാണ്. ചെറുധാന്യങ്ങൾ സ്വാഭാവികമായും ഗ്ലൂട്ടൻ രഹിതവും പോഷക സമൃദ്ധവുമാണെന്ന് ജയ്പൂരിലെ സവായ് മാൻസിംഗ് മെഡിക്കൽ കോളേജിലെ അധ്യാപകനായ ഡോക്ടർ പുനീത് സക്സേന പറയുന്നു. വളർത്താൻ കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം ആവശ്യമുള്ളതിനാൽ ജലസംരക്ഷണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ കഴിയുന്ന കൃഷിരീതികൾക്കും ചെറുധാന്യങ്ങൾ അനുയോജ്യമാണ്. രാജസ്ഥാൻ പരമ്പരാഗതമായി ചെറുധാന്യങ്ങൾ, പ്രത്യേകിച്ച് കമ്പ്, വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം സംബന്ധിക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് നാളെ കേരളത്തിലെത്തും. മികച്ച സുരക്ഷാ നയം രൂപീകരിക്കുന്നതിന് യാഥാർത്ഥ്യ ബോധവും ദേശീയ താൽപര്യവും കണക്കിലെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ മാധ്യമ സ്ഥാപനം സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളെ നേരിടാൻ സമഗ്രമായ സമീപനം സ്വീകരിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നയതന്ത്രത്തിലൂടെ ലോകമെമ്പാടും സമാധാനം സ്ഥാപിക്കാൻ ഇന്ത്യ പരിശ്രമിക്കുന്നുണ്ടെന്നും ഒപ്പം ഏത് ഭീഷണികളെയും നേരിടാൻ പ്രതിരോധ തന്ത്രപരമായ ശേഷി വർദ്ധിപ്പിക്കുന്നു ണ്ടെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. രാജ്യം തന്ത്രപരമായ പങ്കാളിത്തങ്ങൾ ശക്തിപ്പെടുത്തുകയും സഹകരണത്തിനായി പുതിയ വേദികൾ ഒരുക്കുകയും ആഗോളതലത്തിൽ നയതന്ത്ര ബന്ധങ്ങൾ വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ സമ്പൂർണ്ണ പോർട്ട് സിറ്റിയായും അന്താരാഷ്ട്ര മാരിടൈം ഹബ്ബായും മാറ്റാൻ ലക്ഷ്യമിട്ട മിഷൻ സമുദ്ര പദ്ധതി വരാനിരിക്കുന്ന തലമുറയ്ക്ക് നൽകുന്ന സ്നേഹോപഹാരവും കേരളത്തിന്റെ വലിയൊരു സ്വപ്നവുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ലോക മാരിടൈം ദിനാഘോഷ സമാപന സമ്മേളനം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചരിത്രപരമായ സവിശേഷതകളെയും 600 കിലോമീറ്റർ നീളമുള്ള കടൽത്തീരത്തെയും പ്രയോജനപ്പെടുത്തി കേരളത്തെ ഒരു പൂർണ്ണ പോർട്ട് സിറ്റിയാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിലെ 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, 18 മിനി തുറമുഖങ്ങൾ, കണ്ടെയ്നർ സ്റ്റേഷനുകൾ എന്നിവ സംയോജിപ്പിച്ച് വികസനം സാധ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. റോഡുകളിലെ ഗതാഗത തിരക്ക് 50% വരെ കുറയ്ക്കാൻ കടൽവഴി ചരക്കു നീക്കത്തിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നവീകരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ വി എ സി ബി സ്യൂട്ട് 3.0 മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യും. വിജിലൻസ് കേസുകളുടെ അന്വേഷണത്തിനും ഏകോപനത്തിനും വികസിപ്പിച്ച സംയോജിത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണിത്. 3 ദിവസത്തെ അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്കിനെ തുടർന്ന് ബാങ്കിംഗ് ഇടപാടുകൾ തടസ്സപ്പെടാൻ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ ഈ മാസത്തെ ശമ്പളവും വേതനവും പെൻഷനും ഇന്ന് വിതരണം ചെയ്യും. കൺട്രോളർ ജനറൽ ഓഫ് അക്കൌണ്ട്സിന്റെ അനുമതിയോടെയാണ് തീരുമാനം. ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളും വകുപ്പുകളും ഈ നിർദ്ദേശം അതത് ഓഫീസുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് വടക്കൻ

0: ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. കേരള തീരത്ത് കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ അഴീക്കലിന് സമീപം മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങിവരികയായിരുന്ന ഫൈബർ വള്ളം കാറ്റിലും തിരയിലും പെട്ട് മറിഞ്ഞ് ആറുപേർക്ക് പരിക്കേറ്റു. രക്ഷിക്കാനായി എത്തിയ മറ്റൊരു വള്ളവും മറിഞ്ഞു. പരിക്കേറ്റവരെ അഴീക്കൽ കോസ്റ്റൽ പോലീസും നാട്ടുകാരും രക്ഷപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ 15 സ്ഥാനത്ത്. ഒരു സ്വർണവും 7 വെള്ളിയും 9 വെങ്കലവുമാണ് ഇതുവരെ ഇന്ത്യയുടെ നേട്ടം. ഏഷ്യൻ ഗെയിംസ് 4x400 മിക്സഡ് റിലേയിൽ ഇന്ത്യയ്ക്ക് വെള്ളി. പൂവമ്മ രാജു, വിശാൽ തെന്നരശ്, വിദ്യ രാംരാജ്, മനു ടിഎസ് എന്നിവരടങ്ങിയ ടീമാണ് വെള്ളി നേടിയത്. അത്ലറ്റിക്സ് വനിതകളുടെ 10,000 മീറ്ററിൽ ഇന്ത്യയുടെ സീമാകുമാരി വെങ്കലം നേടി. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അഭിനന്ദിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: ഏഷ്യൻ ഗെയിംസിൽ സ്കീറ്റ് മിക്സഡ് ടീം ഇനത്തിൽ വെങ്കലം നേടിയ പരിനാസ് ധാലിവാൾ, അനന്ദ്ജീത് സിംഗ് നരൂക്ക എന്നിവരെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. വനിതകളുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ വെങ്കല മെഡൽ നേടിയ സീമാകുമാരി, 4x400 മീറ്റർ മിക്സഡ് റിലേയിൽ വെള്ളി നേടിയ എം ആർ പൂവമ്മ, വിദ്യ രാംരാജ്, മനു ടി എസ്, വിശാൽ ടി കെ എന്നിവരെയും ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ഇവരുടെ മികച്ച പ്രകടനവും ടീം വർക്കും ഇന്ത്യയുടെ അത്ലറ്റിക്സ് ചരിത്രത്തിൽ അഭിമാനകരമായ നേട്ടം കൂടി കൂട്ടിച്ചേർത്തുവെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യൻ കായിക താരങ്ങളുടെ അർപ്പണബോധത്തിന്റെയും മനക്കരുത്തിന്റെയും വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിന്റെയും പ്രതിഫലനമാണ് ഏഷ്യൻ ഗെയിംസിലെ അവരുടെ നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേട്ടം കായിക താരങ്ങളുടെ അഭിനിവേശത്തെയും കഠിനാധ്വാനത്തെയും പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.
0: മൂന്നാമത് സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് കണ്ണൂരിൽ തുടക്കം. ജവഹർ സ്റ്റേഡിയത്തിൽ രാത്രി 8 ഉദ്ഘാടന മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സ് എഫ് സി തൃശൂർ മാജിക് എഫ് സിയെ നേരിടും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: കാൽപന്തിന്റെ ആവേശം വാനോളം ഉയർത്തിക്കൊണ്ടാണ് സൂപ്പർ ലീഗ് കേരള മൂന്നാം സീസണ് കണ്ണൂരിൽ തുടക്കമാവുന്നത്. ആക്രമണത്തിലും പ്രതിരോധത്തിലും മികച്ച താരങ്ങളെ ഇറക്കിക്കൊണ്ടാണ് നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാരിയേഴ്സ് തൃശൂർ മാജിക് എഫ് സിയെ നേരിടുക. റഷ്യൻ പരിശീലകനായ ആൻഡ്രെ ചെർണിഷോവ് ആണ് കണ്ണൂർ വാരിയേഴ്സിന്റെ മുഖ്യ പരിശീലകൻ. കാമറൂണിയൻ താരമായ ക്യാപ്റ്റൻ ഏണസ്റ്റീൻ ലാസാംബയുടെ നേതൃത്വത്തിൽ ശക്തമായ ടീമാണ് കണ്ണൂർ വാരിയേഴ്സിനായി കളത്തിലിറങ്ങുന്നത്. സ്പാനിഷ് പരിശീലകൻ ഡേവിഡ് കനേഡയുടെ കീഴിലുള്ള തൃശൂർ മാജിക് എഫ് സി വിജയം ഉറപ്പാക്കാനുള്ള ദൃഢനിശ്ചയത്തോടെയാണ് കളത്തിലിറങ്ങുന്നത്. കഴിഞ്ഞ സീസണിലെ മികച്ച കീപ്പറായി തെരഞ്ഞെടുത്ത കമാലുദ്ദീനും മധ്യനിരയിലെ പരിചയസമ്പന്നരായ താരങ്ങളും മാജിക് എഫ് സിയുടെ പ്രതീക്ഷയ്ക്ക് ശക്തി പകരുന്നു. വൈകിട്ട് 6 സംഗീത പരിപാടികളോടെയാണ് ഫുട്ബോൾ മാമാങ്കത്തിന് തുടക്കമാവുക. 5 മുതൽ സ്റ്റേഡിയത്തിൽ കാണികൾക്ക് പ്രവേശനം അനുവദിക്കും.
0: 68 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സ്വാഗത സംഘം ഓഫീസ് വൈകിട്ട് മന്ത്രി ഒ ജെ ജനീഷ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. മേളയുടെ പ്രധാനവേദിയായ ചിന്മയ ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ്. 58 രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേള ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. വൈകിട്ട് 6 കൈരളി തിയേറ്ററിൽ മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 വരെ കൈരളി ശ്രീ നീള തിയേറ്ററുകളിലാണ് മേള. പ്രധാന വാർത്തകൾ വീണ്ടും. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്ന് ഗുജറാത്തിലെ വഡ്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രയിലെ അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. മികച്ച സുരക്ഷാ നയം രൂപീകരിക്കുന്നതിന് യാഥാർത്ഥ്യബോധവും ദേശീയ താൽപര്യവും കണക്കിലെടുക്കേണ്ടതുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മിഷൻ സമുദ്ര പദ്ധതി സംസ്ഥാനത്തിന്റെ സ്വപ്നമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ 15 സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

പ്രണവം എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യവും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. നമസ്തേ അനന്തപുരിയിൽ, ഇനി ഇന്നത്തെ ചോദ്യത്തിൻ്റെ സമയമാണ്. ചോദ്യം ഇതാണ്: 1921 മലബാർ കലാപവുമായി ബന്ധപ്പെട്ട സുപ്രധാന സംഭവമായ വാഗൺ ദുരന്തത്തെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ച പ്രമുഖ ഇന്ത്യൻ ചരിത്രകാരൻ 2026 ഓഗസ്റ്റ് 13 അന്തരിച്ചു. ആരാണ് ഇദ്ദേഹം? ചോദ്യം ആവർത്തിക്കാം. 1921 മലബാർ കലാപവുമായി ബന്ധപ്പെട്ട സുപ്രധാന സംഭവമായ വാഗൺ ദുരന്തത്തെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ച പ്രമുഖ ഇന്ത്യൻ ചരിത്രകാരൻ 2026 ഓഗസ്റ്റ് 13 അന്തരിച്ചു. ആരാണ് ഇദ്ദേഹം? ഈ ചോദ്യത്തിൻ്റെ

0: ഉത്തരം 8 മണിയുടെ FM ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം കേൾക്കാം. അതുവരെ കാത്തിരിക്കും.
1: കാർഷിക മേഖല വാർത്തകൾ. സർക്കാരിന്റെ 100 ദിന പരിപാടിയുടെ ഭാഗമായി കർഷക സുരക്ഷ വന്യമൃഗ സംഘർഷ ലഘൂകരണ കോൺക്ലേവ് ഈ മാസം 29 കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. വന്യമൃഗങ്ങളെ കൃഷിയിടങ്ങളിൽ നിന്നും അകറ്റുന്നതിനുള്ള വിവിധ മാർഗങ്ങളെക്കുറിച്ച് അപഗ്രഥിക്കുന്ന ഈ കോൺക്ലേവ് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണിവരെയാണ് സംഘടിപ്പിക്കുന്നത്. 1-ാം വിള വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്നും ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും ഈ മാസം 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaadi.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. രജിസ്ട്രേഷൻ സംബന്ധിച്ച ആവശ്യ സഹായത്തിനായി കർഷകർക്ക് ബന്ധപ്പെട്ട കൃഷിഭവനുകളുമായും പാടശേഖര സമിതികളുമായും ബന്ധപ്പെടാവുന്നതാണ്. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. വെള്ളനാട് മിത്ര നികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹൈഡ്രോപോണിക്സ് കൃഷിയിൽ പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഹൈഡ്രോപോണിക്സ് കൃഷിയുടെ അടിസ്ഥാന തത്വങ്ങൾ, പോഷകലായനി തയ്യാറാക്കുന്ന രീതി, ഹൈഡ്രോപോണിക്സ് സംവിധാനങ്ങളുടെ പരിചയം, വിളകൾ നടുന്നതും പരിപാലിക്കുന്നതും, ഹൈഡ്രോപോണിക്സ് സംവിധാനത്തിന്റെ പ്രായോഗിക ഡെമോൺസ്ട്രേഷൻ എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം. 2026 ഒക്ടോബർ 3 രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 9400288804. സംസ്ഥാന കൃഷിവകുപ്പ് കൃഷിയിടങ്ങളിൽ സൂക്ഷ്മ ജലസേചന പദ്ധതികളായ ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ സ്ഥാപിക്കുന്നതിനുള്ള അപേക്ഷ കൃഷിഭവൻ മുഖേന ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക. 8075892092 9400988555. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷിയും ലൈവ് ഫീഡ് കൾച്ചറും എന്ന വിഷയത്തിൽ ഈ മാസം 30 പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 8547 0773 0487 2 3 7 0 7 7 3. കേരള കാർഷിക സർവകലാശാല വനശാസ്ത്ര കോളേജ് വെള്ളാനിക്കരയിലുള്ള ട്രീ നഴ്സറിയിൽ ഗുണമേന്മയുള്ള നല്ല ഇനം മട്ടി, തേക്ക്, മഹാഗണി കൂടാതെ മറ്റ് വൃക്ഷത്തൈകളും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. തൈയൊന്നിന് 20 രൂപ മുതലാണ് വില. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 8547 734 4401. കാർഷിക മേഖല വാർത്തകൾ കഴിഞ്ഞു.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: വല്ലത്ത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
3: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
0: ഇനിയൊരു ഗാനം കേൾക്കാം. ദാദ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. മങ്കുമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, KJ ജോയിയുടെ സംഗീതം.

0: ചരിത്രത്തിൽ ഇന്ന്
1: ഇന്ത്യൻ സംഗീത ലോകത്തെ വിസ്മയമായിരുന്ന എസ് പി ബാലസുബ്രഹ്മണ്യം 2020 സെപ്റ്റംബർ 25 അന്തരിച്ചത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഉൾപ്പെടെ 16 ഇന്ത്യൻ ഭാഷകളിലായി 40,000-ലധികം ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തതിന്റെ പേരിൽ ഗിന്നസ് ബുക്കിൽ അദ്ദേഹം ഇടം പിടിച്ചു. ഒരു ദിവസം കൊണ്ട് മാത്രം 21 കന്നഡ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത അപൂർവ റെക്കോർഡും അദ്ദേഹത്തിനുണ്ട്. രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ, പത്മഭൂഷൺ എന്നിവ നൽകി ആദരിച്ചിരുന്നു. മരണാനന്തര ബഹുമതിയായി 2021 രാജ്യത്തെ രണ്ടാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷണും അദ്ദേഹത്തിന് സമ്മാനിച്ചു. ഇതിനു പുറമെ 6 തവണ മികച്ച ഗായകനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും അദ്ദേഹം നേടി. ഗായകൻ എന്നതിലുപരി മികച്ച ഒരു

0: സംഗീത സംവിധായകൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, സിനിമാ നിർമ്മാതാവ് എന്നീ നിലകളിലും അദ്ദേഹം തിളങ്ങിയിരുന്നു. ഭാരതീയ ജനസംഘത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും സെപ്റ്റംബർ 25 ഇന്ത്യയിൽ അന്ത്യോദയ ദിവസ് ആചരിക്കുന്നു. സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ളവരും ദരിദ്രരുമായ ജനങ്ങളുടെ പുരോഗതി ലക്ഷ്യമിട്ടാണ് ഈ ദിവസം രാജ്യമൊട്ടാകെ അനുസ്മരിക്കുന്നത്. ദരിദ്രരുടെയും പട്ടിണിപ്പാവങ്ങളുടെയും പുരോഗതിയിലൂടെ മാത്രമേ ഒരു രാജ്യത്തിന് യഥാർത്ഥ വികസനം കൈവരിക്കാനാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഏകാത്മ മാനവദർശനം എന്ന തത്വചിന്തയും ഇതിന് അടിവരയിടുന്നു. ആഗോള ആരോഗ്യ സംരക്ഷണ രംഗത്ത് ഫാർമസിസ്റ്റുകൾ നൽകുന്ന വിലയേറിയ സംഭാവനകളെ ആദരിക്കുന്നതിനായി എല്ലാ വർഷവും സെപ്റ്റംബർ 25 ലോക ഫാർമസിസ്റ്റ് ദിനമായി ആചരിക്കുന്നു. രോഗികൾക്ക് സുരക്ഷിതവും ഫലപ്രദവുമായ രീതിയിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നതിലും ശരിയായ മരുന്നുപയോഗത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിലും ഫാർമസിസ്റ്റുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ആഗോളതലത്തിൽ ഫാർമസി പ്രൊഫഷനെ പ്രതിനിധീകരിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയായ ഇന്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ ഫെഡറേഷൻ 1912 സെപ്റ്റംബർ 25 സ്ഥാപിതമായത്. ആരോഗ്യകരമായ ഭാവിക്കായി ഫാർമസിസ്റ്റുകളെ ശാക്തീകരിക്കുക എന്നതാണ് 2026 ലോക ഫാർമസിസ്റ്റ് ദിനത്തിന്റെ പ്രമേയം. ലോകപ്രശസ്തമായ ചിക്കാഗോ മാരത്തൺ ആദ്യമായി നടന്നത് 1977 സെപ്റ്റംബർ 25. തുടക്കത്തിൽ മേയർ ഡെയ്ലി മാരത്തൺ എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ആദ്യത്തെ ആ വർഷം ഏകദേശം 4200 ഓട്ടക്കാരാണ് ഇതിൽ പങ്കെടുത്തത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ 6 വേൾഡ് മാരത്തൺ മേജറുകളിൽ ഒന്നാണിത്. ചിക്കാഗോയിലെ പാതകൾ വളരെ നിരപ്പായതും വളവുകൾ കുറഞ്ഞതുമാണ്. അതുകൊണ്ടുതന്നെ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മാരത്തൺ ട്രാക്കുകളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. പശ്ചിമബംഗാളിന്റെ മുൻ മുഖ്യമന്ത്രിയും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന പ്രഫുൽ ചന്ദ്ര സെൻ 1990 സെപ്റ്റംബർ 25 അന്തരിച്ചത്. വിധാൻ ചന്ദ്ര റോയിയുടെ നിര്യാണത്തെ തുടർന്ന് 1962 മുതൽ 1967 വരെ അദ്ദേഹം പശ്ചിമബംഗാളിന്റെ മൂന്നാമത്തെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. മഹാത്മാഗാന്ധിയുടെ ആഹ്വാനത്തിൽ പ്രചോദിതനായി 1920 അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നുവന്നത്. ഇന്ത്യയുടെ സുപ്രീംകോടതിയുടെ മുഖ്യ ന്യായാധിപനായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള പ്രമുഖ നിയമജ്ഞൻ സബ്യസാചി മുഖർജി അന്തരിച്ചത് 1990 സെപ്റ്റംബർ 25. 1989 ഡിസംബർ 18 മുതൽ ഇന്ത്യയുടെ 20-ാമത് ചീഫ് ജസ്റ്റിസായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. പദവിയിലിരിക്കെ തന്നെ 1990 സെപ്റ്റംബർ 25 ലണ്ടനിൽ വെച്ചുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹം അന്തരിച്ചത്. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലിരിക്കെ അന്തരിക്കുന്ന 2-ാമത്തെ വ്യക്തിയായിരുന്നു അദ്ദേഹം.
1: ചരിത്രത്തിൽ ഇന്ന്.

0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
2: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ, പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം കോവിൽനട മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് തലകറക്കത്തിനുള്ള കാരണങ്ങളെക്കുറിച്ച് ഡോക്ടർ ജോൺ പണിക്കർ സംസാരിക്കുന്നു.
4: ഈ തലകറക്കം എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ചുറ്റുപാടും കറങ്ങുന്ന ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ കറങ്ങുന്ന ഒരു ഫീലിംഗ്, ഇതാണ് ശരിക്കുള്ള വെർട്ടിഗോ. പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഈ വെർട്ടിഗോ എന്ന് പറയുന്ന ഒരു രോഗമാണെന്ന്. ഇതൊരു രോഗലക്ഷണം മാത്രമാണ്. ഈ ഒരു ഫീലിങ്ങിനോടൊപ്പം തന്നെ ഒരു നല്ല ശതമാനം പേർക്ക് ബാലൻസ് തെറ്റുന്ന പോലെ നടക്കുമ്പോൾ ഒരു സൈഡിലോട്ട് മറിഞ്ഞു വീഴാൻ പോകുന്ന, അതും പലപ്പോഴും തലകറക്കത്തിന്റെ ഒരു ഭാഗമായിട്ടുണ്ടാകാറുണ്ട്. അൺസ്റ്റഡിനെസ് ഇങ്ങനെയൊക്കെ പറയും. ചിലർ തലയ്ക്കുള്ള മന്ദത, ഭാരമില്ലായ്മ, അല്ലെങ്കിൽ തലയിൽ എന്തോ അടഞ്ഞിരിക്കുന്ന ഫീലിംഗ്, ഇതെല്ലാം തലകറക്കമായിട്ട് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അടുത്ത കാലത്തായിട്ട് ഇതെല്ലാം കൂടുന്നത് എന്നുള്ള കാര്യം, മനുഷ്യനുണ്ടായിരിക്കുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള പല രോഗങ്ങളും അതോടൊപ്പമുള്ള സ്ട്രെസ്സും ഒക്കെയാണ് പ്രധാന കാരണം. പ്രത്യേകിച്ചുള്ള രോഗങ്ങളോട് പോകുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ എന്ന് ഞാൻ പറയാം. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് പ്രധാന കാരണം. തീർച്ചയായിട്ടും ഇതിനകത്തൊരു ജനിതകമായിട്ടുള്ള ഒരു സസെപ്റ്റബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പുകവലിക്കുന്ന എല്ലാവർക്കും ലങ് ക്യാൻസർ വരുന്നില്ല. കാരണം അവർക്കൊരു ജനിതക ഫാക്ടറും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടുതലും സംഭവിക്കുന്നത്. അതുപോലെ ഈ തലകറക്കം ഉണ്ടാകുന്നതിനും ഒരു ജനിതക ഫാക്ടറുണ്ട്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ടെൻഷനാണ് ഒരു പ്രധാന കാരണം. ഉറക്കക്കുറവ്, സ്ട്രെസ് കൂടുകയാണെങ്കിൽ ഉറക്കം കുറയും, ഉറക്കം കുറഞ്ഞാൽ സ്ട്രെസ് കൂടും. അങ്ങനത്തെ ഒരു അവസ്ഥ വളരെയധികം ഇപ്പോൾ

0: കുട്ടികൾ പോലും 5-6 മണിക്കൂർ മാത്രം ഉറങ്ങുന്ന ഒരവസ്ഥ, 8 മുതൽ 9 മണിക്കൂർ ഉറങ്ങേണ്ടടുത്ത് ഈ 2-3 മണിക്കൂർ ഉറങ്ങാതിരിക്കുന്നത് വലിയ പ്രശ്നത്തിലോട്ടാണ് പോകുന്നത്. പണ്ടൊക്കെയാണെങ്കിൽ 50-60 വയസ്സിന് ശേഷം വന്നുകൊണ്ടിരുന്ന തലകറക്കം രോഗം ഇപ്പോൾ ഒരു 10-12 വയസ്സിലുള്ളവരെല്ലാം തലകറക്കമായിട്ട് വരുന്ന വളരെയധികം കുട്ടികൾ ഇപ്പോഴുണ്ട്. പിന്നെ പഠിത്തത്തിന്റെ എല്ലാം സ്ട്രെസ്സായിരിക്കും അതിന്റെ ഒരു പ്രധാന കാരണം. അതുകൂടാതെ ഡയബറ്റീസ് പോലുള്ള ജീവിതചര്യ രോഗങ്ങൾ ഉള്ളവർക്ക് ഈ തലകറക്കം വരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ഇത് ബേസിക്കലി ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മുടെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ വരുന്ന തകരാറ് കൊണ്ടാണ് ചെവിയിലും ഈ പ്രശ്നങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത്. അത് നമ്മുടെ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈലുമായിട്ട് വളരെ പ്രധാനം. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ സ്ട്രെസ്, ലാക്ക് ഓഫ് സ്ലീപ്പ്, ഒബീസിറ്റി, ലാക്ക് ഓഫ് എക്സസൈസ്, പിന്നെ സെഡൻട്രി ജോലി, നിർജ്ജലീകരണം, അധികം വെള്ളം കുടിക്കാത്തൊരവസ്ഥ, ഇതൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ കാലാവസ്ഥയിലൊക്കെ അത് വളരെ പ്രശ്നകരം. കൂടാതെ ചില കാര്യങ്ങൾ വെച്ചാൽ ചിലതരം മരുന്നുകൾ, പ്രത്യേകിച്ച് ആസ്പിരിൻ പോലുള്ള മരുന്നുകൾ കൂടുതലായിട്ട് കഴിക്കുക, പ്രഷറിനുള്ള ബീറ്റാ ബ്ലോക്കർ, അങ്ങനെ ചില മരുന്ന്, ഡയൂറിറ്റിക് മൂത്രം പോകാനുള്ള മരുന്ന്, ഇതൊക്കെ പലപ്പോഴും ഇന്നറിയറിന്റെ നേഴ്സലിന് ഡാമേജ് ഉണ്ടാക്കുകയും ഈ തലകറക്കം പോലുള്ള സിംറ്റംസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേറെന്നുള്ളതാണ് ഈ പ്രഷർ ചേഞ്ചസ്. പ്രത്യേകിച്ച് ഈ ഡൈവ് ചെയ്യുന്നവർക്കൊക്കെ സഡനായിട്ട് പ്രഷർ ചേഞ്ച് വന്ന ആന്തരീകരണത്തിനകത്ത് ചില ഡാമേജുകൾ വരാം, അതും ഒരു പ്രശ്നമാണ്. പൊതുവെ നമുക്കറിയാം 80-85 വയസ്സൊക്കെ ആകുമ്പോൾ വരുന്ന ഒരു കിഴുക്കുറവ്, ശരിക്കും പറഞ്ഞാൽ അതും ഒരു നാച്ചുറലായിട്ടോ നോർമലായിട്ടോ വരുന്ന ഒരു ഡീജനറേഷനാണ്. അതിന് പറയുന്ന പേരാണ് പ്രസ്ബിക്യൂസിസ്. കിഴിവ് കുറയുന്നതിനോടൊപ്പം ബാലൻസിങ് പാർട്ടിന്റെ നെർവ് സെല്ലുകളും കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ ഒരു പർട്ടിക്കുലർ ലെവലിന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ബാലൻസിങ് ബ്രെയിനിന് കിട്ടുന്ന ഇൻഫർമേഷൻസ് കുറയും, നമുക്കത് തലകറക്കമായിട്ട് അനുഭവപ്പെടുകയും ചെയ്യാം. പിന്നെ വേറെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കണ്ടീഷനാണ് കാതിയിൽ നിന്ന് ബ്രെയിനിലേക്ക് പോകുന്ന വെസ്റ്റിബുലാർ നെർവ് എന്ന് പറയുന്നതിനകത്ത് വരുന്ന ട്യൂമർ. അത് വളരെ മൈന്യൂട്ടായിട്ടൊക്കെ ചെറിയ 1-2 മില്ലിമീറ്ററിലൊക്കെ വലിപ്പത്തിൽ വന്നാൽ പോലും ചിലപ്പം തലകറക്കമായിട്ട് വരാം. പക്ഷേ കുറെ കഴിയുമ്പോൾ ഈ തലകറക്കം മാറും, എന്നാലും ഈ ട്യൂമർ വളർന്നുകൊണ്ടേ ഇരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണ സംഭവിക്കുന്നത്. തലകറക്കം കൃത്യമായിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതിന് നമുക്ക് പല ടെസ്റ്റുകളുമുണ്ട്. ഓഡിയോളജി ടെസ്റ്റുകളുണ്ട്, ബാലൻസിങ്ങിന്റെ ടെസ്റ്റുകളുണ്ട്. ചില കേസുകളിൽ നമുക്ക് സ്കാനിങ് ചെയ്യേണ്ടി വരും. അക്കോസ്റ്റിക് MRI സ്കാനോ അല്ലെങ്കിൽ CT സ്കാനോ ചെയ്ത് ട്യൂമറോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം. അതുകൂടാതെ മൊത്തമായിട്ടുള്ള ഒരു ചെക്കപ്പ്, ഡയബറ്റീസും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈ തലകറക്കം വന്നാലും അത് പ്രോപ്പറായിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും. ജീവിതചര്യ കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ, പാരമ്പര്യം ഉണ്ടെങ്കിൽ പോലും 90% രോഗങ്ങളും പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തലകറക്കം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് തലകറക്കത്തിനുള്ള കാരണങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജോൺ പണിക്കർ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
3: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയത്.
4: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
3: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
7: എന്നും രാവിലെ 10:30
6: പ്രായോജകർ.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: ശങ്കരാഭരണം എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനമാണ് കേട്ടത്.
1: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനാണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
2: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ എസ് ആർ ടവർ, എം സി റോഡ്, കേശവദാസപുരത്തും. ഗ്രാമകേരളം
3: കെട്ടുകാഴ്ചയിലെ വണ്ടിക്കുതിരകൾ.
4: കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾ പൊതുവെ സമാപിക്കുന്നത് ആറാട്ടോടുകൂടിയാണ്. കൊടിയേറ്റത്തോടെ ആരംഭിക്കുന്ന ഉത്സവം കൊടിയിറക്കത്തിന് ശേഷം വിഗ്രഹം സ്നാനം നടത്തി ശുദ്ധീകരിക്കുന്ന ചടങ്ങാണ് ആറാട്ട്. ആറാട്ടിനോടനുബന്ധിച്ച് നടത്തുന്ന കെട്ടുകാഴ്ച എന്ന ചടങ്ങ് തെക്കൻ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലുമുണ്ട്. ചെണ്ടമേളം, ആനകൾ, നാഗസുരം, ബാലികമാരുടെ താലപ്പൊലി, വിവിധ കലാരൂപങ്ങൾ, എടുപ്പുകുതിരകൾ, വണ്ടിക്കുതിരകൾ, കാവടികൾ തുടങ്ങിയവ അണിനിരത്തിയുള്ള ഘോഷയാത്ര ക്ഷേത്ര മൈതാനത്തെത്തി സമാപിക്കും. പ്രാദേശിക ഭേദമനുസരിച്ച് കെട്ടുകാഴ്ചകൾക്ക് വ്യത്യാസമുണ്ടാകും. കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിലെ ചില ക്ഷേത്രങ്ങളിലെ കെട്ടുകാഴ്ചകളിലാണ് വണ്ടിക്കുതിരകൾക്ക് പ്രാധാന്യമുള്ളത്. എടുപ്പുകുതിരയെ പോലെ തന്നെ മനോഹരമായ ഒരു നിർമ്മിതിയാണ് വണ്ടിക്കുതിരയും. ബുദ്ധമത സ്വാധീനത്തിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് ഈ വണ്ടിക്കുതിരകളെന്ന് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ഒരു കുതിരയുടെ രൂപമുണ്ടാക്കി അലങ്കരിച്ച് ചക്രങ്ങൾ പിടിപ്പിച്ചുണ്ടാക്കുന്നതാണ് വണ്ടിക്കുതിരകൾ. തടി കൊണ്ടുള്ള വലിയ കുതിരത്തല ഉണ്ടാക്കി മനോഹരമായി പെയിന്റ് ചെയ്യും. ചിരിക്കുന്ന മുഖവും വിടർന്ന കണ്ണുകളുമുള്ള കുതിരകളായിരിക്കും ഇത്. കുതിരയുടെ ശരീരം വക്യോൽ നിറച്ചാണ് ഉണ്ടാക്കുന്നത്. ചണച്ചാക്കുകൾ കൊണ്ട് തച്ച് അതിനു മുകളിൽ മനോഹരമായ വർണ്ണ തുണികൾ പൊതിയും. കുതിരയുടെ പിൻഭാഗം സാധാരണ കുതിരകളുടെ പോലെയല്ല ഉണ്ടാക്കുന്നത്, കാരിക്കേച്ചറിൽ വരയ്ക്കുന്നത് പോലെ പർവ്വതീകരിച്ചുണ്ടാക്കും. കുതിരയെ പണ്ട് അലങ്കരിച്ചിരുന്നത് കുരുത്തോല.

0: ും വർണ്ണ കടലാസുകളും കൊണ്ടാണ്. ഇന്ന് ആ സ്ഥാനത്ത് പ്ലാസ്റ്റിക് തോരണങ്ങൾ സ്ഥാനം പിടിച്ചു. വണ്ടിക്കുതിരയുടെ മുന്നിൽ ദേവീദേവന്മാരുടെ തടിപ്രതിമകൾ പെയിന്റ് ചെയ്ത് നിരത്തും. ചില വണ്ടിക്കുതിരകളിൽ ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പി സ്വാമികളുടെയും അയ്യങ്കാളിയുടെയും ഒക്കെ പ്രതിമകൾ കാണാറുണ്ട്. വണ്ടിക്കുതിര മൊത്തത്തിൽ വളരെ അഴകാർന്ന ഒരു കാഴ്ച തന്നെ. തടിച്ചക്രങ്ങളിലാണ് വണ്ടിക്കുതിര ചലിക്കുന്നത്. തടി തേഞ്ഞു പോകാതിരിക്കാൻ ഇരുമ്പ് പട്ടകൾ തടിയുടെ പുറത്തടിക്കും. വലിയ വടം കെട്ടിയാണ് വണ്ടിക്കുതിര വലിക്കുന്നത്. വണ്ടിക്കുതിരയെ നിയന്ത്രിക്കുന്നതിന് പരിചയമുള്ള ഒന്നോ രണ്ടോ ആളുകൾ ഒപ്പം കാണും. ശരിയായി വലിച്ചില്ലെങ്കിൽ ആളുകൾക്കിടയിലേക്ക് പാഞ്ഞു കയറാൻ സാധ്യതയുണ്ട്. അതിനാൽ വളരെ സൂക്ഷിച്ചാണ് വണ്ടിക്കുതിരയെ ചലിപ്പിക്കുന്നത്. വണ്ടിക്കുതിരയുടെ പുറത്ത് പട്ടുകുടയുമായി ഒന്നോ രണ്ടോ പേർ കാണും. ഉത്സവം നടത്തുന്ന കരക്കാരുടെ വകയായി ഉള്ള വണ്ടിക്കുതിരകൾക്ക് പുറമെ നേർച്ച കുതിരകളും കാണും. ഏറ്റവും മികച്ച വണ്ടിക്കുതിരകളെ പ്രദർശിപ്പിക്കാൻ കരക്കാർ തമ്മിൽ മത്സരമാണ്. ഓരോ വണ്ടിക്കുതിരയുടെയും മുമ്പിൽ ചെണ്ടമേളമോ ബാൻഡ് മേളമോ കാണും. മേളത്തിനൊത്ത് ആളുകൾ തുള്ളിക്കളിക്കും. ഉത്സവം സമാപിക്കുന്നതിന്റെ ആഹ്ലാദ പ്രകടനമാണ് ഈ തുള്ളിക്കളി. ജാതിമത ഭേദമന്യേ ദേശവാസികളെല്ലാം കെട്ടുകാഴ്ചകളിൽ പങ്കെടുക്കും. വണ്ടിക്കുതിരകൾ നിർമ്മിക്കുന്നതിന് ചെലവ് കൂടുതലാണ്. വടം കെട്ടി വലിക്കുന്നതിനും നല്ല മനുഷ്യ അധ്വാനമുണ്ട്. അതിനാൽ വണ്ടിക്കുതിരകളുടെ സ്ഥാനം ഫ്ലോട്ടുകൾ കൈയടക്കി തുടങ്ങിയിരിക്കുന്നു. മോട്ടോർ വാഹനത്തിൽ ദേവീദേവന്മാരുടെ രൂപങ്ങൾ ഉണ്ടാക്കി ശബ്ദഘോഷത്തോടെ പ്രദർശിപ്പിക്കുന്നതാണ് ഫ്ലോട്ടുകൾ. ഫ്ലോട്ടുകളോട് പിടിച്ചു നിൽക്കാൻ വണ്ടിക്കുതിരകളിലും ഇപ്പോൾ LED ലൈറ്റുകളും പാട്ടുപെട്ടിയും ഒക്കെ സ്ഥാനം പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഘോഷയാത്രയുടെ അവസാനം പോകുന്ന വണ്ടിക്കുതിരയെ പിറകോട്ടാണ് വലിക്കുന്നത്. ക്ഷേത്രദേവതയുടെ തിടമ്പ് വഹിക്കുന്ന ആനയ്ക്ക് അഭിമുഖമായി വരത്തക്ക വിധമാണ് അകമ്പടി കുതിരയെ വലിക്കുന്നത്. കെട്ടുകാഴ്ച ദേവത കാണുന്നു എന്നാണ് സങ്കല്പം. ഉത്സവങ്ങൾക്ക് അഴകേറ്റുന്ന വണ്ടിക്കുതിരകളും കേരള തനിമയുടെ പെരുമയുയർത്താൻ ഇവിടെ നിലനിൽക്കട്ടെ.
1: കെട്ടുകാഴ്ചയിലെ വണ്ടിക്കുതിരകൾ, രചന VM രാജമോഹൻ. ആഖ്യാനം NJ ജോഷിലാൽ. നിർവഹണം GS സന്തോഷ് കുമാർ. നിർവഹണ സഹായം MINI GS.

0: പൂജ വരെയല്ലേ, വീട്ടിലേക്ക് കുറച്ച് പുതിയ വിളക്കുകളൊക്കെ വാങ്ങണം.
1: വിളക്ക് മാത്രമല്ല കുക്ക്വെയർസും ഹോം ഡെക്കേഴ്സും ഒക്കെ വാങ്ങാം. അത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ട്. എം ആർ പി ഹോം നീഡ്സ് ബ്രാസ് മേള അടിപൊളി. 5000 രൂപയ്ക്ക് മോളിൽ ഷോപ്പ് ചെയ്താൽ ആകർഷകമായ ക്യാഷ് ഡിസ്കൗണ്ട്. ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. എം ആർ പി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: നമസ്തേ. അനന്തപുരിയിൽ ഇനി ഒരു ഗാനമാണ്, ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യവും എം ജി ശ്രീകുമാറും പാടിയത്. ഗിരീഷ് പുത്തഞ്ഞേരിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: തൊഴിൽ ദർശനം.
2: ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് സന്നിധാനം, പമ്പ, നിലയ്ക്കൽ, പത്തനംതിട്ട ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്റർ എന്നിവിടങ്ങളിലേക്ക് ടെക്നിക്കൽ സപ്പോർട്ട് സ്റ്റാഫ് തസ്തികയിലേക്ക് പത്തനംതിട്ട ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അപേക്ഷ ക്ഷണിച്ചു. 30 ഒഴിവുണ്ട്. യോഗ്യത: ബിരുദം, ബിരുദാനന്തര ബിരുദം, ഡിപ്ലോമ, ITI, മലയാളത്തിലും ഇംഗ്ലീഷിലും മികച്ച ആശയവിനിമയശേഷി ഉണ്ടാകണം. ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് മുൻഗണന. പുതുമുഖങ്ങൾക്കും അപേക്ഷിക്കാം. ഹിന്ദി, തമിഴ്, തെലുങ്കു, കന്നഡയിലുള്ള പരിജ്ഞാനം അഭികാമ്യം. പ്രായം 2026 ഒക്ടോബർ 1 18 40 വയസ്സിനും ഇടയിൽ. വിജ്ഞാപനത്തോടൊപ്പമുള്ള അപേക്ഷാ ഫോമിന്റെ മാതൃക ഡൌൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾക്കൊപ്പം തപാൽ മുഖേന അയക്കണം. വിലാസം: ഡച്ച്

ചെയർപേഴ്സൺ, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആൻഡ് ഡിസ്ട്രിക്ട് കളക്ടർ, ഡിസ്ട്രിക്ട് കളക്ടറേറ്റ്, പത്തനംതിട്ട, പത്തനംതിട്ട PO, പിൻ 6896 4 5. കവറിന് പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് EOC ടെക്നിക്കൽ എക്സ്പെർട്ട് എന്ന് വ്യക്തമാക്കണം. വിലാസം ഒരിക്കൽ കൂടി: ദ ചെയർപേഴ്സൺ, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആൻഡ് ഡിസ്ട്രിക്ട് കളക്ടർ, ഡിസ്ട്രിക്ട് കളക്ടറേറ്റ്, പത്തനംതിട്ട, പത്തനംതിട്ട PO, പിൻ 6896 4 5. കവറിന് പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് EOC ടെക്നിക്കൽ എക്സ്പെർട്ട് എന്ന് വ്യക്തമാക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 30. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.pathanamthitta.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.pathanamthitta.nic.in. കേന്ദ്ര സർവീസിലെ വിവിധ തസ്തികകളിലേക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSSC വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 212 ഒഴിവുണ്ട്. വിജ്ഞാപന നമ്പർ 11/2026. സ്പെഷ്യലിസ്റ്റ് ഗ്രേഡ് 3 അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവ് 64. അനാറ്റമി 4, ജനറൽ മെഡിസിൻ 60. വകുപ്പ് ആരോഗ്യം കുടുംബക്ഷേമം. പ്രായം 40 വയസ്സ് കവിയരുത്. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഒഴിവ് 140. വകുപ്പ് അല്ലെങ്കിൽ സ്ഥാപനം: ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ, ആഭ്യന്തര മന്ത്രാലയം. പ്രായം 35 വയസ്സ് കവിയരുത്. മറ്റ് തസ്തികകളും ഒഴിവും. അസിസ്റ്റന്റ് എഡിറ്റർ ഇന്ത്യൻ ബ്യൂറോ ഓഫ് മൈൻസ് 2, സ്പെഷ്യലിസ്റ്റ് ഗ്രേഡ് 2 ജൂനിയർ സ്കെയിൽ അനസ്തീസിയോളജി 1, സ്പെഷ്യലിസ്റ്റ് ഗ്രേഡ് 3 ജൂനിയർ സ്കെയിൽ പീഡിയാട്രിക്സ് 1, പബ്ലിക് ലോ ഓഫീസർ, ഡിസ്ട്രിക്ട് ലിറ്റിഗേഷൻ ഓഫീസർ, ലോ ഓഫീസർ 4. ഉയർന്ന പ്രായപരിധിയിൽ സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി പബ്ലിക് ലോ ഓഫീസർ, ഡിസ്ട്രിക്ട് ലിറ്റിഗേഷൻ ഓഫീസർ, ലോ ഓഫീസർ തസ്തികയിലേക്ക് ഒക്ടോബർ 9, മറ്റ് തസ്തികകളിലേക്ക് ഒക്ടോബർ 2. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://upssconline.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: https://upssconline.nic.in. തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരിയിലുള്ള ISRO പ്രൊപ്പൽഷൻ കോംപ്ലക്സിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 22 ഒഴിവുണ്ട്. ടെക്നിക്കൽ അസിസ്റ്റന്റ് ഓട്ടോമൊബൈൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒഴിവ് 5. യോഗ്യത: ഫസ്റ്റ് ക്ലാസ്സോടെയുള്ള ഡിപ്ലോമ. ടെക്നീഷ്യൻ ബി, ടർണർ, ഫിറ്റർ, വെൽഡർ, മെഷീനിസ്റ്റ് ഒഴിവ് 13. യോഗ്യത: ITI, NCVT, NAC. കുക്ക് ഒഴിവ് 1. യോഗ്യത: 10ാം ക്ലാസ് വിജയവും 5 വർഷത്തെ പ്രവൃത്തി പരിചയവും. ഫയർമാൻ ഒഴിവ് 3. യോഗ്യത: 10ാം ക്ലാസ് വിജയവും ശാരീരിക ക്ഷമതയും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 5. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iprc.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.iprc.gov.in. തൊഴിൽ ദർശനം.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: മൻ കി ബാത്ത്,
4: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
3: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
4: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
3: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
4: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
3: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
4: തുടർന്ന് മലയാള പരിഭാഷ.
3: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് കെ ജി രാധാകൃഷ്ണപിള്ള.
1: മലയാളത്തിലെ ലിംഗവ്യവസ്ഥയുടെ അടിസ്ഥാനം ശബ്ദങ്ങളുടെ അർത്ഥമാണ്. എന്നാൽ ഹിന്ദിയിലും സംസ്കൃതത്തിലുമാകട്ടെ, അത് ശബ്ദങ്ങളുടെ രൂപത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മലയാളത്തിൽ പുല്ലിംഗത്തിന് അൻപ്രത്യയം ചേർക്കണം. സ്ത്രീലിംഗത്തിന് ഈയും നപുംസകത്തിന് അം ആണ് പ്രത്യയങ്ങൾ. കുമാരൻ, കുമാരി, രമണൻ, രമണി, സുന്ദരൻ, സുന്ദരി, സുന്ദരം എന്നിവ ഉദാഹരണങ്ങൾ. ഇത്തി, ഇച്ചി, ഇശി, ഇട്ടി എന്നിവയും സ്ത്രീലിംഗ പ്രത്യയങ്ങളാണ്. കുട്ടിയും ഇട്ടിയും യഥാക്രമം പുല്ലിംഗവും സ്ത്രീലിംഗവുമാണ്. സംസ്കൃതത്തിൽ നിന്നും ഒരു അകാരാന്ത പുല്ലിംഗ ശബ്ദം മലയാളത്തിലേക്ക് വരുമ്പോൾ മലയാള പുല്ലിംഗ ശബ്ദമാക്കണമെങ്കിൽ പിന്നിൽ അൻ പ്രത്യയം ചേർക്കണം. ദേവ, ദേവൻ, കാമ, കാമൻ, പവന, പവനൻ എന്നിവ ശ്രദ്ധിക്കുക. ഗായകന് ചേരുന്ന സ്ത്രീലിംഗം ഗായകിയാണ്. ലേഖകന് സ്ത്രീലിംഗം ലേഖകയല്ല, ലേഖികയാണ്. പുല്ലിംഗ ശബ്ദത്തോട് ആ, ഈ എന്നീ പ്രത്യയങ്ങൾ ചേർത്ത് സ്ത്രീലിംഗം ഉണ്ടാക്കാം. യാചകന് സ്ത്രീലിംഗം യാചികയാണ്. എന്നാൽ ആചാര്യന്റെ സ്ത്രീലിംഗം ആചാര്യയാകില്ല, ആചാര്യ ആണ്. കവയിത്രിക്ക് പുല്ലിംഗമായി പലരും കരുതി വച്ചിരിക്കുന്നത് കവിയെയാണ്. എന്നാൽ കവയിതാവ് എന്ന പുല്ലിംഗ രൂപത്തിന്റെ സ്ത്രീലിംഗമാണ് കവയിത്രി. ഈ കവയിത്രിയെ കവിയിത്രിയാക്കി പ്രയോഗിക്കുന്നതും തെറ്റാണ്. നപുംസകലിംഗങ്ങൾക്ക് ലിംഗപ്രത്യയം അമ്മാണ്. എന്നാൽ സർവനാമങ്ങളുടെ പ്രഥമ പുരുഷനിൽ ലിംഗവ്യത്യാസമുണ്ട്. അൻ എന്ന പ്രത്യയം പുല്ലിംഗത്തിനും അൾ എന്ന പ്രത്യയം സ്ത്രീലിംഗത്തിനും ത് എന്ന പ്രത്യയം നപുംസകത്തിനും ചേർക്കണം. അവൻ, അവൾ, അത് എന്നിവ ഉദാഹരണം. അവൻ പുല്ലിംഗവും അവൾ സ്ത്രീലിംഗവുമാണ്, അത് നപുംസകലിംഗവും. ക്രിയാശബ്ദത്തോട് ലിംഗപ്രത്യയം ചേർക്കുമ്പോൾ അത് അൻ, ആൻ, ആൾ, ആൾ എന്നിങ്ങനെ മാറും. പോയാൻ, അവൻ പോയി. പോയാൾ, അവൾ പോയി. ഓതിനാൾ, അവൻ ഓതി. പാടിനാൾ, അവൾ പാടി എന്നിവ ഉദാഹരണം.
0: നല്ല മലയാളം അവതരിപ്പിച്ചത് കെ ജി രാധാകൃഷ്ണപിള്ള.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്.
1: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
0: സമയം 7 മണി കഴിഞ്ഞ 55 മിനിറ്റ്.
3: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
4: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9447431484.
0: നഗരപുരാണം.
5: ഗ്രന്ഥശാലയും ഗ്രന്ഥകാരനും ഗ്രന്ഥക്കെട്ടും മലയാളത്തിലെ ജനകീയ പദങ്ങളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഗ്രന്ഥവരി ഒരു ശരാശരി മലയാളിക്ക് അത്ര പരിചിതമല്ല. യൂറോപ്യന്മാരിൽ നിന്ന് പരിശീലിച്ച് ഇപ്പോൾ കേരളീയർ പഠിച്ചു വരുന്ന തരത്തിലുള്ള ചരിത്രം നമുക്ക് പരിചിതമായിരുന്നില്ല. ക്രോഡീകൃതമായ ചരിത്ര രചനാ സമ്പ്രദായം അന്യമായിരുന്നെങ്കിലും അപൂർവമായി പുരാവൃത്ത സംഭവങ്ങളെ ആലേഖനം ചെയ്ത് സൂക്ഷിക്കുന്ന പതിവ് ഇവിടെ നിലനിന്നിരുന്നു. അക്കൂട്ടത്തിൽ പ്രധാനമാണ് ഗ്രന്ഥവരികൾ. കേട്ടറിവുകൾ, ഐതിഹ്യങ്ങൾ, അനുഭവങ്ങൾ എന്നിവ ഇടകലർത്തി തങ്ങളുടെ ലോകബോധ്യത്തിനനുസരിച്ച് രൂപപ്പെടുത്തിയെടുക്കുന്ന ഏടുകളാണിവ. ഗ്രന്ഥവരിയുടെ ഉദ്ഭവം ഗ്രന്ഥത്തിൽ നിന്നാണ്. ഗ്രന്ഥം സംസ്കൃത പദമാണ്. 8 അക്ഷരം വീതമുള്ള 4 വരി പദ്യത്തിനാണ് പ്രാചീന കാലത്ത് ഗ്രന്ഥം എന്ന് പറഞ്ഞിരുന്നത്. ലക്ഷം ഗ്രന്ഥമത്രേ എന്നാണ് മഹാഭാരതത്തെക്കുറിച്ച് പറയാറുള്ളത്. ഗ്രന്ഥത്തിന് പുസ്തകമെന്ന വിശേഷാർത്ഥം ഉണ്ടായി വന്നത് വളരെ പിന്നീടാണ്. അതറിയണമെങ്കിൽ മലയാളത്തിന്റെ ലിപിചരിത്രം പരിശോധിക്കണം. അക്കാലത്ത് കേരളത്തിൽ 3 തരം ലിപി സമ്പ്രദായങ്ങൾ നിലവിലിരുന്നു.

0: വട്ടെഴുത്ത് കോലെഴുത്ത് മലയാഴ്മ 27 നൂറ്റാണ്ട് പഴക്കം കൽപ്പിക്കുന്ന ബ്രാഹ്മി ലിപിയുടെ തെക്കൻ രൂപമാണ് വട്ടെഴുത്ത് എന്ന് കരുതുന്നു. കേരളത്തിലെ ശിലാലിഖിതങ്ങളും പട്ടയങ്ങളും ഏറെക്കുറെ വട്ടെഴുത്തിലാണ്. കൊച്ചി മലബാർ പ്രദേശങ്ങളിൽ പ്രചരിച്ചിരുന്ന ലിപി സമ്പ്രദായമാണ് കോലെഴുത്ത്. വട്ടെഴുത്തിന്റെ ഒരു വകഭേദമാണിത്. മധ്യകാലഘട്ടത്തിലെ താളിയൂല ലിഖിതങ്ങളിലേറെയും കോലെഴുത്തിലാണ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ പൂർവ്വരൂപമായ കേരളാരാമം ഇട്ടി അച്യുതൻ രചിച്ചിരിക്കുന്നത് കോലെഴുത്തിലാണ്. വട്ടെഴുത്തിന്റെ തെക്കൻ കൈയെഴുത്ത് രൂപമാണ് മലയാഴ്മ. തെക്കൻ പാട്ടുകളിൽ പലതും കുറിച്ചിട്ടിരിക്കുന്നത് മലയാഴ്മയിലാണ്. പല പല കാരണങ്ങളാൽ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റം ശക്തമാവുകയും സംസ്കൃതം സാഹിത്യഭാഷയായി പരിണമിക്കുകയും ചെയ്യുന്നതോടുകൂടി സംസ്കൃത പദങ്ങൾ രേഖപ്പെടുത്താൻ വട്ടെഴുത്തും കോലെഴുത്തുമൊക്കെ പോരാതെ വന്നു. തുടർന്ന് ആദ്യ എഴുത്ത് അഥവാ ഗ്രന്ഥലിപിയെ ദത്തെടുക്കേണ്ടി വന്നു. കേരളത്തിൽ മധ്യകാലത്ത് എഴുതപ്പെട്ട രേഖകളിൽ സംസ്കൃത പദങ്ങൾ ഗ്രന്ഥ അക്ഷരത്തിലും ദ്രാവിഡ പദങ്ങൾ വട്ടെഴുത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. ആയിരാജ്യരേഖയായ പാലിയം ചെപ്പേടിൽ ഈ രീതിയാണ് സ്വീകരിച്ചു കാണുന്നത്. ക്രമേണ മലയാളത്തിൽ സംസ്കൃത പദബാഹുല്യം കൂടി വരികയും മണിപ്രവാള ഭാഷ സവർണ സാഹിത്യ ഭാഷയായി പ്രതിഷ്ഠാപിതമാവുകയും ചെയ്യുന്നതോടുകൂടി ഗ്രന്ഥലിപി മലയാളത്തിന്റെ തനത് ലിപിയായി മാറാനുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. ആധുനിക മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ ആര്യലിപിയെ പരിഷ്കരിച്ചുപയോഗിച്ചതോടുകൂടി ഗ്രന്ഥാക്ഷരങ്ങൾ മലയാളിയുടെ സ്വന്തം ലിപിയായി മാറി. മലയാളം അച്ചടി സംഗീതത്തിൽ എത്തിയതോടുകൂടി അക്ഷരങ്ങൾക്ക് നിശ്ചിത രൂപം കൈവന്നു. കാലത്തിന്റെ പരിണാമദശയിൽ എവിടെയോ വെച്ച് ഗ്രന്ഥത്തിന് അർത്ഥവ്യതിയാനം സംഭവിച്ചു. നാലുവരി പദ്യം എന്ന പ്രാചീന അർത്ഥത്തെ പട്ടടയിൽ വെച്ചുകൊണ്ട് ഗ്രന്ഥത്തിന് പുസ്തകമെന്ന അർത്ഥകൽപ്പനയുണ്ടായി. ഇക്കാലത്താവണം മഠങ്ങളിലും മനകളിലും കോവിലുകളിലും കോവിലകങ്ങളിലും പനയോലയിൽ കോറിയിട്ടിരുന്ന ഐതിഹ്യ അധിഷ്ഠിതവും എന്നാൽ പാരമ്പര്യത്തിന്റെ ചില നേരറിവുകൾ ഉൾക്കൊള്ളുന്നതുമായ താളിയോല കെട്ടുകൾക്കും ചെമ്പുപട്ടയങ്ങൾക്കും ഗ്രന്ഥവരികൾ എന്ന് വിളിപ്പേരുണ്ടായത്. ചിറക്കൽ ഗ്രന്ഥവരി ഉത്തരമലബാറിലെ കോലത്തുനാടിന്റെ ചരിത്രം പേറുന്നവയാണ്. പെരുമ്പടപ്പ് ഗ്രന്ഥവരി കൊച്ചി രാജപരമ്പരയുടെ പുരാവൃത്തമാണ്. മതിലകം ഗ്രന്ഥവരികൾ പലതുണ്ട്. മഹാക്ഷേത്രങ്ങൾക്കാണ് മതിലകമെന്ന് പറയപ്പെടുന്നത്. നിരണം ഗ്രന്ഥവരി മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഇടവക ചരിത്രം പറയുന്നവയാണ്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒരു സ്വദേശീ സഭയായി ശക്തിപ്പെട്ടു വരുന്ന കാലഘട്ടത്തിലെ, അതായത് 1770 മുതൽ 1830 വരെയുള്ള ചരിത്ര സംഭവങ്ങൾ ഇതിൽ വിവരിക്കുന്നു. രചന വെള്ളനാട് രാമചന്ദ്രൻ. ആഖ്യാനം കവിത അജിത്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: എഫ്എം ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം നമസ്തേ അനന്തപുരി. തുടർന്ന് കേൾക്കാം സമയം 8 മണി.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്ന് ഗുജറാത്തിലെ വഡ്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രയിലെ അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. ഈ മാസം 17-നാണ് സേവായാത്ര ആരംഭിച്ചത്. ചരിത്രപരമായ സവിശേഷതകളെയും 600 കിലോമീറ്റർ നീളമുള്ള കടൽ തീരത്തെയും പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തെ ഒരു പൂർണ്ണ പോർട്ട് സിറ്റിയാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക മാരിടൈം ദിനാഘോഷ സമാപന സമ്മേളനം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നവീകരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ വി എ സി ബി സ്യൂട്ട് 3.0 മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യും. വിജിലൻസ് കേസുകളുടെ അന്വേഷണത്തിനും ഏകോപനത്തിനും വികസിപ്പിച്ച സംയോജിത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണിത്. AI അധിഷ്ഠിത ടൂളുകൾ തിരഞ്ഞെടുപ്പ് നടപടികൾ കൂടുതൽ ലളിതവും കാര്യക്ഷമവുമാക്കുമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡി സജിത് ബാബു. കോഴിക്കോട് ചാത്തമംഗലം ഇവിഎം വെയർഹൌസിലെ സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധിച്ച ശേഷം ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ പോസ്റ്റ് ഓഫീസുകളിലൂടെയും പെൻഷൻകാർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സൌജന്യമായി എടുക്കാൻ അവസരമൊരുക്കിയതായി കണ്ണൂർ റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ. പോസ്റ്റുമാന് വിവരങ്ങൾ നൽകി ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സാധിക്കും. സ്കൂൾ പരിസരങ്ങളിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന തടയുന്ന എക്സൈസിന്റെ ഓപ്പറേഷൻ തണ്ടർ നിയർ സ്കൂൾ പരിപാടിയുടെ ഭാഗമായി കൊല്ലത്ത് വൻ പുകയില ശേഖരം പിടികൂടി. നീണ്ടകരയിൽ വിനോദ് എന്നയാളുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 5 ചാക്ക് ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ അഭിയാൻ പഠനശിബിരം ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം വൈകിട്ട് ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. 3-ാമത് സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് കണ്ണൂരിൽ തുടക്കം. ജവഹർ സ്റ്റേഡിയത്തിൽ രാത്രി 8-ന് ഉദ്ഘാടന മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സ് എഫ് സി തൃശൂർ മാജിക് എഫ് സിയെ നേരിടും. FM News Headlines, ഇനി 10 മണിക്ക്.

0: ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക്. ചോദ്യം ഇതായിരുന്നു, 1921 മലബാർ കലാപവുമായി ബന്ധപ്പെട്ട സുപ്രധാന സംഭവമായ വാഗൺ ദുരന്തത്തെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ച പ്രമുഖ ഇന്ത്യൻ ചരിത്രകാരൻ 2026 ഓഗസ്റ്റ് 13 അന്തരിച്ചു. ആരാണ് ഇദ്ദേഹം? ശരിയുത്തരം സുമിത് സർക്കാർ. ആധുനിക ഇന്ത്യ 1885 മുതൽ 1947 വരെ, ബംഗാളിലെ സ്വദേശി പ്രസ്ഥാനം 1903 മുതൽ 1908 വരെ എന്നിവ ഇദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ പുസ്തകങ്ങളാണ്.
1: ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: ഗിരീഷ് പുത്തനെ രചിച്ച വിദ്യാസാഗർ ഈണം നൽകി ചിത്രയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം സമരൻ ബത്ലഹേം. ഇനി കാലം സാക്ഷി.
1: എസ് പി ബാലസുബ്രഹ്മണ്യം. ഗായകനും സംഗീത സംവിധായകനുമായിരുന്ന എസ് പി ബാലസുബ്രഹ്മണ്യം 1946 ജൂലൈ 4 ആന്ധ്രാപ്രദേശിൽ ജനിച്ചു. കുട്ടിക്കാലത്ത് തന്നെ സംഗീതത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചിരുന്ന അദ്ദേഹം പഠനത്തോടൊപ്പം സംഗീത മത്സരങ്ങളിലും തന്റെ പ്രാഗൽഭ്യം തെളിയിച്ചു. ശ്രീശ്രീ മര്യാദ രാമൻ എന്ന തെലുഗു ചിത്രത്തിൽ പാടി ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് ചുവടുവെച്ച അദ്ദേഹം 40,000-ലധികം ഗാനങ്ങൾ 11 ഇന്ത്യൻ ഭാഷകളിലായി പാടിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് തമിഴിലാണ്. മലയാളത്തിൽ മുന്നേറ്റം, തുഷാരം, കിലുക്കം, അനശ്വരം, ദോസ്ത് തുടങ്ങി ഒരുപിടി ചിത്രങ്ങളിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചലച്ചിത്ര പിന്നണി ഗാനങ്ങൾ പാടിയ ഗായകൻ എന്ന ഗിന്നസ് ലോക റെക്കോർഡ് എസ് പി ബി എന്ന് വിളിക്കുന്ന എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് സ്വന്തമാണ്. ഗായകൻ എന്നതിലുപരി നടനായും സംഗീത സംവിധായകനായും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും എസ് പി ബി ജനപ്രീതി പിടിച്ചുപറ്റിയിട്ടുണ്ട്. മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ് 6 നേടിയ അദ്ദേഹം പത്മഭൂഷൺ, പത്മവിഭൂഷൺ, വിവിധ സംസ്ഥാന അവാർഡുകൾ, മറ്റു ബഹുമതികൾ എന്നിവ സ്വന്തമാക്കിയിട്ടുണ്ട്. തന്റെ മാന്ത്രികമായ ശബ്ദത്താലും അനായാസമായ ആലാപനം കൊണ്ടും സംഗീത ലോകത്തെ ആരാധകരെ മുഴുവൻ വിസ്മയിപ്പിച്ച എസ് പി ബാലസുബ്രഹ്മണ്യം 2020 സെപ്റ്റംബർ 25 നമ്മോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഒരു ഗാനശകലം കേൾക്കാം.

0: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനശകലം.
1: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
2: അതിന് ഓഫർ ഇല്ല എന്നാരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: കേറ്റ കേരള ഇലക്ട്രിക് ട്രേഡ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം 2026 പവർഡ് ബൈ പോളിക്യാബ് ആൻഡ് വീഗാർഡ്. September 27 രാവിലെ 10 മുതൽ വൈകിട്ട് 5:30 വരെ ഇടപ്പഴിഞ്ഞി അളകാപുരി ഓഡിറ്റോറിയത്തിൽ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ പ്രദർശനവും ഓഫറുകളും ലഭ്യമാണ്. പ്രവേശനം തികച്ചും സൗജന്യം.
0: നമുക്കിനി സാഗര സംഗമം എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യവും ഒപ്പം എസ് പി ശൈലജയും പാടിയ ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികളിൽ ഇളയരാജയുടെ സംഗീതം.

ഇപ്പോൾ നമുക്ക് ചുറ്റും ₹30 കോടി ഒന്നാം സമ്മാനമായി നൽകുന്ന തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി 2026 നറുക്കെടുപ്പ് നാളെ തിരുവനന്തപുരം ഗോർഖി ഭവനിൽ നടക്കും. ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പൂജാ ബമ്പർ 2026 ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിക്കുമെന്ന് പബ്ലിസിറ്റി ഓഫീസർ ശ്രീകല കെ വി അറിയിച്ചു.

0: 18th രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള ഇന്നു മുതൽ 30 വരെ കൈരളി ശ്രീ നീള തിയേറ്ററിൽ വെച്ച് നടക്കും. കെട്ടിട നികുതി പിഴയൊഴിവാക്കി അടയ്ക്കേണ്ട അവസാന തീയതി നീട്ടി. വസ്തുനികുതി കുടിശ്ശികയുള്ളവർ ഈ മാസം 30 മുൻപ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അടയ്ക്കണം. കളിപ്പാൻകുളം അമ്പലത്തറ വാർഡുകളിലെ കെട്ടിട നികുതി ശനിയാഴ്ച രാവിലെ 10 മുതൽ 12:30 വരെ പയറ്റുകുപ്പം കമ്മ്യൂണിറ്റി ഹാളിൽ നഗരസഭാ ഉദ്യോഗസ്ഥർ സ്വീകരിക്കും. കേരള സർവകലാശാല PhD എൻട്രൻസ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 7 ഒക്ടോബർ വരെ നീട്ടി. '2026-27 അധ്യയന വർഷത്തെ നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന്റെ അവസാന തീയതി ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ 31 ഒക്ടോബർ വരെ നീട്ടി. ഇടിഞ്ഞാർ ഗവൺമെന്റ് ട്രൈബൽ HSൽ LPS അധ്യാപകരുടെ ഒഴിവുണ്ട് അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്ക് സ്കൂളിൽ വെച്ച് നടക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9495734273. തിരുവനന്തപുരം പനക്കോട് VK കാണി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം, ഇംഗ്ലീഷ് കായിക വിഭാഗം എന്നീ വിഭാഗത്തിൽ അധ്യാപകരുടെ ഒഴിവുണ്ട് അഭിമുഖം നാളെ രാവിലെ 9:30 സ്കൂളിൽ വെച്ച് നടക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9497006096. ആറ്റിങ്ങൽ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ തുടർ വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് മാനേജർ ഒഴിവിലേക്കുള്ള അഭിമുഖം ഇന്ന് രാവിലെ 10 മണിക്ക് നടക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 7907886306. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
1: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ.

0: എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.

0: പ്രേം പൂജാരി എന്ന ചിത്രത്തിനു വേണ്ടി ഒയിൻകുറിപ്പ് രചിച്ച് ഉത്തം സിംഗ് ഈണം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്.
1: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
2: ഒന്നാം ഉത്സവം ഒക്ടോബർ 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും.
1: രണ്ടാം ഉത്സവം ഒക്ടോബർ 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
2: മൂന്നാം ഉത്സവം ഒക്ടോബർ 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
1: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമ്പഴി ദേവൻ കൃഷ്ണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ എന്നാലോചിക്കാം.
7: ആര്യശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
6: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
7: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
8: MRT ഹോം നീഡ്സിൽ ബ്രാസ് മേള,
9: കുക്ക്വെയർ, പൂജാചികൾസ്, ഹോം ഡെക്കോർസ്, മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ 5000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
8: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
0: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം. ആകാശവാണി അനന്തപുരി FM 101.9 നമസ്തേ. അനന്തപുരിയാണ് കേൾക്കുന്നത്. സമയം 8 കഴിഞ്ഞ് 30 മിനിറ്റ്.
10: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
11: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
0: നോവൽ സഞ്ചാരം.
12: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
13: അസംതൃപ്തമായി അടച്ചിടപ്പെട്ട ഒരു ഭൂതകാലം പോലെ അപകടം പിടിച്ച ഒന്നില്ല. അത് വെളിയിലേക്ക് വരുന്നത് കൊടുങ്കാറ്റായിട്ടാണ്. അതെന്തൊക്കെ അടിച്ചുടയ്ക്കുമെന്നും തട്ടിത്തകർക്കുമെന്നും ആർക്കും പറയാൻ വയ്യ. എല്ലാറ്റിലും വിഷമം. അതിനെ എതിർക്കാനോ നിഷേധിക്കാനോ മായ്ച്ചുകളയാനോ കഴിയില്ലെന്നതാണ്. തന്നെ തന്നെയാണ് എതിർക്കേണ്ടത്, നിഷേധിക്കേണ്ടത്, മായ്ച്ചുകളയേണ്ടത്. തന്നോട് താൻ പൊരുതേണ്ട ഈ നിമിഷം പോലെ മനുഷ്യജീവിതത്തിൽ മഹത്തായും വേദനാകരമായും മറ്റൊന്നില്ല. അത് മുക്കൂട്ട പെരുവഴിയാണ്. കാട്ടാളനും മഹാത്മാവും അവിടെ ആ കവലയിൽ നിൽക്കുകയാണ്. എല്ലാം കഴിഞ്ഞു, മറന്നു എന്ന് അയാൾ വിശ്വസിച്ചതാണ്. പുതിയൊരു ജന്മം തന്നെ എടുത്തു കഴിഞ്ഞു. പുതിയ മനുഷ്യർ, പുതിയ തരം കർമ്മങ്ങൾ, പുതിയ സാഹചര്യം, പുതിയ ചിന്തകൾ. ആത്മാവിന് ഒന്ന് വളയഴിച്ചിൽ കഴിഞ്ഞതാണ്. ജീവിതം ഇഴഞ്ഞു മുന്നോട്ട് കയറി. പെട്ടെന്നൊരു മഴ. മണ്ണിട്ട് മൂടിയ എല്ലാ വിത്തും മുളച്ചു. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിലാണ് അവ വരുന്നത്. ഒരു കയാം നാൾ. അടക്കം ചെയ്യപ്പെട്ട സ്മരണകളൊക്കെ ഉയർത്തെഴുന്നേറ്റു. വിചാരണ ആരംഭിച്ചു. സുലൈമാൻ സ്വയം വിചാരണ ചെയ്യുകയാണ്. വേണോ വേണ്ടേ? അയാൾക്ക് മരക്കുറ്റി പോലെ അങ്ങിരിക്കാം. ആരാണ് ചോദിക്കാൻ? ചോദിക്കുന്നതിനർത്ഥമുണ്ടോ എന്നും അയാൾ ആലോചിച്ചു. ആദ്യത്തെ പഴം കൊഴിഞ്ഞു വീണിട്ടും മരം വളരുന്നില്ലേ? ആദ്യത്തെ കുഞ്ഞിനെപ്പറ്റി തള്ളപ്പക്ഷി ബേജാറാവാറുണ്ടോ? ഖദീജയുടെ ആടിൻ്റെ മൂത്ത കുട്ടി ഇപ്പോൾ എവിടെയാണ്? തള്ള പിന്നെയും പറ്റു. ആദ്യത്തെ കുട്ടി മരിച്ച അമ്മമാരില്ലേ, അച്ഛന്മാരില്ലേ? വെറുതെ വേവലാതിപ്പെടുകയാണ്. എല്ലാം ഇരിക്കുന്ന പാട്ടിനിരിക്കട്ടെ. കഴിയുന്ന സഹായം ചെയ്യാം. അതല്ലേ കൂടുതൽ മാന്യത, കൂടുതൽ മനുഷ്യത്വം? ഏയ്, മനസ്സിൻ്റെ അടിയിൽ നിന്ന് മുഴങ്ങുന്ന ഒരു ചോദ്യം. ആ ശബ്ദം വർഷങ്ങൾക്ക് പിമ്പിൽ വെച്ച് അയാൾ കേട്ടതാണ്. അത് സുപരിചിതമാണ്, അനേക കാലത്തേക്ക് മനസ്സിൽ കിടന്ന് മുഴങ്ങിയതാണ്. അതോടൊപ്പം ചില രംഗങ്ങളും മനസ്സിലേക്ക് കടന്നുവരുന്നു. തീയും പുകയും നിറഞ്ഞ അന്തരീക്ഷം, ഭീകരമായ ശബ്ദങ്ങൾ, കൂട്ട നിലവിളികൾ, അതിനിടയിലൂടെ രണ്ടു മനുഷ്യാത്മാക്കൾ ഊളിയിട്ട് പോകുകയാണ്. ഒരാൾ മറ്റൊരാളെ മാറിലടക്കി പിടിച്ചിരിക്കുന്നു. ഭയത്താലും വേദനയാലും വിമ്മിട്ടത്താലും ഹൃദയത്തിൻ്റെ അടിത്തട്ടുവരെ ഉരുകിപ്പോയി. ഉരുകിയ ആത്മാക്കൾ ഒട്ടിപ്പിടിച്ചു. ഏകാന്തതയുടെ തണുത്ത കാറ്റിൽ അവ ഉറച്ചു. ദേഷ്യാണോ? അല്ല. പിന്നെ? ഇഷ്ടാണ്. പക്ഷേ എന്തേ, എന്നെ കഷ്ടത്തിലാക്കുവോ? ഇല്ല, ഞാനിതുവരെ ഒരാളോടും ഇത് പറഞ്ഞിട്ടില്ല. ഒരു നെടുവീർപ്പ്. ഇവയൊക്കെ ഇന്ന് 1000 മടങ്ങ് ശക്തിയോടെ സുലൈമാന്റെ ചെവിയിൽ വന്ന് അലയ്ക്കുകയാണ്. വരണേ, വരണേ എന്ന് ആരോ അടുത്ത് നിന്ന് വിളിച്ചു പറയുന്നത് പോലെ തോന്നുന്നു. ആര്? അയാൾ ഉരുകി. ഇനി എന്തു വഴി? നേരെ നിന്നു പറയാം, അത് ഞാനാണ്. പക്ഷേ ആ പറച്ചിൽ കൊണ്ട് എല്ലാം അവസാനിച്ചില്ല. ആ ഒരൊറ്റ വാക്ക് ഇന്നത്തെ ജീവിതത്തെ ആകെ അട്ടിമറിച്ചു എന്ന് വരാം. അത് പാടുണ്ടോ? സാധ്യമാണോ? വേണോ വേണ്ടേ? വീണ്ടും അവിടെ തന്നെ ചെന്നെത്തുന്നു.
12: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
10: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
14: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. ഇപ്പോൾ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
3: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: ജീവിതത്തിൽ സുഖദുഃഖങ്ങളുടെ സന്തുലിതാവസ്ഥയും അതിജീവനവും പ്രതിധ്വനിക്കുന്ന ഗാനങ്ങളാണ് ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ. ആദ്യ ഗാനം വിലയ്ക്ക് വാങ്ങിയ വീണ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ അടുത്ത ഗാനം ഇതു മനുഷ്യനോ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി രചിച്ച് എം കെ അർജുനൻ ഈണം നൽകി യേശുദാസും വസന്തയും പാടിയത്.

0: ജീവിതത്തിൽ സുഖദുഃഖങ്ങളുടെ സന്തുലിതാവസ്ഥയും അതിജീവനവും പ്രതിധ്വനിക്കുന്ന ഗാനങ്ങളാണ് ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ കേട്ടത്.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
3: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
6: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: മൻ കി ബാത്,
8: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
7: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
8: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
7: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
8: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
7: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
8: തുടർന്ന് മലയാള പരിഭാഷ.
7: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
0: സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
9: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
10: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
11: ഇന്നീ പരിപാടിയിൽ ജാനശിരാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് യോഗ പരിശീലകനായ പ്രദീപ് കുമാർ KP.
12: നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പോഷകമൂല്യവും കലോറിയും മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അത്രയും തന്നെ പ്രധാനമാണ് ആ പോഷകങ്ങൾ ശരിയായ രീതിയിൽ ദഹിക്കുന്നുണ്ടോ എന്നും അവ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നുണ്ടോ എന്നും അറിയുന്നത്. അതിനാൽ കരളിന്റെയും ദഹന വ്യവസ്ഥയിലെ അവയവങ്ങളുടെയും ആരോഗ്യം നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണ്. നമുക്കിവിടെ ജാനുശിരാസനം എന്താണെന്ന് നോക്കാം. ദഹന വ്യവസ്ഥയുടെ ആരോഗ്യ പരിപാലനത്തിന് ഏറ്റവും പ്രധാനമായ ആസനമാണ് ജാനുശിരാസനം. ജാനു എന്നാൽ കാൽമുട്ട്, ശീർഷമെന്നാൽ തല. ഇരുന്നുകൊണ്ട് ചെയ്യുന്ന ഈ ആസനത്തിൽ ഒരു കാല് മുന്നോട്ട് നീട്ടി മറ്റേ കാൽമുട്ടിന്റെ ഭാഗത്ത് മടക്കുന്നു. നീട്ടിവെച്ച കാൽമുട്ടിൽ ശിരസ് കൊണ്ട് സ്പർശിക്കുന്നു. അതിനാൽ ഈ ആസനത്തിന്റെ പേര് ജാനുശിരാസനം എന്നാണ്. നമ്മുടെ ശരീരചലനങ്ങളായ ഇരിക്കുക, നിൽക്കുക, നടക്കുക, ഓടുക എന്നിവയിൽ അവ പ്രധാന പങ്കുവഹിക്കുന്നു. ഈ ചലനങ്ങളുടെ വേഗതയും കാര്യക്ഷമതയും മുട്ടുകളുടെ ആരോഗ്യത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മുട്ടുകൾ ധാരാളമായി ഉപയോഗിക്കപ്പെടുന്നതുകൊണ്ട് അവ താരതമ്യേന വേഗത്തിൽ വാർദ്ധക്യത്തിലെത്താനും തേയ്മാനം വരാനുമുള്ള സാധ്യതയുണ്ട്. എല്ലാ യന്ത്രങ്ങൾക്കും യഥാസ്ഥാനത്ത് എണ്ണയിടുകയും മറ്റും ചെയ്യേണ്ടതുള്ളതുപോലെ മുട്ടുകളുടെയും അവ ആരോഗ്യത്തോടെ ഇരിക്കാൻ നാം വേണ്ട വിധത്തിൽ പരിചരിക്കേണ്ടതുണ്ട്. ജാനുശിരാസനം സ്വാഭാവികമായും കാൽമുട്ടുകളെ അയവുള്ളതാക്കുകയും സ്നൈക്കളെയും സന്ധികളെയും സംരക്ഷിക്കുകയും ആരോഗ്യത്തോടെ നിലനിർത്തുകയും ചെയ്യും. ജാനുശിരാസനം ചെയ്യേണ്ട രീതിയാണ് ഇനി പറയുന്നത്. പതുക്കെ ദണ്ഡാസനത്തിൽ ഇരിക്കുക. ഇടതുകാൽ മടക്കി ഇടതുകാൽ പാദം വലതുകാൽ തുടയുടെ ഉൾവശത്ത് പതിഞ്ഞിരിക്കത്തക്ക വിധം വെക്കുക. നിവർന്നിരിക്കുക. രണ്ട് കൈകളും വലത് കാൽമുട്ടിൽ വെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ മുന്നോട്ട് വളയുക. കാൽവിരൽ പിടിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടത്ര മെയ്വഴക്കം ഇല്ല എങ്കിൽ ശക്തി ഉപയോഗിച്ച് മുന്നോട്ട് വളയാൻ ശ്രമിക്കരുത്. സുഖകരമായി വളയാൻ പറ്റുന്ന അത്രയും മാത്രം വളയുക. നട്ടലിന്റെ വഴക്കം വർദ്ധിക്കുന്നതിനനുസരിച്ച് സാവധാനത്തിൽ ജാനുശിരാസനം പൂർണ്ണാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ്. ജാനുശിരാസനത്തിൽ കുറച്ചു സമയം മാത്രമേ നിൽക്കുകയുള്ളൂവെങ്കിൽ ശ്വാസം പുറത്തേക്ക് വിട്ട് അതേ നിലയിൽ തന്നെ ഇരിക്കുക. അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കാത്ത വിധം നിർത്തുക. കൂടുതൽ സമയം ജാനുശിരാസനത്തിൽ നിൽക്കാൻ സാധ്യമാവുമെങ്കിൽ സാധാരണ ശ്വാസോച്ഛ്വാസം കഴിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം ശ്വാസം പതുക്കെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകളും ശരീരവും ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി വിശ്രമാസനത്തിൽ ഇരിക്കുക. പിന്നീട് മറുവശവും ഇതേപോലെ ചെയ്യണം. അതായത് വലതുകാൽ മടക്കി പാദം ഇടതു തുടയുടെ ഉൾഭാഗത്ത് സ്പർശിക്കത്തക്ക വിധം വെക്കുക. ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വളയുക. കൂടുതൽ സമയം നിൽക്കുന്നുവെങ്കിൽ സാധാരണ ശ്വാസോച്ഛ്വാസം ചെയ്യുക. ജാനുശിരാസനത്തിന്റെ പ്രയോജനങ്ങൾ: കിഡ്നി, പാൻക്രിയാസ്, ലിവർ തുടങ്ങിയ അവയവങ്ങളുടെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു. വയറിന്റെ ഉൾഭാഗത്ത് ഒരു ഉഴിച്ചിലിന്റെ പ്രീതിയാണ് ഇതുകൊണ്ട് സാധ്യമാകുന്നത്. അതോടൊപ്പം തന്നെ നട്ടെല്ലിന്റെ കീഴ്ഭാഗത്തെ കശേരുക്കൾക്ക് കൂടുതൽ അയവ് ലഭിക്കുന്നു. എന്നാൽ നടുവേദനയുള്ളവർ ഡോക്ടറിന്റെ ഉപദേശപ്രകാരം മാത്രമേ ഈ ആസനം പരിശീലിക്കാവൂ.
11: ജാനുശിരാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് യോഗ പരിശീലകനായ പ്രദീപ് കുമാർ KP.
9: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
13: നിനക്കല്ലേ പട്ടുസാരി വേണം എന്ന് പറഞ്ഞു
14: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
15: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.

ഊഴം എന്ന ചിത്രത്തിന് വേണ്ടി വേണുഗോപാൽ പാടിയ ഗാനമാണ് കേട്ടത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, എം കെ അർജുനന്റെ സംഗീതം. ഇനി കേൾക്കാം തീവ്രം എന്ന ചിത്രത്തിന് വേണ്ടി വിനി ശ്രീനിവാസും ശ്വേതയും പാടിയ ഗാനം. അരുൺ നാരായണന്റെ വരികൾ, റോബി എബ്രഹാമിന്റെ സംഗീതം.

ഇന്നത്തെ നമസ്തേ അനന്തപുരി ഇവിടെ പൂർണ്ണമാകുന്നു. പുതുമയാർന്ന പരിപാടികളും വാർത്തകളും വിശേഷങ്ങളും മധുര ഗാനങ്ങളും ഒക്കെയായി നമസ്തേ അനന്തപുരി വീണ്ടും എത്തും നാളെ രാവിലെ. ഈ നല്ല ദിവസം ശ്രോതാക്കൾക്കും പ്രിയപ്പെട്ടവർക്കും സന്തോഷം നിറഞ്ഞതാകട്ടെ. സ്നേഹപൂർവം ധന്യരാജ്.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

ഗാനോപഹാരത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്ന് ഗാനോപഹാരത്തിൽ 2001 മുതൽ 2010 വരെയുള്ള കാലയളവിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ചില ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചതുരംഗം എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാറും സൗമ്യയും പാടിയത്, രാജീവ് ആലുങ്കലിന്റെ വരികൾ MG ശ്രീകുമാറിന്റെ സംഗീതം.

0: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
1: RBI പറയുന്നു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും പിൻ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.
2: തട്ടകം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഭാഗ്യദേവത എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക് പാടിയത് വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ജപ്പാനിൽ എയ്ച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2-ാം സ്വർണം. ഷൂട്ടിംഗ് 10 മീറ്റർ പിസ്റ്റൾ മിക്സഡ് ഇനത്തിൽ കമൽജിത്ത് സുരുജി സിംഗ് സഖ്യത്തിനാണ് സ്വർണം. പുരുഷന്മാരുടെ 50 മീറ്റർ എയർ റൈഫിൾ 3-പൊസിഷൻ ടീം ഇനത്തിൽ ഇന്ത്യ വെള്ളി മെഡലും സ്വന്തമാക്കി. ഐശ്വരി, രുദ്രാംഗ്, നീരജ് എന്നിവർക്കാണ് നേട്ടം. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി നേർന്നു. സമൂഹത്തിലെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന വ്യക്തിയുടെ ഉന്നമനമാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പണ്ഡിറ്റ് ഉപാധ്യായ കരുതിയിരുന്നെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ന്യൂയോർക്കിലെ 81-ാമത് ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ ഭാഗമായി വിദേശ നേതാക്കളുമായും മന്ത്രിമാരുമായും വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ബന്ധങ്ങൾ, പ്രാദേശിക സംഭവ വികാസങ്ങൾ, ആഗോള വെല്ലുവിളികൾ എന്നിവ ചർച്ച ചെയ്തു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ഇന്ന് 12 വർഷം. ഉൽപാദനം, രൂപകൽപ്പന, നൂതനാശയം എന്നിവയിൽ ആഗോള കേന്ദ്രമായി മാറാൻ ലക്ഷ്യമിട്ട് 2014 സെപ്റ്റംബർ 25-നാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. പാലക്കാട് ജില്ലയിൽ പുതിയൊരു ആധാർ സേവന കേന്ദ്രം കൂടി ഇന്ന് പ്രവർത്തനമാരംഭിക്കും. പാലക്കാട് നഗരത്തിൽ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപം ജില്ലാ കളക്ടർ കെ സുധീർ അല്പസമയത്തിനകം കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. അർജന്റീന ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ കേസിൽ ആന്റോ അഗസ്റ്റിൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറഞ്ഞേക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. സമർഖണ്ഡിൽ ഫിഡെ ചെസ് ഒളിമ്പ്യാഡിന്റെ 8-ാം റൌണ്ടിൽ ഇന്ത്യയ്ക്ക് അസർബൈജാനുമായി സമനില. ആർ പ്രഗ്യാനന്ദ, അർജുൻ എരിഗേസി, ഡി ഗുകേഷ്, വിദിത് സന്തോഷ് ഗുജറാത്തി എന്നിവരെല്ലാം സമനില പാലിച്ചു. FM News Headlines, ഇനി 11 മണിക്ക്.

സഞ്ചാരി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഞ്ചാരിയിൽ ബാൾട്ടിക് റീജിയനിലെ വിശേഷങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നത് ജയേഷ് പി, അദ്ദേഹത്തോടൊപ്പം സെവിൽ ജിഹാൻ.

0: എല്ലാവർക്കും സഞ്ചാരിയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിനെപ്പറ്റി പറഞ്ഞു തരാൻ എന്നോടൊപ്പം കൂടെയുള്ളത് JHP ആണ്, ISRO LPSC സയന്റിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. ഹായ്.
1: ഹായ്,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഞാൻ ആദ്യമേ പറഞ്ഞു, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഒരു സ്ഥലത്തേക്കല്ല ഒരുപാട് സ്ഥലത്തേക്ക് ഞങ്ങൾ വരാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ പോയ സ്ഥലം അല്ലെങ്കിൽ പോയ കോണ്ടിനെന്റ് ഏതാണെന്ന് പറയാൻ പറ്റുമോ?
1: ഇത് ഞാൻ ബേസിക്കലി ഒരു ട്രിപ്പ് ചെയ്തത് സ്കാൻഡിനേവിയ പ്ലസ് ബാൾട്ടിക് എന്ന രീതിയിലാണ് ചെയ്തത്. അപ്പോൾ അതിൽ ബാൾട്ടിക് റീജിയനെ കുറിച്ചാണ് കൂടുതലെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാൾട്ടിക് റീജിയൻ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായി വിദേശത്ത് പോയത് ടർക്കിയിലേക്കാണ് പോയത്. അപ്പോൾ ഞാൻ അന്ന് ടർക്കിയിൽ ഒറ്റയ്ക്കാണ് പോയത്. അപ്പോൾ ടർക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഫാമിലിയോട് കൂടി എവിടെയെങ്കിലും ഒന്ന് പോകണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അപ്പം മക്കളൊക്കെ അന്ന് ചെറിയ കുട്ടികളാണ്, ഒരു 8 വയസ്സ് 12 വയസ്സൊക്കെ പ്രായമുള്ള മക്കളാണ്. അപ്പം ഞാൻ ആലോചിച്ചപ്പോഴത്തേക്ക് ഇവരെ കൊണ്ട് ഈ നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഫിൻലൻഡ്, ബിക്കോസ് ലോകത്തിലെ ഏറ്റവും ഹാപ്പിനെസ് ഇൻഡെക്സ് മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം, അങ്ങനെയൊക്കെ ഉള്ളത് വെച്ചിട്ട് ഇവരെ അവിടെ കൊണ്ടുപോവാം. അങ്ങനെ ആലോചിച്ച് ഒരു വിധമൊക്കെ ഇവർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് 2020 മെയ് മാസത്തിൽ ഇങ്ങനെ എല്ലാവർക്കും പ്ലാൻ ചെയ്ത് വന്നപ്പോഴാണ് കോവിഡ് വന്നത്. കോവിഡിന്റെ ഫസ്റ്റ് ലോക്ക്ഡൗൺ വന്നു. അപ്പോൾ ആ പ്ലാനും ആ ട്രിപ്പും എല്ലാം ചെയ്യാൻ പറ്റി, ഡ്രോപ്പായി. പിന്നെ ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴത്തേക്ക് ഒരു യഥാർത്ഥത്തിൽ ഈ വിസയൊക്കെ ഉണ്ടായതുകൊണ്ട്, വിസ എന്ന് വെച്ചാൽ ഷെങ്കൻ വിസയാണ് ഇതിന് വേണ്ടത്. അപ്പം ഈ വിസയൊക്കെ എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴത്തെ ഒരു ഏജൻസി വഴിയാണ് ഞാൻ ഇതിനെ കൂടി ഒരു വിസയ്ക്ക് വേണ്ടിയൊക്കെ ട്രൈ ചെയ്തത്. അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇവിടുന്ന് പോകാൻ പറ്റുന്നത് പോളണ്ടിലേക്കാണ്. കാരണം പോളണ്ടിലേക്ക് അപ്പം ഒരു പോളിഷ് എയർലൈൻസിൻ്റെ ഒരു പുതിയ ഫ്ലൈറ്റ് ബോംബെന്ന് ഡയറക്റ്റ് വാഴ്സയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. അതിൽ ടിക്കറ്റ് വളരെ കുറവാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഏജൻസി കൂടി പറഞ്ഞിട്ട് നമ്മൾ ആ രീതിയിൽ ബുക്ക് ചെയ്തു. അപ്പോൾ അവിടുന്ന് പിന്നെ എങ്ങനെ ഈ സ്കാൻഡിനേവിയയിലേക്ക് പോകുമ്പോഴത്തേക്കാണ് മനസ്സിലായത് ഫിൻലൻഡിന് തൊട്ടടുത്തുള്ള കൺട്രിയാണ് എസ്റ്റോണിയ. അപ്പോൾ എസ്റ്റോണിയയിലേക്ക് പോളിഷ് എയർലൈൻസിൻ്റെ തന്നെ ട്രഡീഷണൽ ഫ്ലൈറ്റ് അങ്ങോട്ടേക്കുണ്ട്. അപ്പോൾ അവിടെ അവർ തരും. അപ്പോൾ അതും ഏതാണ്ട് ഈ പ്രൈസ് തന്നെ നമുക്ക് കിട്ടും. അവിടുന്ന് ജസ്റ്റ് ഒരു 80 കിലോമീറ്റർ കപ്പലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫിൻലൻഡിൻ്റെ ക്യാപിറ്റലായി ഹെൽസിങ്കിയിൽ എത്താമെന്നുള്ള ഒരു ഇത് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഞങ്ങൾ ഈ ബാൾട്ടിക് രാജ്യങ്ങളിലൂടെ, അതായത് ബാൾട്ടിക് രാജ്യങ്ങൾ എന്ന് പറയുമ്പോഴത്തെ ബേസിക്കലി എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ, ഈ 3 രാജ്യങ്ങളാണ് ബാൾട്ടിക് കൺട്രീസ് എന്ന് പറയുന്നത്. ഈ 3 രാജ്യങ്ങളും കൂടി ഉൾപ്പെടുത്താം എന്നുള്ള ഈ ഒരു ട്രിപ്പിൽ ഉൾപ്പെടുത്താം എന്നുള്ള ഒരു പ്ലാൻ വരുന്നത്.
0: ഈ വിസ പ്രൊസീജിയർ അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: ആക്ച്വലി ഈ രാജ്യങ്ങൾ, ഈ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും ഷെങ്കൻ വിസ പ്രോഗ്രാമിനകത്ത് ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അത് ഒരു 29 രാജ്യങ്ങൾ ഇതിനകത്ത് നമുക്ക് ഷെങ്കൻ വിസയിൽ കവേർഡാണ്. ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒന്നുകിൽ ആദ്യം എത്തുന്ന രാജ്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദിവസം താമസിക്കും, ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ ദിവസം താമസിക്കുന്ന രാജ്യം, ഇതിലേതെങ്കിലും ഒരു രാജ്യം സെലക്ട് ചെയ്തിട്ട് ആ രാജ്യത്തിലാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെ വിസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ ചെന്നിട്ട് നമ്മൾ പോകുന്ന ആ രാജ്യങ്ങളിൽ പോകുന്ന എല്ലാവരും ഡൊമസ്റ്റിക് ട്രാവൽ, നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഇപ്പം ഡൊമസ്റ്റിക് ട്രാവൽ പോകുന്നവരെയാണ്, ഏത് രാജ്യത്താണോ ചെല്ലുന്നതാണ് അവിടെയാണ് നമ്മുടെ ഇമിഗ്രേഷൻ എല്ലാം ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണ് ബാക്കി ഈ രാജ്യങ്ങളുടെയിലെല്ലാം ഉള്ളത്. ഈ ട്രിപ്പിൽ ഞാനിപ്പം 3-4 ദിവസം നോർവേയിലാണ് താമസിക്കാൻ ഉദ്ദേശിച്ചത്. നോർവേയുടെ വിസയ്ക്ക് വേണ്ടിയാണ് അപ്ലൈ ചെയ്തത്.
0: വിസ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ അത് എത്ര സമയം എടുക്കും, എന്തൊക്കെ ഡീറ്റെയിൽസ്?
1: ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ വിസ റിജക്ഷൻ ചാൻസ് ഉള്ള ഒരു ഇതാണ് ഷെങ്കൻ വിസ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുമെന്നുള്ള ഒരു ഇത്, അതിന് വേണ്ടുന്ന പ്രൂഫ് അവർ ഉറപ്പായിട്ടും കാണിക്കേണ്ടി വരും. അപ്പം നമ്മുടെ ജോലി, നമ്മുടെ മറ്റ് സാമ്പത്തിക സ്ഥിതി, മറ്റു കാര്യങ്ങളെല്ലാം, ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇതിനോടൊപ്പം കാണിക്കേണ്ടി വരും. കൂടാതെ സാധാരണ വിസയ്ക്ക് വേണ്ടുന്ന ബാക്കി എല്ലാ റിക്വയർമെന്റും മീറ്റ് ചെയ്യേണ്ടി വരും, എന്നാൽ മാത്രമേ നമുക്ക് ഈ വിസ കിട്ടത്തുള്ളൂ.
0: ഇതിൽ ഈ ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ നോർമൽ വിസ അപ്ലൈ ചെയ്യുന്നതിനൊപ്പം ഈ ഷെങ്കൻ വിസ ആകുമ്പോൾ എക്സ്ട്രാ എന്തൊക്കെയാണ് അതിൽ വേണ്ടത്? ബാങ്ക് ബാലൻസ്,
1: നമ്മുടെ ഒരു 6 മാസത്തെ ബാങ്ക് ബാലൻസ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ്, നമുക്ക് മറ്റിവിടെ എവിടെയെങ്കിലും സ്വത്ത് വകകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, നമ്മൾ തിരിച്ചു വരാൻ ഇവിടെ സാധ്യതയുണ്ടോ എന്നുള്ളത്, നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിനുള്ള നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അങ്ങനെ കുറേ റിക്വയർമെന്റ്സ് എല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മൾ കൊടുക്കേണ്ടി വരും. കൂടാതെ നമ്മൾ ഒരു ബയോമെട്രിക് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവരുടെ കൊച്ചി VFS ആണ്, അവിടെ പോയി അത് ചെയ്യേണ്ടി വരും.
0: അതിനുശേഷം ബാക്കി പ്രൊസീജിയർ എന്താണ് ചെയ്തത്? ഈ പറഞ്ഞ പോലെ ഫ്ലൈറ്റ്
1: ബാക്കി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് നമ്മളിവിടെ ഷെങ്കൻ വിസ കാണിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്, റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, നമ്മുടെ അക്കോമഡേഷൻ എവിടെയാണ് ചെയ്യുന്ന ആ ഡീറ്റെയിൽസ്, നമ്മുടെ ഫുൾ ട്രാവൽ പ്രോഗ്രാം, നമുക്ക് അവിടെ ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസി, അതായത് യൂറോപ്പിലെ ഏതെങ്കിലും ട്രാവൽ ഏജൻസി ഉണ്ടെങ്കിൽ അവരിൽ നിന്നുള്ള ഒരു വെൽക്കമിംഗ് ലെറ്റർ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതൊക്കെ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഈ സാധനങ്ങളെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ VFS പോയി ഈ ബയോമെട്രിക് ചെയ്യുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 1 മാസത്തിനകത്ത് നമുക്ക് വിസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും.
0: തനിയാണോ ചെയ്തത്?
1: ഇതൊരു ഏജൻസിയുടെ സഹായത്തോടുകൂടി ഞാനത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നതും അത് മാത്രമല്ല റിജക്ഷൻ ഉണ്ടാവരുന്നുള്ള എനിക്കൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം ഈ നമ്മൾ പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടാണ് പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ സഹായം തേടിയിരുന്നു. അത് വെച്ചിട്ടാണ് വിസ ചെയ്തത്.
0: ഇനി എന്തായാലും നമ്മള് യാത്ര തുടങ്ങുന്നതേ ഉള്ളൂ, ഒരു പാട്ട് കേട്ടിട്ട് യാത്രയിലേക്ക് കടക്കാൻ തോന്നുന്നു.
1: നീർമിഴിപ്പീലിയിൽ നിന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ടൊന്ന് വെച്ചെന്നാ കൊള്ളാം.
0: അപ്പൊ ആ പാട്ട് കേൾക്കാം.

0: വിസയും ഫ്ലൈറ്റും എല്ലാം റെഡിയാണ്, ഇനി നമുക്ക് കയറി പോയാൽ മതി. അപ്പൊ ആദ്യം ഏത് രാജ്യത്താണ് എത്തിയത്?
1: ബാൾട്ടിക് രാജ്യങ്ങളിൽ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ ആദ്യം എത്തിയത് ടാലിൻ, അതായത് എസ്റ്റോണിയയുടെ ക്യാപിറ്റലായ ടാലിനാണ് എത്തിയത്. ടാലിൻ എന്ന് വെച്ചാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. ഇപ്പൊ ഈ രാജ്യങ്ങളെക്കുറിച്ച്, ബാൾട്ടിക് രാജ്യങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അത് മറ്റേ സ്കാൻഡിനേവ് രാജ്യങ്ങളുടെ അത്രയും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലൊന്നും അത്ര ഇതല്ല, എങ്കിൽ പോലും നമ്മുടെ രാജ്യങ്ങൾ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ മുന്നിലുമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇടയ്ക്കായിട്ട് വരുന്ന ഒരു രാജ്യമാണ്. ഇത് ആക്ച്വലി യൂറോപ്പിൻ്റെ നോർത്തേൺ യൂറോപ്പിൽ ബാൾട്ടിക് കടലുണ്ട്. ബാൾട്ടിക് കടലിന് അടുത്തായിട്ട് റഷ്യയുടെയും ബാൾട്ടിക് കടലിൻ്റെ ഇടയ്ക്ക് ഫിൻലൻഡിന് സൗത്തായിട്ടാണ് ഇത് വരുന്നത്. ഈ റഷ്യയിലെ പ്രധാന നഗരമായിട്ടുള്ള സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ഈ ടാലിൽ നിന്ന് കഷ്ടിച്ചൊരു 200 കിലോമീറ്ററോളം ദൂരെയുള്ളൂ. അത്രയുള്ള ഈ എസ്റ്റോണിയ എന്ന് വെച്ചാൽ ചെറിയൊരു രാജ്യമാണ്. ഏതാണ്ട് എസ്റ്റോണിയയുടെ വിസ്തൃതി എന്ന് വെച്ചാൽ കേരളത്തിന്റെ വിസ്തൃതിക്ക് തുല്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിൽ ഏതാണ്ട് 3.5 കോടിയോളം ജനങ്ങളുണ്ട്. പക്ഷേ എസ്റ്റോണിയയിൽ ഏതാണ്ട് 13-15 ലക്ഷം ജനങ്ങളേ ഉള്ളൂ. വളരെ ജനസംഖ്യ കുറഞ്ഞ എന്നാൽ ഒരുപാട് റിസോഴ്സസ് ഉള്ള, പ്രതിശീർഷ വരുമാനമൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് ഏതാണ്ട് 10 ഇരട്ടിയോളം ഉള്ള വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണിത്. ഈ മൂന്ന് കൺട്രികളും ഡെവലപ്ഡ് ആണ്.
0: അതില് ആദ്യം എസ്റ്റോണിയയിൽ ഇറങ്ങി എന്താണ് പിന്നെ ചെയ്തത ആദ്യമായിട്ട്?
1: എസ്റ്റോണിയയിൽ ആക്ച്വലി ചെല്ലുന്ന ആൾക്കാർ ആരായാലും ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മ്യൂണിമെന്റ് എന്ന് പറയുന്നത് അവരുടെ ഒരു അലക്സാണ്ടർ നെവാസ്കി കത്തീഡ്രൽ എന്ന് പറഞ്ഞിട്ട് ഒരു റഷ്യൻ, ഈ രാജ്യങ്ങൾ ആക്ച്വലി 1991 വരെ സോവിയറ്റ് യൂണിയന്റെ കൺട്രോളിലുണ്ടായിരുന്ന രാജ്യങ്ങളാണ്. ഇപ്പൊ സോവിയറ്റ് യൂണിയൻ സ്പ്ലിറ്റ് ആയപ്പോഴാണ് ഈ രാജ്യങ്ങൾ സ്വതന്ത്രമായത്. അപ്പം ആ ഒരു റഷ്യൻ കൾച്ചറിൽ ഉണ്ടാക്കിയിട്ടുള്ള ചില സ്മാരകങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു മോണുമെന്റ് ആണ്. അപ്പൊ അവിടെ പോയി അത് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്തത്. പിന്നെ ഇവരുടെ ഒരു ഓൾഡ് ടൗൺ ഉണ്ട്, കാരണം ഇതൊരു ഒരു 10,000 വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു ടൗൺ ആണ്. അപ്പൊ ഈ ടൗണിൽ വളരെ

0: പുരാതനമായിട്ടുള്ള ഒരുപാട് കെട്ടിടങ്ങളും ഒക്കെ ഉള്ള ഒരുപാട് ഓൾഡ് കോട്ടൺ എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്. അപ്പൊ ആ റീജിയൻ സന്ദർശിക്കുക എന്നുള്ളതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം.
1: ഓൾഡ് ടൗണിന്റെ ആ ഒരു എന്താ ബിൽഡിംഗ് സ്ട്രക്ചർ ഒക്കെ അങ്ങനെയാണോ, എങ്ങനെയാണ് ആ സ്ട്രക്ചറിനെ ഒന്ന്?
0: ആക്ച്വലി ബിൽഡിംഗ് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് പൊതുവെ ജനലുകളൊന്നും ഇല്ലാത്ത ഒരു സ്ട്രക്ചറാണ് ഞാനവിടെ കണ്ടത്. പിന്നെ റോഡുകളെല്ലാം പൊതുവെ കല്ല് പകിയിരിക്കുന്ന റോഡുകളാണ്. പ്രത്യേകിച്ച് നടപ്പാതകളൊക്കെ സാധാരണ നമ്മുടെ ഇവിടെ അങ്ങനെ കാണാറില്ല. വലിയ കല്ലുകൾ ഇങ്ങനെ പകിയിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് റോഡിന്റെ ഇരുവശത്തും പൂവുകളും ഒക്കെ വെച്ചിട്ട് അതിമനോഹരമായിട്ടാണ് അവർ അവരുടെ നഗരം പരിപാലിച്ചിരിക്കുന്നത്.
1: വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണെന്ന് പറഞ്ഞു. ഡിജിറ്റലി എനിക്ക് തോന്നുന്നു വളരെ മുൻപന്തിയിലുള്ള ഒരു രാജ്യം.
0: അതെ, ഡിജിറ്റലി വളരെ മുൻപന്തിയിലുള്ള രാജ്യമാണ് എസ്റ്റോണിയ. ആദ്യകാലത്ത് തന്നെ പ്രധാനപ്പെട്ട പല ടെക് കമ്പനികളും വന്നിട്ടുള്ള, ഇപ്പം നമ്മളിപ്പം പല രാജ്യങ്ങളും വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നൊരു നമ്മളിവിടെ യൂബർ പോലെ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ബോൾട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി. അത് ആക്ച്വലി ഒരു എസ്റ്റോണിയൻ കമ്പനിയാണ്. അതേപോലെ സ്കൈപ്പ് നമ്മൾ പണ്ട് യൂസ് ചെയ്യുന്ന വീഡിയോ കോൾ യൂസ് ചെയ്യുന്നത്, അത് ഒരു ഇങ്ങനെ കുറേ കമ്പനികൾ പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയിലൊക്കെ നേരത്തെ തന്നെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. കൂടാതെ നമ്മളിവിടെ ഇപ്പോൾ UPI സിസ്റ്റം പോലെ അന്നത്തെ സമയത്ത് തന്നെ അവർ കാർഡ് വെച്ചിട്ട് മിക്കവാറും കറൻസിലെസ് പേയ്മെന്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഈ എസ്റ്റോണിയ. ആ രീതിയിലൊക്കെ അവർ വളരെ മുന്നിലാണ്. പിന്നെ ഈ വോട്ടിംഗ് വോട്ടെടുപ്പിന് വേണ്ടിയിട്ട് ഈ വോട്ടിംഗ് യൂസ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അവർ നേരത്തെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു.
1: പിന്നെ എന്തൊക്കെയാണ് കഴിച്ചത് അവിടെ പോയിട്ട്?
0: അവിടെ പ്രധാനമായിട്ടും ഒരു കറുത്ത നിറത്തിലുള്ള ഒരു റൊട്ടിയാണ്. കൂടാതെ അതിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്നത് കുറെ വെജിറ്റബിൾസും പൊട്ടാറ്റോ അവിടെ കുറെ സാധനങ്ങൾ ഇതൊക്കെയാണ് അവരുടെ ഒരു ലോക്കൽ ഫുഡായിട്ട് കണ്ടത്. പിന്നെ ബെറീസ് ഒരുപാട് അവർ കഴിക്കുന്ന. പിന്നെ ഈ രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് കൃഷിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ പോലെ എല്ലാ കൃഷി അവിടെ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം 3-4 മാസം മഞ്ഞ് വീഴുന്ന ഒരു സ്ഥലമാണ്. അപ്പം കൂടുതലായിട്ടും അവർ എനിക്കൊന്നും ബാർലിയോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ പൊട്ടാറ്റോ ഒക്കെ ഉണ്ട്. പിന്നെ ബെറീസ് ധാരാളമായിട്ട് കിട്ടും. ഞാൻ സെപ്റ്റംബർ മാസം, അത് നമ്മുടെ ഓണ സമയത്താണ് പോയത്. അതെന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു സമ്മർ കഴിഞ്ഞിട്ട് ഒരു ഓട്ടം തുടങ്ങുന്ന, അതായത് ശരത്കാലം തുടങ്ങുന്ന ഇതിനിടയിലുള്ള ഒരു സമയമാണ്. അതായത് തണുപ്പ് ഒരു 10 ഡിഗ്രി സെൽഷ്യസ് 15 ഡിഗ്രി സെൽഷ്യസ് ആ റേഞ്ചിൽ
1: തണുപ്പ്,
0: ചെറിയ തണുപ്പ്.
1: കൃഷിയുടെ കാര്യം പറഞ്ഞു, അതുപോലെ ജോഗ്രഫി നോക്കുമ്പോ എങ്ങനെയാണ്?
0: ജോഗ്രഫി ഒരു വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ ഫ്ലാറ്റ് എന്ന് തന്നെ പറയും. എല്ലാ രാജ്യങ്ങളും, ലാത്തിയ ആകട്ടെ, ലിത്വാനിയ ആകട്ടെ, എസ്റ്റോണിയ, ഇതെല്ലാം വളരെ കുന്നുകൾ വളരെ ഇല്ല. കുന്നുകളെന്ന് പറഞ്ഞാൽ എല്ലാം ഫുൾ ഫ്ലാറ്റായി കിടക്കുന്ന ഒരു രാജ്യമാണ്. മൊത്തം ബാൾട്ടിക് റീജിയനിലെ ഏറ്റവും വലിയ കുന്ന് ഏതാണ്ട് 300 മീറ്റർ. നമ്മുടെ ഇവിടുത്തെ ഒരു സാധാരണ കൊച്ചു കുന്നാണ് അവരുടെ ഏറ്റവും വലിയ
1: കുന്ന്
0: പറഞ്ഞത്. ലിത്വാനിയയിൽ ഇതേപോലെ ഒരു ഫേമസ് ടൂറിസ്റ്റ് പ്ലേസ് കൂടെയാണ് ഹില്ലോ ക്രോസസ് എന്ന് പറയും. അതായത് ഒരു കുന്നിന് നിറയെ ക്രോസുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പൊ ഞാനിതിപ്പോ ഹില്ലോ ക്രോസസ് എന്ന് വെച്ചപ്പോഴും ഞാൻ വിചാരിച്ചത് ഇങ്ങനെ വലിയൊരു ഹിൽ സ്റ്റേഷനിൽ പോകുന്ന ഒരുപാട്, അപ്പൊ അവിടെ ചെന്നപ്പോൾ ആകെ ഒരു 30 മീറ്റർ ഉയരമുള്ള ഒരു കുന്നാണ്. അപ്പൊ അതാണ് അവർ അവർ വലിയൊരു ഹില്ലായിട്ട് അവർ കണ്ടിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ കുന്നുകളാണ്. വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു കൺട്രിയാണ് ഈ ബാൾട്ടിക് കൺട്രീസ് എല്ലാം. അതാണ് അവരുടെ ഒരു പ്രത്യേകത. പിന്നെ ഒരുപാട് ചതുപ്പ് റീജിയൻസ്, ചതുപ്പുകളിലൂടെ ഇവരിങ്ങനെ തടികളുടെ പാലങ്ങൾ പോലെ ഇങ്ങനെ ഉണ്ടായിട്ട് ഈ ചതുപ്പുകളിലൂടെ കാണാൻ പറ്റുന്ന അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്.
1: ഇപ്പൊ പറഞ്ഞു ചതുപ്പുകളിൽ ഇങ്ങനെ പാലം പോലെ അല്ലെങ്കിൽ ചെറിയൊരു ഇത് കെട്ടിയിട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടെന്ന്. നമ്മൾ സാധാരണ നമ്മൾ ഇവിടെ ടൂറിസ്റ്റ് പ്ലേസിൽ പോവാണെങ്കിൽ ചിലത് ബോട്ടിങ് അങ്ങനെയൊക്കെ പോകും. അപ്പൊ അതുപോലുള്ള എന്തെങ്കിലും വാട്ടർ ബോഡീസ് എന്ന് പറഞ്ഞ എങ്ങനെയാണ് അവിടെ ഉള്ളത്?
0: വാട്ടർ ബോഡീസ് ഇതിന്റെ ഇടയ്ക്ക് ഫ്ലാറ്റാണെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് തടാകങ്ങളുണ്ട്. പക്ഷെ ഞാൻ ബോട്ടിങ്ങിന് പോയിട്ടില്ല അവിടെ. പക്ഷെ ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതിനും ഫിൻലൻഡിനും ഇടയ്ക്ക് വലിയ കപ്പലുകളാണ്, ആക്ച്വലി ബോട്ടുകളല്ല, വലിയ കപ്പലുകളാണ് എപ്പോഴും സർവീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 1.5 മണിക്കൂർ യാത്ര ചെയ്യണേ നമുക്ക് ഫിൻലൻഡിലെത്താം. അപ്പൊ അത് ഇവിടുത്തെ രാജ്യത്തിലുള്ള ആൾക്കാർ തന്നെ ഒരുപാട് പേര് ഇവിടെ ടാലിനിൽ താമസിച്ചിട്ട് ഫിൻലൻഡിൽ പോയി ജോലി ചെയ്തിട്ട് വൈകിട്ട് തിരിച്ചു വരുന്ന ആ രീതിയിലുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട് അവിടെ.
1: നമുക്കറിയാം നമ്മൾ നോർമലി ചായ കുടിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ശീലമുണ്ടല്ലോ. അവിടെ മെയിൻ ആയിട്ടുള്ള ഒരു എന്താണ്,
0: ചായ ഒരു ലോകപാനീയം എന്ന നിലയിൽ ചായ അവിടെയും ആൾക്കാർ ചായ ഈസി ആയിട്ട് എല്ലായിടം അവൈലബിൾ ആയിട്ടുള്ള ഒരു പാനീയമാണ്.
1: പ്രത്യേകിച്ച് എന്തെങ്കിലും സ്നാക്സോ അവരുടെ അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയോ?
0: അവരുടെ പല ലോക്കൽ ഫുഡും അവിടെ കിട്ടാവുന്ന ഫുഡുകളെല്ലാം ട്രൈ ചെയ്തു. അതെല്ലാം കൂടുതൽ നമ്മൾ ഇവിടുത്തെ പോലെ നമ്മൾ സ്പൈസി അല്ല, ഒട്ടും സ്പൈസി അല്ലാത്ത രീതിയിലാണ് അവർ ചെയ്യേണ്ട സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് ഒരു വ്യത്യാസമുള്ളത്. നമ്മളിവിടെ കൂടുതലും ഒരുപാട് മസാലകളും അത് എല്ലാം ചേർത്തിട്ടാണല്ലോ ഫുഡെല്ലാം പറയുന്നത്. അവർ വളരെ കുറച്ച് വളരെ പ്ലാൻസ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയി കിട്ടുന്നത്. കാരണം അത് എന്താണ്, ഇപ്പോൾ ഫിഷ് ആണെങ്കിൽ പോലും അവർ ഡയറക്റ്റ് ഉപ്പും ഒലിവ് ഓയിലും മാത്രമേ അതിനകത്ത് സാധാരണ യൂസ് ചെയ്തുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അത് വളരെ അതിന്റെ ഫിഷിന്റെ ടേസ്റ്റ് ആണ് നമുക്ക്
1: കിട്ടുന്നത്.
0: ടേസ്റ്റ് ആ രീതിയിലാണ് അവർ കൂടുതൽ.
1: ഇനിയപ്പോ നമുക്ക് അടുത്ത രാജ്യത്തിലേക്ക് പോയാലോ?
0: അടുത്ത നോക്കിക്കഴിഞ്ഞാൽ പറയുന്നത് തൊട്ടടുത്തുള്ള രാജ്യമാണ് ലാത്വിയ എന്ന് പറയുന്നത്. ലാത്വിയുടെ ക്യാപിറ്റൽ ആക്ച്വലി റിഗയാണ്. റിഗയിലും ഇതേപോലെ കുറച്ച് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ്. അപ്പൊ അവരുടെ മോണുമെന്റ് സ്റ്റൈൽ എല്ലാം കുറച്ചും കൂടെ ഒരു ഡിഫറെന്റ്.
1: എങ്ങനെയാണ് അവിടെ ലാത്വിയിലേക്ക് പോയത്? എങ്ങനെയാണ്?
0: അവിടെ നിന്ന് ബസ്സിലാണ് പോയത്. ഈ ലാത്വിയ ആക്ച്വലി ഇതിന്റെ എസ്റ്റോണിയയുടെ ഏതാണ്ട് ഒരു 1.5 ഇരട്ടി സൈസുള്ള രാജ്യമാണ്. അത് അടുത്ത് കഴിഞ്ഞാൽ അടുത്തുള്ള രാജ്യമാണ് ലിത്വാനിയ എന്ന് പറയുന്നത്. അത് ഏതാണ്ട് സിമിലർ ഇതുള്ളതാണ്. അതിന്റെ ക്യാപിറ്റലാണ് വിൽനിയസ് എന്ന് പറയുന്നത്. വില്നിയസിൽ കുറെ ഫോർട്ടുകളും കോട്ടകളും ഒക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ഒരു ജെഡിമിനാസ് ടവർ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കാസിലൊക്കെ ഉണ്ട്. അത് വളരെ ഒരു 1600 മറ്റോ സ്ഥാപിച്ച ഒരു സംഭവമാണ്.
1: ഇംഗ്ലീഷ് മൂവീസിലൊക്കെയാണ്
0: അതേപോലെയുള്ള കാസിലുകളൊക്കെ ഉള്ള ഒരു ഒരു നഗരമാണ് അവരുടെ ഒരു പറഞ്ഞ

0: സ്ഥലങ്ങളിലെല്ലാം ഒരുപാട് മറ്റേ അവരുടെ കത്തീഡ്രൽസ് ആണ്. ക്രിസ്ത്യാനിറ്റി ആണ് ഈ രാജ്യങ്ങളിലൊക്കെ, എന്നുവെച്ചാൽ ക്രിസ്ത്യാനിറ്റി ആയിരുന്നു നേരത്തെ, ഇപ്പം ഈ രാജ്യങ്ങളൊക്കെ പൊതുവെ മതമില്ലാത്ത രീതിയിലേക്ക് പോകുന്നു എന്നുള്ള, അത്യസ്റ്റ് ആയിട്ട് കൂടുതൽ അത്യസ്റ്റ് ഉള്ള രീതിയിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. എങ്കിലും പഴയ പള്ളികളെല്ലാം ധാരാളം ഉണ്ട്, അതെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ
1: പണിഞ്ഞിട്ടുണ്ട്.
0: അപ്പൊ അതൊക്കെ ഒരു തീർച്ചയായിട്ടും മോണുമെന്റ്സ് എല്ലാം കാണേണ്ടത് തന്നെയാണ്.
1: ഈ ലാത്വിയയിൽ പോയിട്ട് എന്തൊക്കെയാണ് ട്രൈ ചെയ്ത് നോക്കിയത്? അവിടെ എന്തൊക്കെയാണ്?
0: ലാത്വിയയിലും ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് വലിയ വ്യത്യാസമില്ല, ആൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് ഉള്ളത്.
1: റൈസ് ഐറ്റംസ് ഉണ്ടോ?
0: റൈസ് ഐറ്റംസ് കിട്ടും, അതൊരു സ്റ്റിക്കി റൈസ് പോലുള്ള ഒരു തരം റൈസ് ഐറ്റംസ് കിട്ടും.
1: അതിന്റെ കൂടെ കറിയായിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇവരെന്താണ്?
0: കറിയായിട്ട് ആക്ച്വലി കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് പോർക്ക് ഒരു ധാരാളമായിട്ട് കഴിക്കുന്നതാണ്. പിന്നെ ഫിഷ് അതിൻ്റെ കൂടെ കഴിക്കും. നമ്മുടെ കൂട്ടം അതിനകത്ത് കറി ഒഴിച്ച് ഇളക്കി കഴിക്കുക എന്നുള്ള രീതി
1: ഇല്ല
0: നമുക്ക് മാത്രമുള്ള.
1: ഡ്രസ്സിംഗ് സ്റ്റൈല് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എങ്ങനെയാണ്
0: അവരുടെ? നമ്മളൊരു ലേഡീസൊക്കെ ആണെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ബ്രൗൺ കോട്ട് ടൈപ്പ് അതാണ് അവർ യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ പോയൊരു തണുപ്പുള്ള ഒരു സമയം കൊണ്ട് ആണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഡ്രസ്സിംഗ് ആണ് അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് തണുപ്പ് പ്രതിരോധിക്കുന്ന രീതിയിലുള്ള ഒരു വസ്ത്രങ്ങളാണ്. അതായത് ഒരു ബീജ് കളർ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറിലുള്ള ഡ്രസ്സ്, അത് ഒരു ഇത് വെച്ച് കെട്ടി ഇങ്ങനെ വെക്കുന്ന ടൈപ്പ്, ആ ടൈപ്പ് ഒരു ഇതാണ് കൂടുതൽ പേർക്കും കണ്ടത്, പ്രത്യേകിച്ച് ലേഡീസ്. അത് നല്ല ഒരു ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ്.
1: പിന്നെ ഇപ്പൊ നമുക്കറിയാം ഓരോ സ്ഥലങ്ങളിലും മൃഗങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പക്ഷികളൊക്കെ വേരി ആവാറുണ്ട്. അവിടെ അങ്ങനെ എന്തെങ്കിലും കാണാൻ സാധിക്കും?
0: ഈ മൃഗങ്ങളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത്, ഈവൻ ആ ഫസ്റ്റ് ഡേ ഒരു ഫസ്റ്റ് ഒരു 1-2 മണിക്കൂർ യാത്ര ചെയ്തപ്പോൾ തന്നെ ഈ വാഹനം ഭയങ്കരമായിട്ടൊന്ന് സഡൻ ബ്രേക്ക് ചെയ്തു. അപ്പൊ നോക്കിയപ്പോഴത്തേക്കാണ് ഒരു കൂട്ടം മാനുകൾ, അതായത് കൊമ്പുകൾ, അവരാണ് എൽക്സ് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ മൂസ് എന്നൊക്കെ പറയും, വലിയ മാനുകളാണ്, വലിയ കൊമ്പുള്ള മാനുകൾ. ഇത് റോഡിലേക്ക് കൂട്ടത്തോടെ ക്രോസ് ചെയ്യുകയാണ്,
1: റോഡിലേക്ക്
0: ക്രോസ് ചെയ്യാണ്. ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവർ ഡ്രൈവർ സഡൻ ബ്രേക്ക് ഇടുകയാണ്. അപ്പൊ ഞാനിത് പിന്നെ ഇത് നോക്കി ഇതിനെ കുറിച്ച്. അപ്പൊ ഇത് ഈ രാജ്യങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടികൾ ഇതുമായിട്ട് ഇടിച്ചിട്ടുള്ള അപകടങ്ങളൊക്കെ ഒരു കോമൺ സംഭവമാണ്. പിന്നുള്ള അടുത്തുള്ള ഒരാഴ്ചത്തെ യാത്രയിൽ പല പ്രാവശ്യം ഇത് ഇങ്ങനെ ഇത് ചെയ്ത് മൃഗങ്ങൾ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നത്. അപ്പം ഇതൊരു അവിടുത്തെ ഒരു ഇതാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ എസ്റ്റോണിയ തന്നെ, ഇപ്പോൾ എസ്റ്റോണിയ പറയുകയാണെന്നുണ്ടെങ്കിൽ എസ്റ്റോണിയയുടെ 50% ഫോറസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും ഫോറസ്റ്റ് ഉള്ള രാജ്യം ആയതുകൊണ്ട് ഈ മൃഗങ്ങൾ അവർ നല്ലപോലെ കൺസർവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ എണ്ണം ഒരു കൂടുതൽ ചെയ്യാൻ വേണ്ടി കൂടുതൽ അവർ അതിൻ്റെ ഉള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ ഹണ്ടിങ് റെഗുലേറ്റഡ് ഹണ്ടിങ് അവർ ചെയ്യുന്നുണ്ട്.
1: അലോഡ്
0: എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഹണ്ടിങ് ക്ലബ്ബുകളുണ്ട്. അപ്പൊ ഈ ഹണ്ടിങ് ക്ലബ്ബുകളിൽ ഹണ്ടിങ് ലൈസൻസ് ആൾക്കാർക്കുണ്ട്. അപ്പൊ അവർ ഒരു വർഷം ഓരോരുത്തർക്ക് ഇത്ര കോട്ടയുണ്ടാവും. അപ്പൊ ഒരു 5 എണ്ണം അല്ലെങ്കിൽ ആൺ മൃഗങ്ങൾ ഇത്ര എണ്ണം, പെൺമൃഗങ്ങൾ ഇത്ര എണ്ണം, അങ്ങനെ ഒരു കോട്ടയുണ്ട്. ആ കോട്ട കറക്റ്റ് ഫില്ലാകുമ്പോഴത്തേക്ക് അവർ ഹണ്ടിങ് നിർത്തും. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ എണ്ണം അവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് കൂടി ഒരുപാട് ഈ റോഡ് ആക്സിഡൻസ് ഒക്കെ ഇത് കാരണം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ മൃഗങ്ങളെ നമുക്ക് ഈവൻ അടുത്തുള്ള നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് ഈ പുൽമേടുകളിലൊക്കെ ഈ മൃഗങ്ങൾ നിൽക്കുന്നത് കാണാനും പറ്റും. മെയിനായിട്ട് മാനുകളെയാണ് കണ്ടു. കരടിയും ആക്ച്വലി അവിടെ ധാരാളം ഉണ്ടെന്നാണ് അറിഞ്ഞത്.
1: പിന്നെ ഈ പറഞ്ഞു 50% ഫോറസ്റ്റ് ആണെന്ന് പറഞ്ഞു. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് തന്നെ കാടുകൾ പലതരമുണ്ട്. സൗത്തിലേക്ക് നോക്കുമ്പോൾ വേറെ ടൈപ്പ് ഉണ്ട്, ഐ മീൻ നോർത്ത് പോകുമ്പോൾ വേറെ ടൈപ്പ്.
0: അവിടുത്തെ കാടുകളുടെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഞാൻ പറഞ്ഞ ലാൻഡ് വളരെ ഫ്ലാറ്റ് ആണ്, കാടുകൾ തിക്കാണ്, ഒരുപാട് വലിയ മരങ്ങളല്ല. എന്നാൽ ഒരു നമ്മുടെ ഇവിടുത്തെ ഒരു ആവറേജ് ഒരു ചെറിയ തരത്തിലുള്ള മരങ്ങളാണ് അവിടെ കൂടുതലും കണ്ടത്. അത് മരങ്ങളുള്ള വനങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അധികം ഹൈറ്റും ഇല്ല, അധികം വണ്ണവും ഇല്ല, പക്ഷെ മരങ്ങൾ ധാരാളം. ആ കാടുകളിൽ നിറയെ ധാരാളം മരങ്ങളും ഉണ്ട്.
1: ഇലകളൊക്കെ വലുതാണോ എങ്ങനെയാണ്?
0: ഇലകൾ ആക്ച്വലി മഞ്ഞ് വീഴുന്ന സ്ഥലമുണ്ട്, ഈ ഇലകൾ പൊഴിഞ്ഞു പോകാൻ അങ്ങനെയുള്ള മരങ്ങളാണ് അവിടെ കൂടുതലുള്ളത്. കരുതും ഒരു 3-4 മാസത്തോളം വിന്റർ ആയതുകൊണ്ട് ഐസ് വീഴും. ഐസ് വീഴുമ്പോഴത്തേക്ക് ഇലകൾ യൂഷ്വലി അങ്ങ് കൊഴിഞ്ഞു പോകണം. ആ കൊഴിഞ്ഞു പോയാൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ രീതിയിലുള്ള മരങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ രീതിയിലുള്ള മരങ്ങളല്ല, കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള മരങ്ങളാണ് ആ പ്രദേശങ്ങളിൽ കണ്ടത്.
1: പക്ഷേ കൂട്ടത്തോടെ ധാരാളം,
0: വളരെ കൂട്ടത്തോടെ വളരെ തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആണ്. പക്ഷെ മരങ്ങളുടെ സൈസും പൊക്കമൊക്കെ അത്രയില്ല.
1: ഈ ഫോറസ്റ്റിൽ പോകാൻ സാധിച്ചോ?
0: പോകുന്ന വഴിയുടെ ഇരുവശവും 1200 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട് ഈ രാജ്യങ്ങളിലൂടെ. അപ്പോൾ ഇതിൽ പോകുന്ന വഴിയുടെ ഒരു ഭൂരിഭാഗം സ്ഥലങ്ങളിൽ നമ്മൾ ഫോറസ്റ്റ് തന്നെയാണ് കാണുന്നത്. എവിടെ നോക്കിയാലും
1: ഫോറസ്റ്റ്,
0: ഇടയ്ക്ക് മാത്രം കൃഷി സ്ഥലങ്ങളുണ്ട് കുറച്ച്. അപ്പൊ കൃഷി സ്ഥലങ്ങളിൽ അവർ ഈ പറഞ്ഞാൽ ഈ ബാർലി പോലെ ഏതാണ്ടൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടുതൽ സ്ഥലം നമ്മൾ കാണുന്നത് എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലാറ്റ് ലാൻഡ് ആണ്. അതിനകത്തൂടെ റോഡ് ഇങ്ങനെ ഹൈവേ പോകുന്ന രണ്ട് സൈഡും ഫോറസ്റ്റ്.
1: ഇതില് എങ്ങനെയാണ് രാജ്യങ്ങൾക്ക് അകത്ത് ട്രാവൽ ചെയ്തല്ലോ, അപ്പൊ എങ്ങനെയാണ്, വണ്ടി എടുത്തിട്ടാണോ, ബസ്സാണോ, പബ്ലിക്?
0: ഈ പ്രധാനപ്പെട്ട നഗരങ്ങളിലാണ്. ഞാൻ ഒരുപാട് ഉൾപ്രദേശങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിച്ചില്ല. കാരണം ഇതൊരു ബാൾട്ടിക് രാജ്യങ്ങൾക്ക് ഒരു ഷോർട്ട്, ഈ സ്കാൻഡിനേവിയയുടെ കൂടെ തന്നെ ഒരു ഷോർട്ട് ട്രിപ്പ് ആണ് ഉദ്ദേശിച്ചത്. പ്രധാന നഗരങ്ങളും പ്രധാനപ്പെട്ട മോണുമെന്റ്സും കാണുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അത് കൂടുതലും ബസ്സിലാണ് യാത്ര.
1: പബ്ലിക് ട്രാൻസ്പോർട്ട്
0: അല്ല, ഞാനിപ്പോ ഒരു നമ്മുടെ ഏജൻസി വഴി കുറച്ച് ഫാമിലീസ് കൂടെ ഉണ്ടായിരുന്നു. ഇതാണ് ചെയ്തത്, ഒരു മിനി ബസ് പോലുള്ള ഇതാണ് ചെയ്തത്.
1: ഇനി നമുക്കൊരു പാട്ടാവാൻ തോന്നുന്നു. ഇപ്പൊ പറഞ്ഞില്ലേ രണ്ട് സൈഡിലും കാട്, ഒരു റോഡ് ട്രിപ്പ് മൂഡ് കിട്ടുന്ന ഒരു പാട്ടുണ്ട്, ടൂർണമെന്റ് എന്ന് പറഞ്ഞ സിനിമയിലെ ആ പാട്ട് കേൾക്കാം.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: 90 ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി 90സും, ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
4: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി 90 ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.

0: പൂജ വരെയല്ലേ, വീട്ടിലേക്ക് കുറച്ച് പുതിയ വിളക്കുകളൊക്കെ വാങ്ങണം.
1: വിളക്ക് മാത്രമല്ല, കുക്ക് വെയർസും ഹോം ഡെക്കേഴ്സും ഒക്കെ വാങ്ങാം. അത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ട്. എം ആർ പി ഹോം നീഡ്സ് ബ്രാസ് മേള അടിപൊളി. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്താൽ ആകർഷകമായ ക്യാഷ് ഡിസ്കൗണ്ട്. ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ സപ്ലൈ. എം ആർ പി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
6: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് ശേഷം സഞ്ചാരി. തുടർന്ന് കേൾക്കാം. സമയം 10:30.
8: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില. പ്രായോജികർ
9: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
8: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
10: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
7: കേരളത്തിൽ ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 14,010 രൂപ, പവന് 1,12,080 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
8: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
9: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
8: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: സഞ്ചാരി തുടരുന്നു.
11: അപ്പോ ലാറ്റ്വിയയിലെ കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ നമ്മൾ ഈ ജോഗ്രഫി എങ്ങനെയാണെന്ന് പറഞ്ഞു, കാടുകളെ കുറിച്ച് പറഞ്ഞു. ഇനി ലിത്വാനിയയിൽ എന്തൊക്കെയാണ് കണ്ട കാഴ്ചകൾ എന്ന് പറയാമോ?
12: ലിത്വാനിയയിൽ ആക്ച്വലി ലിത്വാനിയുടെ തലസ്ഥാനം ഞാൻ പറഞ്ഞു വിൽനിയസ് ആണ് ലിത്വാനിയുടെ തലസ്ഥാനം. അവിടെ നിന്ന് ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലുള്ള കാസിലും അങ്ങനത്തെ ഉള്ള കുറേ ലൊക്കേഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പോയത് ഒരു വെൻസ്പിൽസ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി ഒരു വലിയ ലോങ് ജേണിയാണ്. അപ്പോൾ ആ വെൻസ്പിൽസ് ആക്ച്വലി അതൊരു പോർട്ട് സിറ്റിയാണ്. പോർട്ട് സിറ്റി മാത്രമല്ല, അവിടെ ഡയറി പ്രൊഡക്ട്സിനൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ആ പോർട്ട് സിറ്റിയിലേക്ക് പോകാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് എനിക്ക് സ്വീഡനിലേക്ക് ഷിപ്പ് കിട്ടുമായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ വെൻസ്പിൽസിലേക്ക് പോയത്. ഒരു വൺ ഡേ യാത്രയാണത്.
11: എവിടുന്നാണ്?
12: വിൽനിയസിൽ നിന്ന് വെൻസ്പിൽസിലേക്ക്,
11: ക്യാപിറ്റലിൽ
12: നിന്ന് വെൻസ്പിൽസിലേക്ക് പോയി. വെൻസ്പിൽസ് എന്ന് പറയുമ്പോൾ യഥാർത്ഥ ബാൾട്ടിക് കടലിന്റെ സൈഡിലുള്ള ഒരു പോർട്ട് സിറ്റിയാണ്. പോർട്ട് സിറ്റി. അപ്പൊ അവിടെ കപ്പലുകളൊക്കെ വന്നെടുക്കാറുണ്ട്. അപ്പൊ അവിടെ നിന്ന് ആണ് ഞാൻ സ്വീഡനിലേക്ക്, സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിലേക്കാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പൊ ആ രീതിയിലാണ് ആ ട്രിപ്പ് പ്ലാൻ ചെയ്തത്.
11: അപ്പൊ നമ്മളിപ്പോ ഈ പോർട്ട് സിറ്റിയിൽ നിൽക്കുകയാണ്, ഷിപ്പിൽ കയറാൻ വേണ്ടി. ഇനി സ്വീഡനിലോട്ടാണ് പോകേണ്ടത് അല്ലേ? അപ്പൊ ആ ഷിപ്പ് യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു?
12: ഷിപ്പ് ആക്ച്വലി ഒരു ഓവർനൈറ്റ് ജേണിയാണ്. അപ്പം നമ്മൾ വൈകിട്ട് കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഏതാണ്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റോക്ക്ഹോമിലേക്ക് എത്തും.
11: ഏത് സമയത്ത് കയറി? ഈവനിങ്?
12: ഈവനിങ് ഒരു 6 മണിക്കാണ് കയറിയത്.
11: ആ സമയത്ത് ആക്ച്വലി എങ്ങനെയാണ്, നമുക്ക് ലൈറ്റ് ഉണ്ടോ?
12: ഈ രാജ്യങ്ങൾ പൊതുവെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇപ്പൊ ഞാൻ പോയത് സെപ്റ്റംബർ മാസമാണെന്നാണ് പറഞ്ഞത്. ഇത് ആക്ച്വലി ഒരു ഓട്ടമിന്റെ തുടക്കമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് നമുക്ക് ഒരു ഇവിടുത്തെ പോലെ ഒരു 12-14 മണിക്കൂർ ഡേ ടൈം കിട്ടുന്ന ഒരു ടൈം. അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയൊരു വ്യത്യാസം ഇവിടെ ഫീൽ ചെയ്യത്തില്ല. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ നോർവേ അങ്ങനത്തെ ഉള്ള പോളാർ റീജിയനിലേക്ക് പോകുമ്പോഴത്തേക്ക്, ഡിസംബറിലേക്ക് ആകുമ്പോഴത്തേക്ക് ഇരുട്ടിന്റെ നേരെ 6 മാസം കഴിയുമ്പോഴത്തേക്ക് കൂടുതൽ പകലും വരുന്ന ഒരു ഇതുണ്ടാവും ഈ സണ്ണിന്റെ ഷിഫ്റ്റ് കാരണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഷിഫ്റ്റ് കുറവുള്ള ഒരു സമയമാണ് ഈ പറഞ്ഞ സെപ്റ്റംബർ ടൈം. ആ ഒരു ടൈമിലാണ് ഞാൻ പോയത്. സമ്മറിന്റെയും ഓട്ടത്തിന്റെ ഇടയ്ക്കുള്ള ഒരു ടൈം. അപ്പൊ ആ സമയത്ത് നമുക്ക് അങ്ങനെ വലിയൊരു വ്യത്യാസം അനുഭവിക്കത്തില്ല.
11: അപ്പൊ കാഴ്ചകളൊക്കെ കാണാൻ,
12: കാഴ്ചകൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് ഈ പറയുന്നത്. കാര്യം ഓട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഇലകളൊക്കെ ഒരു ദിവസം ഒരുതരം മഞ്ഞ നിറമാവുന്ന ഒരു സമയമാണ് ഓട്ടം. അതേസമയം മറ്റു രാജ്യങ്ങൾ, നമ്മൾ ഈ സൗത്തിലുള്ള ഈ നേരത്തെ പറഞ്ഞ എസ്റ്റോണിയ അവിടെയൊക്കെ ആ സമയത്ത് ലീവ്സ് എല്ലാം പച്ചയാണ്. അപ്പൊ ആ ഒരു വ്യത്യാസം നമുക്ക് കാണാം. അത് കുറെ കഴിയുമ്പോഴത്തേക്ക് സെപ്റ്റംബർ അവസാനം അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യമൊക്കെ ആകുമ്പോഴത്തേക്ക് എസ്റ്റോണിയയിലും ഇതേപോലെയുള്ള ഇതാവും. അത് കഴിഞ്ഞിട്ട് ആ ഒരു ടൈമുണ്ട് ക്ലൈമറ്റ് മാറി വരുന്നതിന് ഈ രാജ്യങ്ങൾക്കിടയിൽ.
11: പിന്നെ ഇപ്പൊ നമ്മള് ഷിപ്പിൽ കയറിയിട്ട് ആ കാഴ്ചകൾ എങ്ങനെ?
12: ഷിപ്പ് ആക്ച്വലി ഒരു എല്ലാ ഫെസിലിറ്റികളും ഉള്ള ഒരു ഷിപ്പാണ്. നമുക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് റൂംസ് ഉണ്ട്. പക്ഷെ റൂംസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ഇടുങ്ങിയ റൂംസ് ആയിരിക്കും. പക്ഷെ ബാത്റൂമും മറ്റു കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. പിന്നെ ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ എല്ലാ തരത്തിലുള്ള ഫുഡ് പറയുമ്പോൾ പലതരത്തിലുള്ള പല കൺട്രീസിലുള്ള ഒരു കൂടുതലും ഫോറിനേഴ്സ് ആണ്, മീൻസ് വൈറ്റ്സ്, പല രാജ്യങ്ങളിൽ നിന്നുള്ള വൈറ്റ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഫുഡുകൾ ഇതെടുക്കുക. അപ്പൊ നമുക്കും അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ നമുക്കും സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് ഫിഷ് വെറൈറ്റീസ് അവൈലബിൾ ഉണ്ട്, ഇൻക്ലൂഡിങ് ക്രാബ്സ്, സ്കിഡ്സ്, കൊഞ്ചിന്റെ ഇനങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൂടുതലും അവർ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഉപ്പിട്ട് മസാല ഒന്നും ഉണ്ടാവില്ല. നമ്മൾ തന്നെ ഇതൊക്കെ ഇളക്കി കളയണം,
11: തോടൊക്കെ
12: ഇളക്കി കളഞ്ഞ് നമ്മൾ തന്നെ കഴിക്കുക എന്നുള്ളതാണ് അതിനെ. പിന്നെ കൂടുതൽ ഫ്രൂട്ട്സ് ഉണ്ടാവും, വെജിറ്റബിൾസ് ഉണ്ടാവും, ലീവ്സ് ഉണ്ടാവും. ലീവ്സ് ഒന്നും കുക്ക് ചെയ്തതല്ല, അതെല്ലാം എടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം.
11: ഷിപ്പിന് വെളിയിലുള്ള കാഴ്ചകൾ എങ്ങനെയാണ്? കാരണം കടല് പല രീതിയിലുണ്ടല്ലോ. കടല് ഇപ്പൊ നമ്മള് ഓരോ സ്ഥലത്തും കാണുന്ന കടലിന് ഒരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അത് എങ്ങനെയായിരുന്നു കടലിന്റെ നിറം?

0: ഒരു വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്കും വളരെ നല്ല നീല കളർ ഉള്ള കടലും അതോടൊപ്പം തന്നെ നീല നിറത്തിലുള്ള ആകാശം, വലിയ ക്ലൗഡ്സ് ഒന്നും ഇല്ലാത്ത ആകാശമാണ്. അപ്പോൾ ഒരു ഫോട്ടോയ്ക്കൊക്കെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഒരു ഇതാണ്. കറക്റ്റ് നീല ആകാശവും അതിനെ സിങ്ക് ചെയ്യുന്ന കടലും ഉള്ള ഒരു നല്ലൊരു ഇതാണ്. പിന്നെ നമ്മൾ ഈവനിങ് ആകുമ്പോഴത്തേക്കും സൺസെറ്റ് നമുക്ക് കപ്പലിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ അതൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ അതിൻ്റെ നിറം എല്ലാം ഒന്ന് ചെറുതായിട്ട് മാറും.
1: അപ്പോൾ പിറ്റേ ദിവസം സ്വീഡനിലെത്തി.
0: സ്വീഡനിലെത്തി.
1: അവിടെ പിന്നെ ഏത് സ്ഥലങ്ങളിലൊക്കെയാണ് പോയത്?
0: സ്വീഡനിൽ ആക്ച്വലി പ്രധാനമായിട്ടും നമ്മൾ സ്വീഡൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ സ്റ്റോക്ക്ഹോം ആണ്. സ്റ്റോക്ക്ഹോമിൽ പ്രധാനപ്പെട്ടാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് നോബൽ പ്രൈസ് ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള സ്ഥലങ്ങൾ. അതിൻ്റെ പീസിന് ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള നോബൽ പ്രൈസ് എല്ലാം അത് സ്റ്റോക്ക്ഹോമിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് പോവുക, അതിനകത്ത് കയറുക എന്നൊക്കെയുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് ചെയ്തു. പിന്നെ ആൽഫ്രഡ് നോബലിൻ്റെ വീട്, അത് അദ്ദേഹം സ്വീഡൻകാരനാണ്. അപ്പോൾ ആ സ്ഥലം അതൊക്കെ സന്ദർശിക്കുക. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ആ രീതിയിലുള്ള ഇതായിരുന്നു. കൂടാതെ അവിടെ ഒരു വലിയ ഷിപ്പ് മ്യൂസിയം ഉണ്ട്, വാസ ഷിപ്പ് മ്യൂസിയം എന്നാണ് അവർ പറയുന്നത്. കടലിൽ പണ്ട് വൈക്കിങ്സിന്റെ സമയത്തുണ്ടായിരുന്ന ഒരു ഷിപ്പാണ്, അത് മുങ്ങിപ്പോയതാണ്. ആദ്യം ഇത് ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് ജേണിയിൽ തന്നെ മുങ്ങിപ്പോയി. അപ്പോൾ ഈ മുങ്ങിപ്പോയിട്ട് ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം പുറത്തെടുത്തിട്ട്, ഈ അടുത്ത് റീസെൻ്റ് ആയിട്ട് എയ്റ്റീസിലോ നയൻറ്റീസിലോ മറ്റോ ആണ് അത് പുറത്തെടുത്തിട്ട് അത് അതേപോലെ പ്രിസർവ് ചെയ്തിട്ട് ഒരു മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ടുള്ളൊരു മ്യൂസിയമാണ് ഈ സ്റ്റോക്ക്ഹോമിലുള്ളൊരു മ്യൂസിയമാണ്. അപ്പോൾ അത് കുട്ടികൾക്കും എല്ലാം വളരെ ഇഷ്ടപ്പെടുന്നതാണ്. വളരെ ഹിസ്റ്ററിയും ഇതിനോടൊപ്പം തന്നെ ഈ ആൾക്കാർ അതിനകത്തുണ്ടായിരുന്ന ആൾക്കാരുടെയൊക്കെ ബോൺസും തലയോട്ടിയെല്ലാം അവർ അതിൻ്റെ കൂടെ തന്നെ ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു, കപ്പലിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ സ്കള്ള് വെച്ചിട്ട് ഇവരെങ്ങനെയായിരുന്നു ആക്ച്വലി ഇരുന്നതെന്നൊക്കെ ഉള്ളത് അവരുടെ സയന്റിഫിക് ടെക്നോളജി ഉപയോഗിച്ചിട്ട് റീജനറേറ്റ് ചെയ്തിട്ട് അവരുടെ യഥാർത്ഥ മുഖം എങ്ങനെയായിരുന്നിരുന്നു എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അവരെന്ത് തരത്തിലുള്ള വസ്ത്രങ്ങൾ അതെല്ലാം അതിനകത്ത് നിന്ന് കിട്ടിയതാണ്. ഒരു ഷിപ്പ് തന്നെ എന്ന് വെച്ചാൽ ടോട്ടലി ഒരു അറ്റമൊക്കെ ഇങ്ങനെ ഒരു ചുരുണ്ട, ഇങ്ങനെ നീളത്തിന് മുകളിലേക്ക് ചുരുണ്ടൊക്കെ ഇരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പായ്ക്കപ്പൽ ടൈപ്പുള്ള വലിയ അത്യാവശ്യം അന്നത്തെ കാലത്ത് വെച്ചിട്ടുള്ള വലിയ ഷിപ്പാണ്. അത് പ്രൊട്ടക്റ്റഡ് ഇതായതുകൊണ്ട് ആൾക്കാരെ കയറാൻ അനുവദിക്കില്ല. പുറത്ത് നിന്നിട്ട് നാല് സൈഡിൽ നിന്നിട്ടും അതിനെ കാണാനും ഒക്കെ പറ്റുന്നു. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു ഇതാണ് സ്റ്റോക്ക്ഹോമിൽ. നോർവേയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഫ്ലാം എന്ന് പറയുന്നത്. ഫ്ലാം എന്ന് പറയുമ്പോഴത്തേക്ക് നോർവേ എന്ന് വെച്ചാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പം സ്വിറ്റ്സർലൻഡോ അതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് നോർവേ. നോർവേയിലെ പ്രത്യേകത, ജോഗ്രഫിക്കൽ പ്രത്യേകതകളിൽ പെട്ടതാണ് ജോർജ്സ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു പുഴകൾ പോലെ, യഥാർത്ഥത്തിൽ പുഴകളല്ല അത്, കടൽ ഇങ്ങനെ കയറി കിടക്കുന്നു. ഒരു പുഴകൾ പോലെ ഇങ്ങനെ കടൽ കയറി കിടക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുരാതന കാലം തൊട്ട് ഈ ഐസ്, ഈ ഐസ് ഉരുകി വെള്ളം ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഈ ചാലുകളിലൂടെ ഒഴുകി ഇത് ഭയങ്കര ആഴത്തിലുള്ള കടലിൻ്റെ ഭാഗങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. കടലിങ്ങനെ കയറി കിടക്കുക, ഒരു പുഴ പോലെ ഇങ്ങനെ കയറി കിടക്കുക. ഇങ്ങനെ ഒരുപാടെണ്ണം നോർവേയിലുണ്ട്. ജോർജ്സിലൂടെയുള്ള യാത്ര എന്നുള്ളത് ഒരു പ്രത്യേക ഇത്. ആക്ച്വലി FJORDS എന്നുള്ളതാണ് സ്പെല്ലി, ജോർജ് എന്നാണ് സാധാരണ ഉച്ചരിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് അതിലൂടെ യാത്ര ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ഡെപ്ത് ഭയങ്കരമാണ്, ഒരു ഒരു കിലോമീറ്ററൊക്കെ ഡെപ്ത് ഉള്ള സ്ഥലങ്ങളാണത്.
1: യാത്ര ചെയ്യുന്നത്
0: ചെറിയ ഒരു ബോട്ടിനും കപ്പലിനും ഇടയ്ക്കുള്ള ഒരു മീഡിയം ലെവൽ ബോട്ടുകൾ അല്ലെങ്കിൽ ഷിപ്പുകളിലാണ് പോകുന്നത്. അതിലൂടെ അവർ യൂസ് ചെയ്യുന്ന കൂടുതലും സോളാർ പവേഡ്, അന്നൊക്കെ തന്നെ അവർ സോളാർ പവേഡ് ബോട്ടുകളൊക്കെ തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇതിലൂടെ പോകുമ്പോഴത്തേക്ക് രണ്ട് സൈഡും വലിയ കൂറ്റം മലകളാണ്, വളരെ ഉയരമുള്ള പാറക്കെട്ടുകളാണ് രണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ ധാരാളം വാട്ടർഫാൾസ് രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ വന്ന് ഇതിലേക്ക് വീഴുന്നുണ്ട്. ഈ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, വില്ലേജസിൻ്റെ ഇടയ്ക്ക് ഈ യാത്രയിൽ തന്നെ കാണാൻ പറ്റും. ഈ മലയുടെ അടിവാരത്ത് കുറച്ച് ഏരിയകളിൽ നല്ല വെട്ടി ഒതുക്കിയ പുൽമേടുകൾ പോലുള്ള സ്ഥലങ്ങൾ, അതിനിടയ്ക്ക് വളരെ മനോഹരമായിട്ടുള്ള ബിൽഡിങ്സ്, സിങ്ക് ചെയ്യുന്ന രീതിയിലാണ് അവർ ബിൽഡിങ്സ് പണിയുന്നത്. റാൻഡമായിട്ട് പണിയല്ല, അതിനെല്ലാം വളരെ മനോഹരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിൽ. അപ്പോൾ ആ ഒരു ബിൽഡിംഗ് അവിടെ വരുമ്പോഴത്തേക്ക് അത് അവിടെയുള്ള ആക്ച്വലി പ്രകൃതിയെ കുറച്ചും കൂടെ മനോഹരമാക്കുന്ന രീതിയിലാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ വില്ലേജിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും, അവരുടെ ജീവിത രീതിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ രീതിയിലുള്ള ആ സ്ഥലങ്ങളൊക്കെ പോയിരുന്നു.
1: ഇനി വേറൊരു പാട്ട് കൂടി കേട്ടാലോ?
0: ചാർലി എന്ന സിനിമയിലെ ഏതെങ്കിലും ഒരു നല്ല സോങ്.
1: ചാർലിയിലെ ഒരു നല്ലൊരു പാട്ട് കേൾക്കാം.

0: അപ്പൊ നമ്മളിപ്പോ നോർവേ ഒരുവിധം കണ്ടു, ഒരു ചെറിയ കപ്പലിൽ യാത്ര ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഗ്രാമങ്ങൾ കണ്ടു നോർവേയിൽ. അടുത്ത ഏത് സ്ഥലത്തേക്കാണ് പോയത്?
1: ഈ ട്രിപ്പിന് ലാസ്റ്റ് വന്നത് ഡെൻമാർക്ക് വഴിയാണ്. ഡെൻമാർക്കിൽ കോപ്പൻഹേഗനിൽ വന്നിട്ടാണ് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നത്. കോപ്പൻഹേഗനിൽ ഒരു ഡാനിഷ് പാലസ് ഉണ്ട്. ആ പാലസിൽ പോയി കഴിഞ്ഞാൽ റോയൽ ഇതിൻ്റെ ആയിട്ടുള്ള അവരുടെ എല്ലാ ആഭരണങ്ങൾ ഉൾപ്പെടെയുള്ള അവരുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ ഒരു കൾച്ചറൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചിട്ടുണ്ട്, നമുക്ക് കാണുകയും ചെയ്യാം. അത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള വളരെ വജ്രവും അങ്ങനത്തെയുള്ള ഡയമണ്ട്സും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള അതെല്ലാം നമുക്ക് കാണാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. കോപ്പൻഹേഗനിൽ നിന്ന് തിരിച്ച് ഫ്ലൈറ്റ് വാഴ്സയിൽ വന്നിട്ട് വാഴ്സയിൽ നിന്ന് ബോംബെയിലേക്ക് അങ്ങനെയായിരുന്നു തിരിച്ചു വന്നത്.
0: നെറ്റ്ഫ്ലിക്സിലൊക്കെ ഒരുപാട് സീരീസ് കാണുന്നുണ്ടല്ലോ, അപ്പൊ അതിൽ ഈ ബോൾട്ടിക് രാജ്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ കൂടുതലും ഡൾ കളേഴ്സ് അല്ലെങ്കിൽ ഡാർക്ക് കളേഴ്സ് ഒക്കെയാണ് കാണിക്കുന്നത്. അവിടെ പോയി കണ്ട ഒരാളെന്ന നിലയിൽ എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്?
1: വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രീസാണ് ഈ പറഞ്ഞ കൺട്രീസ് എല്ലാം. ഉദാഹരണം തന്നെ ഞാൻ പറഞ്ഞത്, അവിടെ ഒരു പർട്ടിക്കുലർ കളർ ഒരു സീസൺ അനുസരിച്ച് മാറുന്നത്. ഉദാഹരണം ഓട്ടം സീസൺ വരുമ്പോഴത്തേക്ക് ഈ മരങ്ങളുടെ എല്ലാം നിറം യെല്ലോ ആയിട്ട് മാറും. അപ്പൊ അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് ഇപ്പൊ നോർവേ ആ റീജിയനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ വേൾഡിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പൊ കളറിന്റെ ഒരു ഒരു എല്ലാ ടൈപ്പ് കളറും അവിടെ കിട്ടും. ഒരുപക്ഷെ ഒരു സീരീസിന്റെ ഒരു രീതിക്ക് അനുസരിച്ചിട്ടായിരിക്കും അവരങ്ങനെ ഒരു കളർ തീം യൂസ് ചെയ്യുന്നത്. അത് ഈ രാജ്യങ്ങളെല്ലാം തന്നെ അതിമനോഹരങ്ങളായ രാജ്യങ്ങളാണ്.
0: പല രാജ്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ച് വന്നു. എത്ര ദിവസം എടുത്തു എല്ലാ രാജ്യങ്ങളും?
1: എല്ലാം കൂടി 15 ദിവസത്തെ യാത്രയായിരുന്നു.
0: ഇത് കേട്ടോണ്ടിരിക്കുന്ന പലർക്കും ഇങ്ങനെ യാത്ര പോകാൻ താല്പര്യം കാണും. അപ്പൊ ഏകദേശം നമുക്ക് ഇങ്ങനെ ഒരു യാത്ര പോകണമെങ്കിൽ എത്ര രൂപയൊക്കെ വേണ്ടി വരും?
1: ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരാൾക്ക് എങ്ങനെയായാലും 300,000-400,000 ഇടയ്ക്ക് ഇതിന് ചെലവ് വരുമായിരിക്കും.
0: ഇപ്പൊ ഒരുപാട് രാജ്യങ്ങൾ കണ്ടു, 15 ദിവസം ത്രൂ ഔട്ട് ഇങ്ങനെ യാത്ര ചെയ്തു, അതിമനോഹരമായി ഒരുപാട് രാജ്യങ്ങൾ കണ്ടു. ഇതൊക്കെ കേട്ടിരിക്കുന്നവർക്ക് എന്താണെങ്കിലും ഒന്ന് പോവാൻ ആഗ്രഹം കാണും. കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു എനർജി അല്ലെങ്കിൽ ആ ലൈഫ് സ്റ്റൈൽ കാണുന്ന അത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്ന മാറ്റം
1: തീർച്ചയായിട്ടും. വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ ഞാനത് ചെയ്യണം. ഇപ്പം 4-5 വർഷമായി. ഇപ്പം ഇപ്പോഴത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പം ആൾമോസ്റ്റ് മേ ബി ഒരു 50% കൂടുതൽ പ്രൈസ് ചെയ്യും. അപ്പം നമ്മൾ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് നാളേക്ക് ആക്കേണ്ടതില്ല.
0: ഇന്ന് തന്നെ
1: നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ, നമുക്ക് ആദ്യം നമുക്ക് പറ്റുമെന്നുള്ളൂ, നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം.
0: രാജ്യങ്ങളിലൂടെ ഈ ഉള്ള ഒരു സഞ്ചാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഇത്രയും രാജ്യങ്ങളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അതിമനോഹ

0: ഭീകരമായ കാഴ്ചകൾ കണ്ട പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. ഇത് കേട്ടവർക്ക് അവിടെ പോകാനും ആഗ്രഹം തോന്നുന്നുണ്ടാവും. അപ്പം എന്തായാലും എല്ലാത്തിനും വളരെയധികം നന്ദി ഇവിടെ വന്ന് ഇത്രയും നേരം നമ്മളോടൊപ്പം സമയം ചെലവഴിച്ചു.
1: ബാൾട്ടിക് റീജിയനിലെ വിശേഷങ്ങൾ സെവിൽ ജിഹാനോടൊപ്പം പങ്കുവച്ചത് ജയേഷ് പി.
2: ടീം സഞ്ചാരി മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റിനാട്.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
4: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
5: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
7: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
8: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം, എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
9: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആനന്ദം എന്ന ചിത്രത്തിനു വേണ്ടി അശ്വിൻ ഗോപകുമാർ, സ്നേഹ വാര്യരും പാടിയത്, അനു എലിസബത്ത് ജോസിന്റെ വരികൾ, സച്ചിൻ വാര്യരുടെ സംഗീതം.

ഒരു മുത്തശ്ശി ഗദ്ദ എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസനും അപർണ ബാലമുരളിയും പാടിയത്. ഹരിനാരായണന്റെ വരികൾ, ഷാൻ റഹ്മാന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ജപ്പാനിൽ എയ്ച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ 12-ാം സ്ഥാനത്ത്. 2 സ്വർണവും 8 വെള്ളിയും 9 വെങ്കലവുമാണ് ഇതുവരെ ഇന്ത്യയുടെ നേട്ടം. പാലിന് പകരം വില കുറഞ്ഞ സസ്യയെണ്ണയും മറ്റ് കൃത്രിമ ചേരുവകളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വ്യാജ പനീർ നിർമ്മാണത്തിനും വിൽപ്പനയ്ക്കും രാജ്യവ്യാപകമായി നിരോധനം ഏർപ്പെടുത്താൻ ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചു. ഇതിന് ഭക്ഷ്യസുരക്ഷാ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കരട് വിജ്ഞാപനം FSSAI പുറപ്പെടുവിച്ചു. ഐക്യരാഷ്ട്രസഭാ പൊതുസമ്മേളനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിക്കാൻ എഴുന്നേറ്റതിന് പിന്നാലെ നിരവധി വിദേശ പ്രതിനിധികൾ ഹാൾ വിട്ടിറങ്ങിപ്പോയി. ഗാസയിലും ലെബനനിലും ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികളിൽ പ്രതിഷേധിച്ചായിരുന്നു ഇറങ്ങിപ്പോക്ക്. പടിഞ്ഞാറൻ ഏഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനും ലക്ഷ്യമിട്ട് 7 ദിവസത്തെ പദ്ധതി ഇറാൻ മുന്നോട്ട് വച്ചതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഇടനിലക്കാർ വഴിയാണ് ഈ നിർദ്ദേശം അമേരിക്കയെ അറിയിച്ചതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാഖ്ചി പറഞ്ഞു. കാലവർഷക്കെടുതിയിൽ ആലപ്പുഴ ജില്ലയിൽ നാശനഷ്ടങ്ങൾ നേരിട്ട കുടുംബങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് 80.07 കോടി രൂപയുടെ ധനസഹായം അനുവദിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് തുക ലഭ്യമാക്കിയതെന്ന് മുഖ്യമന്ത്രി ഫെയ്സ്ബുക്കിൽ കുറിച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തെളിവില്ലാത്ത കേസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇഡിഎ ഉപയോഗിച്ച് നടത്തുന്ന കടന്നാക്രമണങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഏതു കേസ് അന്വേഷണത്തെയും നേരിടാൻ സിപിഐഎം തയ്യാറാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും മറ്റന്നാൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനമന്ത്രാലയം. ഈ മാസം 28 മുതൽ 30 വരെ സംയുക്ത ബാങ്കിംഗ് ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പണിമുട്ടത്തിന്റെ സാഹചര്യത്തിലാണിത്. സിപിഎമ്മിന്റെ വിപുലീകൃത ജില്ലാ കമ്മിറ്റി യോഗങ്ങൾക്ക് നാളെ തുടക്കമാകും. ആലപ്പുഴയിലാണ് ആദ്യയോഗം. പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

ചലച്ചിത്രകാരൻ. പ്രേക്ഷകർക്കളെ, ആദ്യഗാനവിധ എം ജി ശ്രീകുമാർ പാടിയത്. ചിത്രം നരസിംഹം, രചന ഗിരീഷ് പതഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
4: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
0: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകൾ

0: വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
2: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
1: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: ചിത്രപാടിയ ഗാനം ചിത്രം സാഗരം സാക്ഷി. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീത സംവിധാനം ശരത്.

തിരേ പൂക്കൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനത്തിലേക്ക് എസ് ജാനകിയും ഉണ്ണികൃഷ്ണനും പാടിയത് ചിത്രം സംഗമം. രചന വൈരമുത്തു, സംഗീതം എ ആർ

0: ഫാം ടു സിറ്റി.
1: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50
0: ഫാം ടു സിറ്റി. മറക്കാതെ കേൾക്കുക ഫാം ടു സിറ്റി.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഹരിഹരൻ, സൈന്ധവി, വൈക്കം വിജയലക്ഷ്മി എന്നിവർ പാടിയത് ചിത്രം തേരെ.

0: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
1: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറ് കിട്ടും.
2: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടി വി എസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
1: സുബയ്യ ജ്വല്ലറി ആര്യശാല.
3: MRT ഹോം നീഡ്സിൽ ബ്രാസ് മേള,
1: കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കൽസ്, ഹോം ഡെക്കോർസ്, മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ 5,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
3: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ അപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: കർണ ഈ ചിത്രത്തിന് വേണ്ടി SB ബാലസുബ്രഹ്മണ്യവും SD ജാനകിയും പാടിയ ഗാനം, രചന വൈരമുത്തു, സംഗീതം വിദ്യാസാഗർ.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30.
4: പ്രായോജകർ
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: പൈനങ്ങൾ മുടിവതില്ലായി. ഈ ചിത്രത്തിനു വേണ്ടി ഇളയരാജയുടെ സംഗീത സംവിധാനത്തിൽ SB ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം, രചന വൈരമുത്തു.

ഒരു ഗാനം കൂടി. ചിത്രം അമ്മൻ കോവിൽ കിടക്കാലെ. രചന ഗംഗയമരൻ, സംഗീതമിളയരാജ, ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യം.

0: സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം അതിവേഗം ശക്തമായി വരികയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ പബ്ലിക് അഫയേഴ്സ് ഫോറം വാർഷിക ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനസംരക്ഷണ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ കാര്യക്ഷമമായ വനപരിപാലന ശേഷി വർദ്ധിപ്പിക്കുന്ന പദ്ധതി കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വനംവകുപ്പിന് കീഴിലെ സ്ഥാപനങ്ങളിൽ നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നതിനും പദ്ധതി സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മാതാ അമൃതാനന്ദമയ്യയുടെ 73-ാം ജന്മദിനാഘോഷങ്ങൾക്ക് നാളെ കൊല്ലം അമൃതപുരിയിൽ തുടക്കമാകും. വൈകിട്ട് 5-ന് പൊതുപരിപാടി കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് നാളെ തിരുവനന്തപുരം ഗോർക്കി ഭവനിൽ നടത്തും. മന്ത്രി കെ മുരളീധരൻ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്യും. ഓപ്പറേഷൻ തണ്ടർ നിയർ സ്കൂളിന്റെ ഭാഗമായി കൊല്ലം എക്സൈസ് സംഘം നീണ്ടകരയിൽ നടത്തിയ പരിശോധനയിൽ പുകയില ശേഖരം പിടികൂടി. വിനോദ് എന്നയാളുടെ വീട്ടിലെ രഹസ്യമുറിയിൽ സൂക്ഷിച്ചിരുന്ന 5 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. പെൻഷനേഴ്സ് കൌൺസിൽ ജനകീയ സദസ് നാളെ കോഴിക്കോട്ട് ചേരും. മുതിർന്നവർക്കായി മാറേണ്ട കേരളം എന്ന വിഷയത്തിൽ കോഴിക്കോട് കെ പി കേശവമേനോൻ ഹാളിൽ ചേരുന്ന സദസ് പി സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ 19 മെഡലുകളുമായി ഇന്ത്യ 12-ാം സ്ഥാനത്തെത്തി. 2 സ്വർണവും 8 വെള്ളിയും 9 വെങ്കലവുമാണ് ഇതുവരെ ഇന്ത്യയുടെ നേട്ടം. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. 1 മണിക്ക്

നവമാധുരി. രണ്ടായിരത്തി ഇരുപത് മുതൽ 2026 വരെയുള്ള വർഷങ്ങളിലെ ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയശ്രോതാക്കളെ, ആദ്യ ഗാനമിതാ കേട്ടോളൂ. കെ എസ് ചിത്രയും ഉണ്ണിമേനോനും പാടിയതാണ് ചിത്രമാവിയൽ. വരികളൊരുക്കിയത് നിസാം ഹുസൈൻ, സംഗീതം ശരത്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ഗായകൻ കോട്ടക്കൽ മധു, ചിത്രം അയ്യപ്പനും കോശിയും, രചന റഫീഖ് അഹമ്മദ്, സംഗീതം ജേക്സ് ബിജോയ്.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: സന്തോഷം ഈ ചിത്രത്തിനു വേണ്ടി വിനായക് ശശികുമാർ എഴുതിയ വരികൾക്ക് ജയഹരിയുടെ ഇടം, ഗായകർ ഹരിശങ്കറും നിത്യമാമനും.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ജിയോപോളിന്റെ വരികൾക്ക് രാഹുൽ സുബ്രഹ്മണ്യന്റെ ഈണം. വിജയ യേശുദാസ് പാടിയ ഗാനം, ചിത്രം മേപ്പടയാണ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: പാദ സംരക്ഷണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആലപ്പുഴ ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാംലാൽ ആർ വി സംസാരിക്കുന്നു.
1: നടക്കുക, ഓടുക, കയറുക, ഇറങ്ങുക, നമ്മുടെ ജോലികൾ നിർവഹിക്കാനായി യാത്ര ചെയ്യുക, ജോലിക്ക് വേണ്ടി നിൽക്കുക, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ പാദങ്ങൾ കൊണ്ട് ചെയ്യുന്നുണ്ട്. ഈ പാദങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ പൊതുവെ ഉള്ള ആരോഗ്യത്തെയും നമ്മുടെ ജീവിത ഗുണനിലവാരത്തെയും നമ്മുടെ സന്തോഷത്തെയും നമ്മുടെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിയെയും എല്ലാം ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. പക്ഷേ ഒരു സർജൻ എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ രോഗികളുടെ അല്ലെങ്കിൽ സാധാരണ മനുഷ്യരുടെ പാദാരോഗ്യ ശ്രദ്ധ വളരെ കുറവായിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുമൂലം വരുന്ന ദുരന്തങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രോഗിയുടെ കാൽവിരലുകളോ കാൽപാദത്തിൻ്റെ ഭാഗങ്ങളോ മുട്ടിന് താഴെ വെച്ചോ മുട്ടിന് മുകളിൽ വെച്ചോ ഒക്കെ മുറിക്കാൻ നിർബന്ധിതരാകപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് എത്ര ഒഴിവാക്കാൻ കഴിയുമോ അത്രയും നമുക്ക് നേടിയെടുക്കണം. ഇതിനായി നമ്മൾ എന്താണ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇടയിൽ പ്രമേഹ രോഗം ബാധിക്കുന്നവരുടെ അതിന് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നവരുടെ എല്ലാം എണ്ണം ദൈനംദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ചില പ്രത്യേക രോഗങ്ങൾ ബാധിച്ചോ അല്ലെങ്കിൽ പക്ഷാഘാതത്തിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ കാലിലേക്കുള്ള സ്പർശനശേഷി കുറയുന്നവരുടെ എണ്ണവും കൂടി വരുന്നുണ്ട്. മറ്റു ചില രോഗങ്ങൾ ബാധിക്കുന്ന തൊലിപ്പുറമേയുള്ള രോഗങ്ങൾ, ലിംഫാറ്റിക് രോഗങ്ങളൊക്കെ ബാധിക്കുന്നവർക്കും രക്തക്കുഴലുകളുടെ ചുരുക്കം കൊണ്ട് കാലിൻ്റെ അങ്ങേയറ്റത്തേക്ക് രക്തഓട്ടം കുറവായതുകൊണ്ടും ഒക്കെ സംഭവിക്കുന്ന ധാരാളം രോഗങ്ങളുണ്ട്. അതെല്ലാം ബാധിച്ച മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. ഇവരെ എല്ലാം ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ചാൽ, അവരുടെ കാലിലുണ്ടാകുന്ന ചെറിയ മുറിവുകൾ അവരറിയാതെ പോകുന്നു, അവരത് അവഗണിക്കുന്നു. ആ അവഗണിച്ച മുറിവിലൂടെ അണുബാധയുണ്ടാകുന്നു. ആ അണുബാധ മറ്റ് കുഴപ്പങ്ങളിലേക്ക് അവരെ കൊണ്ടുപോവുകയും ചിലപ്പോൾ ഒരു ചെറിയ മുറിവ് ഒരാണി കയറി അല്ലെങ്കിൽ ഒരു ചെരിപ്പുരഞ്ഞൊരു മുറിവുണ്ടായി ആ മുറിവുകളൊക്കെ പഴുക്കുകയും അതിലെ വിഷാംശങ്ങൾ രോഗിയുടെ രക്തത്തിലേക്ക് വ്യാപിക്കുകയും അത് പിന്നെ പ്രധാന അവയവങ്ങളായ ഹൃദയം, ശ്വാസകോശം, കിഡ്നി തുടങ്ങിയവയെ ബാധിക്കുകയും രോഗി മരണപ്പെടാൻ വരെ സാധ്യതയുള്ള ഒന്നാണിത്. ഇപ്പം ഈ മുറിവുകൾ വരാൻ സാധ്യതയുള്ളവർ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന സന്ദേശം. അപ്പം അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, പാദാരോഗ്യത്തിന് ഏറ്റവും പ്രധാനം പാദത്തിലുള്ള ശ്രദ്ധയും പാദത്തിലുള്ള വൃത്തിയും തന്നെയാണ്. ഇതിനുവേണ്ടി വലിയ കാര്യങ്ങളല്ല ചെയ്യേണ്ടത്, എന്നാൽ ചെറിയ കാര്യവും ശ്രദ്ധയും തന്നെയാണ് നമുക്ക് വേണ്ടത്. പാദാരോഗ്യം സംരക്ഷിക്കാനായി രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, കാലിലേക്കുള്ള സ്പർശനശേഷി കുറയാൻ ഇടയുണ്ട്. രണ്ട്, പാദത്തിലേക്കുള്ള രക്തഓട്ടവും കുറയാൻ സാധ്യതയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും കൊണ്ട് നമ്മുടെ കാലിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ അറിയാതെ പോവുകയും അത് പിന്നീട് കുഴപ്പങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം പാദങ്ങൾ ദിവസവും നിരീക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. പാദങ്ങൾ നിരീക്ഷിക്കുക എന്ന് ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്പർശനശേഷി കുറയുന്നത് കൊണ്ട് മുറിവുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകും, വേദന ഉണ്ടാവില്ല, അതുകൊണ്ട് ശ്രദ്ധയിൽപ്പെടാതെ പോകാം. അപ്പോൾ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു മുറിവുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുകയും അതിന് വേണ്ട ചികിത്സകൾ ഡോക്ടർമാരെ കണ്ട് ചെയ്യിക്കുകയും ചെയ്യണം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാവുന്നത്, എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും പാദങ്ങൾ വൃത്തിയായി കഴുകി സൂക്ഷിക്കുക എന്നത് തന്നെയാണ്. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പായി എവിടെയെങ്കിലും സമാധാനമായിട്ടിരുന്ന് മുട്ടിന് താഴെ കാലുകൾ നന്നായി സോപ്പിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകുക. നിങ്ങൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളവും കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പും മതി, പ്രത്യേകിച്ച് മറ്റ് ഒന്നും വേണ്ട. കഴിവതും നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കുന്നതാണ് നല്ലത്. മുറിവേൽക്കാൻ സാധ്യതയുള്ള ബ്രഷ് തുടങ്ങിയവ ഉപയോഗിക്കാതെ ഇരിക്കുക. ബ്രഷൊക്കെ ഉപയോഗിക്കുമ്പോൾ ചെറിയ മുറിവുകൾ ഉണ്ടാകാനും അത് പഴുക്കാനുമൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൈപ്പടങ്ങൾ കൊണ്ട് തന്നെ വൃത്തിയായി സോപ്പിട്ട് കഴുകി ശുചിയാക്കി വയ്ക്കുക.

0: നമ്മുടെ കാലിൻ്റെ വിരലുകളുടെ ഇടയിലുള്ള ഭാഗം ചിലപ്പോൾ ശ്രദ്ധയിൽ പെടാതെ പോകുന്നതാണ്. അവിടെ നന്നായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിക്കണം. പിന്നെ പാദങ്ങളുടെ അടിവശം നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക. ഉപ്പൂറ്റി ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഉപ്പൂറ്റിയിൽ നമുക്കറിയാമല്ലോ ഈ തൊലി ഇങ്ങനെ അടർന്നു നിൽക്കാൻ സാധ്യതയുണ്ട്. അവിടെയെല്ലാം നന്നായിട്ട് സോപ്പിട്ട് കഴുകുക. നഖങ്ങളുടെ സൈഡിലും മുകളിലും എല്ലാം വൃത്തിയായി കഴുകുക. ഇതിന് ശേഷം ഒരു തോർത്ത് ഉപയോഗിച്ച് നമ്മുടെ കാല് വൃത്തിയായി ഒപ്പിയെടുക്കുക, ഉണക്കിയെടുക്കുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കാലിൻ്റെ എല്ലാ ഭാഗങ്ങളും നോക്കാൻ കഴിയും. അതിലൂടെ ചെറിയ മുറിവുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ കാണാൻ കഴിയും. തൊലിപ്പുറത്തുണ്ടാകുന്ന നിറവ്യത്യാസങ്ങൾ, നഖങ്ങളിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. വേദനയില്ലെങ്കിൽ പോലും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ തന്നെ നമുക്ക് കാലിൻ്റെ ആരോഗ്യം ഉറപ്പാക്കാൻ കഴിയും. മറ്റൊരു കാര്യമുള്ളത്, പാദങ്ങൾ നമ്മളെ സംരക്ഷിക്കാനാണ് നമ്മൾ ചെരിപ്പുകൾ ഉപയോഗിക്കുന്നത്. കൃത്യമായി പാകം ഉള്ള ചെരിപ്പുകൾ ഉപയോഗിക്കുക. എവിടെയെങ്കിലും കൂടുതൽ ടൈറ്റാവുകയോ കൂടുതൽ ഉരയുകയോ ചെയ്തു കഴിയുന്നതും നമുക്ക് പാദാരോഗ്യത്തിന് നല്ലതല്ല. അതുകൊണ്ട് കൃത്യമായ അളവുകളിലുള്ള പാദരക്ഷകൾ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് പാദത്തിൽ സ്പർശനശേഷി കുറവുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവരുടെ പാദങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും എവിടെയൊക്കെയാണ് കൂടുതൽ സപ്പോർട്ട് വേണ്ടത്, എവിടെയൊക്കെയാണ് അവർക്ക് കൂടുതൽ കുഷനിങ് വേണ്ടത് എന്നുള്ളതെല്ലാം നിരീക്ഷിച്ചതിന് ശേഷമുള്ള പാദരക്ഷകൾ ഉപയോഗിക്കുന്നതും നന്നായിരിക്കും. പാദങ്ങളുടെ ആരോഗ്യത്തിന് മറ്റ് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഒന്ന്, പുകവലി. പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും നമ്മുടെ കാലുകളിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കുന്നതിന് പ്രധാന കാരണമാകുന്ന ഒരു ശീലമാണ്. അത് പൂർണ്ണമായും ഉപേക്ഷിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പാദാരോഗ്യത്തെ നേരിട്ട് സഹായിക്കുന്നതാണ്. മറ്റൊരു പ്രധാന കാര്യം കൂടി പറയാനുള്ളത്, പ്രമേഹത്തിൻ്റെ കൃത്യമായ ചികിത്സയും ശ്രദ്ധയും. പ്രമേഹം കൂടിപ്പോകുന്നതനുസരിച്ച് അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ ചികിത്സ കിട്ടാതെ വരുമ്പോൾ ഒക്കെയാണ് കൂടുതലും ഈ കോംപ്ലിക്കേഷനുകളിലേക്ക് പോകുന്നത്. അപ്പോൾ കോംപ്ലിക്കേഷനിലേക്ക് പോകാതിരിക്കണമെങ്കിൽ പ്രമേഹത്തിൻ്റെ ചികിത്സ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് പാദങ്ങളിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കുക, നന്നായി കഴുകി ഉണക്കി സൂക്ഷിക്കുക. ഒരു ദിവസം പോലും മുടങ്ങാതെ പാദങ്ങൾ കഴുകി വൃത്തിയാക്കി നമ്മൾ നല്ലവണ്ണം ഒന്ന് നിരീക്ഷിച്ചതിന് ശേഷം മാത്രം ഉറങ്ങാൻ പോവുക എന്നുള്ളത് തന്നെയാണ്. അത് എല്ലാവരും ശ്രദ്ധിക്കുകയാണെങ്കിൽ കാല് പഴുത്തതിന് ശേഷമുള്ള മുറിച്ചു മാറ്റലുകളും മരണങ്ങളും ഒക്കെ നമുക്ക് ധാരാളം ഒഴിവാക്കാൻ കഴിയും. ചിലവ് ഒന്നുമില്ല. കുളിക്കുന്ന വെള്ളം, കുളിക്കുന്ന സോപ്പ്, തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു തോർത്ത് അത്രയുമേ വേണ്ടൂ നമുക്ക് പാദാരോഗ്യം സംരക്ഷിക്കാനും അതുവഴിയുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും തീർച്ചയായിട്ടും കഴിയും. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു പാദാരോഗ്യം ആശംസിക്കുന്നു.
1: പാദസംരക്ഷണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആലപ്പുഴ ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാംലാൽ ആർ വി.

0: സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഏഷ്യൻ ഗെയിംസിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിൽ സ്വർണം നേടിയ ഇന്ത്യൻ ഷൂട്ടർമാരായ കമൽജിത്ത്, സുരിജീന്ദർ സിംഗ് എന്നിവരെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. കൃത്യതയുടെയും മികച്ച കൂട്ടായ്മയുടെയും പ്രകടനമായിരുന്നു ടീമിന്റേതെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പരസ്പര ബന്ധം വർദ്ധിച്ചുവരുന്ന ലോകത്ത് ഒറ്റപ്പെട്ട് പ്രവർത്തിക്കുന്നതിലൂടെ ഉയർന്നുവരുന്ന വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടാനാവില്ലെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതി ഭവനിൽ ഇൻസ്റ്റെപ് അന്താരാഷ്ട്ര തന്ത്രപ്രധാന ആശയവിനിമയ പരിപാടിയുടെ 4ാം പതിപ്പിലെ പങ്കാളികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൌശല്യോജന 2.0 കീഴിൽ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 70,000 ഗ്രാമീണ യുവാക്കൾക്ക് അടുത്ത മാസം മുതൽ നൈപുണ്യ പരിശീലനം നൽകുമെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ദരിദ്രരായ ഗ്രാമീണ യുവാക്കൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണിത്. പരിസ്ഥിതിലോല മേഖലയിലെ കരട് വിജ്ഞാപനത്തിൽ ജനവാസ മേഖലകൾ ഒഴിവാക്കണമെന്നാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ആവശ്യമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ആശങ്ക പരിഹരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചെന്നും ഇത് സംബന്ധിച്ച് നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. പൂജ അവധിക്കായി യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് റെയിൽവേ കേരളത്തിലേക്ക് പ്രത്യേക ട്രെയിൻ പ്രഖ്യാപിച്ചു. ചെന്നൈ എഗ്മോർ കൊല്ലം ചെന്നൈ എഗ്മോർ പ്രതിവാര സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിനാണ് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചത്. പാലക്കാട് ജില്ലയിലെ പുതിയ ആധാർ സേവാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നേരിട്ട് നടത്തുന്ന പുതിയ കേന്ദ്രം ജില്ലാ കളക്ടർ കെ സുധീറാണ് ഉദ്ഘാടനം ചെയ്തത്. ഓൾ കേരള കെമിസ്റ്റ് ആന്റ് ഡ്രഗിസ്റ്റ് അസോസിയേഷന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ 53ാമത് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും ഞായറാഴ്ച കണ്ണൂരിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംഗമം കോർപ്പറേഷൻ മേയർ പി ഇന്ദിര ഉദ്ഘാടനം ചെയ്യും. സാവിത്രി ശ്രീധരൻ സ്മരണയിൽ നിന്ന് ഉച്ചയ്ക്ക് 2 ആനക്കുളം സാംസ്കാരിക കേന്ദ്രത്തിൽ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കോഴിക്കോട് കോർപ്പറേഷന്റെ സഹകരണത്തോടെ സുഡാനി ഫ്രം നൈജീരിയ പ്രദർശിപ്പിക്കും. ചിത്രത്തിന്റെ സംവിധായകനും പങ്കെടുക്കും. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 2 മണിക്ക്.

0: വെറൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർ NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: വിത്സരാജും സോണിയും പാടിയ ഗാനം ചിത്രം ഞാൻ സഞ്ചാരി, രചന നൌഷാദ് മഞ്ചേരി, ഇടമൊരുക്കിയത് VK വിജയൻ.

0: വരികയല്ലേ, വീട്ടിലേക്ക് കുറച്ച് പുതിയ വിളക്കുകളൊക്കെ വാങ്ങണം.
1: വിളക്ക് മാത്രമല്ല, കുക്ക്വെയർസും ഹോം ഡെക്കേഴ്സും ഒക്കെ വാങ്ങാം. അത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ട്. എം ആർ പി ഹോം നീഡ്സ് ബ്രാസ് മേള അടിപൊളി. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്താൽ ആകർഷകമായ ക്യാഷ് ഡിസ്കൗണ്ട്. ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ സപ്ലൈ. എം ആർ പി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ചിത്രം കന്യാകുമാരിയിൽ ഒരു കവിത. ഗാനരചന ചിനക്കര രാമൻകുട്ടി. സംഗീത സംവിധാനം കണ്ണൂർ രാജൻ. ഗായകൻ യേശുദാസ്.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: മൻ കി ബാത്,
4: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
3: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
4: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
3: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
4: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
3: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
4: തുടർന്ന് മലയാള പരിഭാഷ.
3: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
5: ഗാനരചയിതാവ് മനോജ് കുറൂർ, സംഗീത സംവിധായകൻ ശ്രീവത്സൻ ജെ മേനോൻ, ഗായകർ ദീപു നായരും മീര രാമോഹനും, ചിത്രം സ്വപാനം.

0: കേറ്റ കേരള ഇലക്ട്രിക് ട്രേഡ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം 2026 പവർഡ് ബൈ പോളി ക്യാബ് ആൻഡ് വീഗാർഡ് സെപ്റ്റംബർ 27 രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 വരെ ഇടപ്പഴിഞ്ഞ് അളകാപുരി ഓഡിറ്റോറിയത്തിൽ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ പ്രദർശനവും ഓഫറുകളും ലഭ്യമാണ്. പ്രവേശനം തികച്ചും സൗജന്യം.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: ലാപ്ടോപ്പ് ഈ ചിത്രത്തിനു വേണ്ടി റഫീഖ് അഹമ്മദിന്റെ വരികളും ശ്രീവത്സൻ ജയ് മേനോന്റെ സംഗീതവും. ഗായകൻ അമൽ.

തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം. സമയം 1:30:45. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി അനന്തപുരി FM 101.9. പ്രണയഗീതങ്ങൾ തുടരുകയാണ്. അടുത്ത ഗാനം യേശുദാസും പി സുശീലയും പാടിയതാണ്. ചിത്രം ചോറ്റാനിക്കരയമ്മ. ഗാനരചയിതാവ് ഭരണിക്കാവ് ശിവകുമാർ. സംഗീത സംവിധായകൻ RK ശേഖർ.

0: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
1: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: കൈതപ്രത്തിന്റെ രചനയ്ക്ക് രവീന്ദ്രന്റെ സംഗീതം, എം ജി ശ്രീകുമാർ പാടിയ ഗാനം, ചിത്രം അഭിമന്യു.

0: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
1: RBI പറയുന്നു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും പിൻ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.
2: എം ജി രാധാകൃഷ്ണന്റെ സംഗീത സംവിധാനത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രമദ്വൈതം, രചന കൈതപ്രം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ചമയം എന്ന ചിത്രത്തിന് വേണ്ടി ജോൺസൺ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനം പാടിയവർ എം ജി ശ്രീകുമാറും ചിത്രയും, രചന കൈതപ്രം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 5:40 പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
2: പി മാധുരി പാടിയ ഗാനം ചിത്രമേണിപ്പടികൾ ഇരേമൻ തമ്പിയുടെ രചനയ്ക്ക് ജി ദേവരാജിന്റെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ പൂർണ്ണമാകുന്നു പ്രണയഗീതങ്ങൾ. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയിൽ കൂടുതൽ ഉൽപാദനം, നിക്ഷേപം എന്നിവയ്ക്ക് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വഴിയൊരുക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ മേഖലകളിൽ മാറ്റം പ്രകടമാണെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ന്യൂഡൽഹിയിൽ 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രി സി ആർ പാട്ടീലും നെതർലാൻഡ്സ് മന്ത്രി യാപ് സ്ലോട്ട് മേക്കറും കൂടിക്കാഴ്ച നടത്തി. ഗുജറാത്തിലെ കൽപ്പസാർ ശുദ്ധജല സംഭരണി പദ്ധതിക്കും സാങ്കേതിക വികസനത്തിനും ഇരുരാജ്യങ്ങളും 2 നിർണായക ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നവീകരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ VACB Suite 3.0 മന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ ഉദ്ഘാടനം ചെയ്തു. വിജിലൻസ് കേസുകളുടെ അന്വേഷണത്തിനും ഏകോപനത്തിനും വികസിപ്പിച്ച സംയോജിത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണിത്. നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷം ഈ മാസം 28 കണ്ണൂരിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഒരു വർഷം നീളുന്ന വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് തിങ്കളാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടത്തും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഇടുക്കിയിൽ ആംബുലൻസ് മറിഞ്ഞ് ഒരാൾ മരിച്ചു. അണക്കര സ്വദേശി രാജനാണ് മരിച്ചത്. ഒമാൻ ഇൻവിറ്റേഷൻ ടൂർണമെന്റിലെ ആവേശപോരാട്ടത്തിൽ കരുത്തരായി മുംബൈയെ തകർത്ത് കേരളം. മുംബൈ ഉയർത്തിയ 355 റൺസ് എന്ന കൂറ്റൻ ലക്ഷ്യം അവസാന പന്തിൽ മറികടന്നാണ് കേരളം അവിശ്വസനീയ വിജയം സ്വന്തമാക്കിയത്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ കബഡി ടീമുകൾ ഫൈനലിൽ. പുരുഷ ടീം തായ്ലന്റിനെയും

0: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
1: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
2: അനശ്വര.
1: സ്ഥലം?
2: നേമം.
1: എന്ത് ചെയ്യാണ് ഇപ്പോ?
2: പി എസ് സി കോച്ചിങ് നോക്കിക്കൊണ്ടിരിക്കുന്നു.
1: ഏത് കോഴ്സൊക്കെയാണ് കഴിഞ്ഞതൊക്കെ?
2: ഡിഗ്രി
1: ഏതായിരുന്നു?
2: ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ.
1: വീട്ടിൽ ആരെങ്കിലും ഗവൺമെന്റ് ജോലിക്കാരൊക്കെ ഉണ്ടോ?
2: മാരീഡ് ആണ്. ഹസ്ബൻഡിന് അമ്മ അച്ഛനൊക്കെ ജോലിയുണ്ട്.
1: അതൊക്കെയാണോ ഇതിലോട്ട് വരാൻ ഒരു ഇൻസ്പിറേഷൻ?
2: അതെ.
1: എങ്ങനെയാണ് പഠനമൊക്കെ?
2: പഠനം നന്നായിട്ട് പോകുന്നു. സെൽഫ് സ്റ്റഡിയും കമ്പനി സ്റ്റഡിയും.
1: എത്ര പേരുണ്ട് കൂടെ ഇരുന്ന് പഠിക്കാനൊക്കെ?
2: 4 പേര്.
1: എങ്ങനെയാണ് നിങ്ങളുടെ പഠന സമയമൊക്കെ?
2: ഞാനൊരു 9:30 to 5 വരെ ഇരിക്കും.
1: ഇടയ്ക്ക് ബോറടിയൊക്കെ മാറ്റാൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
2: കുറച്ച് സമയമൊക്കെ ഫോണൊക്കെ യൂസ് ചെയ്യും, കുറച്ച് സമയം നമ്മളിരുന്ന് സംസാരിക്കും. അങ്ങനെയൊക്കെ.
1: അല്ലെങ്കിൽ പിന്നെ തലയൊക്കെ പെരിക്കൂലേ?
2: പെരിക്കും. വായിക്കാൻ, ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. കുറച്ച് മാസം മുമ്പ് ഇടുക്കി പോയിട്ടുണ്ടായിരുന്നു.
1: ഇടുക്കി വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് അല്ലേ?
2: ആ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്.
1: അപ്പോൾ ഇനി എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ?
2: ആ, ലക്ഷദ്വീപ് കാണണം എന്ന് ആഗ്രഹമുണ്ട്. കണ്ടാൽ കുറച്ച് കേരളം പോലെയൊക്കെ നേച്ചറൊക്കെ തോന്നിയിട്ടുണ്ട്. കടലൊക്കെ കുറച്ചുകൂടെ അടുത്ത് കാണുന്നത്, അതിലെ കുറേ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട്.
1: അവിടുത്തെ പവിഴ പുറ്റും അല്ലേ?
2: മീനിനെയൊക്കെ കുറേ അടുത്തൊക്കെ കാണാൻ പറ്റുന്നതൊക്കെ നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട്.
1: പാടുന്നതാണോ?
2: അല്ല.
1: നമുക്ക് രണ്ടുപേരെയും ശ്രമിച്ചു നോക്കിയാലോ?
2: ഇല്ല, പാടത്തിൽ ഇല്ല. പാട്ടിഷ്ടം, മെലഡിയാണ് കൂടുതലും സമയം കേൾക്കുന്നത്.
1: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
2: പൂവേ പൂവേ പാലപ്പൂവേ.
1: ദേവദൂതൻ എന്ന സിനിമ അല്ലേ?
2: ആ, അതെ.
1: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം.
2: താങ്ക് യു.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താ?
1: അനഘ.
0: സ്ഥലം?
1: പരശുവയ്ക്കൽ പാറശാല.
0: തിരുവനന്തപുരത്ത് എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നതാണോ?
1: യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുകയാണ്. ഇപ്പോൾ ക്ലാസ് ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയെന്ന്.
0: ക്ലാസ് ഉള്ളപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് വരാറുണ്ടോ?
1: ഇല്ല, ഇവിടെ കുറച്ച് ദൂരമല്ലേ, നടന്നൊക്കെ വരണമല്ലോ, അങ്ങനെ വരാറില്ല.
0: ക്ലാസ് ഒന്നും കട്ട് ചെയ്യണ്ട. ഏത് വിഷയമാണ് അവിടെ?
1: ബി എ പൊളിറ്റിക്കൽ സയൻസ്, സെക്കൻഡ് ഇയർ.
0: അപ്പോൾ എങ്ങനെ പോകുന്നു ക്ലാസ്സൊക്കെ?
1: ക്ലാസ്സൊക്കെ കൊള്ളാം. പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്റ്റ് എനിക്കിഷ്ടമാണ്. അപ്പം നമ്മുടെ രാജ്യത്തിനെ പറ്റിയും അതിൻ്റെ ഒരു ഭരണ രീതികളെ പറ്റിയും ഒക്കെ മനസ്സിലാക്കണം എന്നുള്ള രീതിയിലാണ് എടുത്തത്. പക്ഷെ പൊളിറ്റിക്സിൽ അത് മാത്രമല്ല ഉള്ളതെന്ന് ഇങ്ങോട്ട് വന്ന ശേഷമാണ് എനിക്ക് ശരിക്കും മനസ്സിലായി. പ്ലസ് വൺ പ്ലസ് ടുവിലാണ് പൊളിറ്റിക്കൽ സയൻസിനോടൊരു ഇഷ്ടം വരുന്നത്. അതിനെൻ്റെ സാറും ഒരു മീൻ ആളാണ്. സാമെന്നാണ് സാറിൻ്റെ പേര്. ഞാൻ നേത്തിങ്കര ഗേൾസിൽ പഠിച്ചത്. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് ഒരു ഇഷ്ടം വരുന്നത്. അതിനുശേഷം പിന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ എനിക്ക് പഠിക്കണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഗവൺമെൻറ് കോളേജിൽ പഠിക്കണം. അപ്പോൾ പിന്നെ യൂണിവേഴ്സിറ്റി കോളേജ് ഉള്ളൂ. തിരുവനന്തപുരത്തെ മൂന്ന് കോളേജിലേ ഉള്ളൂ. അങ്ങനെ വന്നതാണ്.
0: അപ്പോൾ എന്തായാലും ആസ്വദിച്ച് ഇങ്ങനെ പഠനം തുടരുകയാണല്ലോ.
1: അതെ.
0: കോളേജ് കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം പഠനവും കൂട്ടുകാരും നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ? പഠനത്തിനോടൊപ്പം എൻജോയ്മെന്റ് എല്ലാം വേണം.
1: ഇത് വേറെടുത്തും കിട്ടത്തില്ല.
0: അപ്പോൾ അത്യാവശ്യം ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ?
1: അങ്ങനെ ഒരുപാടൊന്നുമില്ല. വെള്ളം ഉണ്ടാവുന്ന ഒരു അഞ്ചോ ആറോ അങ്ങനെ.
0: നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് മതി.
1: അതെ അതെ, ആവശ്യമില്ലാതെ ഒരുപാട് പേരുണ്ടാക്കിയിട്ട്.
0: എന്തിനു ചുമ്മാ? അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് ചേർന്നപ്പോ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോ എന്തൊക്കെയാണ് പ്രോഗ്രാംസ് ഒക്കെ?
1: ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒന്ന് ഇതേപോലെ യാത്ര ചെയ്യും. എവിടെയെങ്കിലുമൊക്കെ പോവാം, ഫുഡ് കഴിക്കാനായാൽ പോലും. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെറിയ ചെറിയ ക്യുസ്, പിന്നെ എന്തെങ്കിലും ഡിസ്കഷൻസ്, എന്തെങ്കിലും ഒരു മെയിൻ ടോപ്പിക് എടുക്കുക, അതുമായിട്ട് ഡിസ്കസ് ചെയ്യുക. എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യും, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ ചുമ്മാ ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും എഴുതും, കളിക്കും, എന്തെങ്കിലും ചെയ്യും.
0: പാടുന്ന ആളാണോ?
1: പാടാറില്ല,
0: രക്ഷയില്ല.
1: ഇല്ല, പാട്ട് കേൾക്കാറുണ്ട്.
0: ഇന്നീ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: പുതുമഴയായി, ചാർലി സിനിമയിൽ.
0: ദുൽഖർ സൽമാനൊക്കെ ഇഷ്ടമാണ്?
1: ക്യാരക്ടർ ഇഷ്ടം വരും.
0: നല്ല സിനിമകൾ കാണുന്ന ആളാണ്.
1: അല്ല, എല്ലാം കാണും, കണ്ടാലല്ലേ അറിയാൻ പറ്റൂ നല്ലതാണോ മോശമാണ്.
0: പിന്നെ കാണോ നമ്മൾ അങ്ങനെ പറയും.
1: അതെ.
0: എങ്ങനെ തിയേറ്ററിൽ പോയി കൂട്ടുകാരോടൊപ്പം സിനിമ കാണാറുണ്ട്?
1: കൂട്ടുകാരോടൊപ്പം പോവാറൊന്നും ആയിട്ടില്ല, പക്ഷെ ഫാമിലി ആയിട്ട് പോവും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഐ ആം ഗെയിം ഇറങ്ങിയില്ലായിരുന്നു ദുൽഖറിന്റെ, അത് കൊള്ളാം. പക്ഷെ
0: അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം.
1: താങ്ക്സ്.

0: പ്രിയ ശ്രോതാക്കളെ, ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നടക്കുകയാണ്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തിയത് ഗാനരചയിതാവ് രാജീവാലുങ്കൽ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321. ഒരു നമ്പർ കൂടി, 9495964321. നമ്പറുകൾ ഒരിക്കൽ കൂടി കേട്ടോളൂ. 9495964321. ഇപ്പോൾ തന്നെ വിളിച്ചോളൂ ഹലോ പ്രീഗീതം പരിപാടിയിലേക്ക്. അതിഥി ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ. തുടർന്ന് കേൾക്കാം നമുക്ക് വെള്ളി വെളിച്ചം.
1: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
2: ഷിജു, വടകര.
1: തിരുവനന്തപുരത്ത് ഇങ്ങനെ സ്ഥലം കാണാൻ വന്നതാണോ?
2: KSRTCയിലാണ് ജോലി ചെയ്യുന്നത്. യൂണിയൻ സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അതിനിടയ്ക്ക് കുറച്ച് സമയം ഒന്ന് മൃഗസ്ഥലത്ത് കാണാൻ ഇറങ്ങിയതാണ്.
1: എത്ര വർഷമായി KSRTCയിലെ കയറിയിട്ട്?
2: KSRTCയിൽ ഇപ്പോൾ 22 വർഷമായി.
1: അത്രയും ഒരു നീണ്ടൊരു അനുഭവ സമ്പത്തുള്ള ഒരാളാണ്.
2: അതെ അതെ.
1: എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
2: കുഴപ്പമില്ല. അത്യാവശ്യം നിലവിൽ KSRTC സാഹചര്യങ്ങളൊക്കെ അറിയാലോ. എന്തായാലും വലിയ പ്രയാസങ്ങളില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്.
1: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
2: വീട്ടിൽ ഭാര്യ, രണ്ട് കുട്ടികൾ.
1: മക്കളൊക്കെ എത്രയാണ്?
2: രണ്ട് പെൺകുട്ടികളാണ്. മൂത്തമ്മള് പ്ലസ് ടു കഴിഞ്ഞു, എണ്ണത്തോള് സെവൻത് സ്റ്റാൻഡേർഡ്.
1: തിരുവനന്തപുരത്ത്

0: ഇടയ്ക്കൊക്കെ വരാറുണ്ടോ?
1: അല്ലെ, ജോലി സമയത്തായാലും മറ്റാലും കുട്ടികളുടെ കൂടെ ഒക്കെ വരാറുണ്ട്.
0: അപ്പൊ ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് സ്ഥലങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെ പറയും?
1: ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇത് തന്നെയാണ്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ നല്ലൊരു അന്തരീക്ഷം കിട്ടുന്ന സ്ഥലമാണ്. നഗരത്തിന്റെ തിരക്കിന്റെ ഇടയിൽ ഒരു പച്ചപ്പ് എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലമാണല്ലോ.
0: ഇവിടെ സൂയിലൊക്കെ പോയോ?
1: ഇല്ല, പോയിട്ടില്ല. വരാൻ പറ്റിയ ഇറങ്ങിയാ. അതിനിടയ്ക്ക് ഇവിടെ ഒന്ന് കയറി കുറച്ച് പേരും കൂടെ വരാനുണ്ട്. അതിനുണ്ട് കാത്തിരിക്കുകയാണ്.
0: പാടുന്ന ആളാണോ?
1: ഇല്ല, അത്യാവശ്യം പാട്ട് ആസ്വദിക്കുന്ന ആളാണ്. കേൾക്കാറും ഇഷ്ടപ്പെടുന്നതും പഴയ പാട്ടുകൾ തന്നെയാണ്.
0: പെട്ടെന്നൊരു പാട്ട് കേൾക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്ന അതിൻ്റെ സംഗീതമാണോ വരികളാണോ?
1: രണ്ടും ശ്രദ്ധിക്കാറുണ്ട്. വരികളാണ് കൂടുതൽ ശ്രദ്ധിക്കാറ്. ചില ഇണങ്ങൾ നമ്മളെ കൂടുതൽ ആകർഷിക്കാറുണ്ട്. മെലഡി പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്.
0: ജോലി തിരക്ക് കഴിഞ്ഞ് ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
1: ഒഴിവ് സമയം കിട്ടാറില്ല പൊതുവിൽ, എങ്കിലും കൂടുതൽ സമയം ഗ്രാഫിക് ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്യാറുണ്ട്.
0: പഠിച്ചിട്ടുണ്ടോ?
1: ഇല്ല, ഫ്രീലാൻഡിട്ട് നമ്മൾ സ്വന്തമായിട്ട് പഠിച്ച കാര്യങ്ങളാണ്. പ്രിന്റിങ് മേഖലയിലായിരുന്നു കുറച്ചു കാലം. അപ്പം അങ്ങനെ ആ മേഖല കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരെ വർക്കുകൾ എന്തെങ്കിലും വിളിക്കാറുണ്ട്, ചെയ്തു കൊടുക്കാറുണ്ട്.
0: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: മെല്ലെ മെല്ലെ മുഖപടം എന്ന. മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി. ഒരു 10 പാട്ട് സെലക്ട് ചെയ്താലേ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ്.
0: ശരി, അപ്പം നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.

0: നമസ്കാരം, പേരെന്താ?
1: വിഷ്ണുപ്രിയ.
0: സ്ഥലം?
1: കൊട്ടാരക്കര.
0: എന്ത് ചെയ്യണം ഇപ്പോ?
1: ഞാനിപ്പം ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് പൊളിറ്റിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി കോളേജ്.
0: എങ്ങനെ പോകുന്നു കോളേജ് ജീവിതം? ഒക്കെ
1: നല്ലതായിട്ട് പോകുന്നു, നല്ല കോളേജാണ്.
0: ഇനി ഭാവിയിൽ എന്താണ് ലക്ഷ്യം?
1: ഭാവിയിൽ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം, നല്ലൊരു ഗവൺമെന്റ് ജോലി വേണം, പിന്നെ സിവിൽ സർവീസിനോട് താല്പര്യമുണ്ട്.
0: ഇപ്പോഴേ അതിന് വേണ്ട എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാറുണ്ടോ?
1: കാര്യമായ പ്രിപ്പറേഷൻസ് ഒന്നുമില്ല, ഇപ്പൊ കോളേജ് കഴിഞ്ഞിട്ട് തുടങ്ങാം എന്നുള്ളൊരു ഇതാണ്.
0: അപ്പൊ ചെറിയ തോതിൽ എന്തൊക്കെയുണ്ട്?
1: ഞങ്ങൾ പഠിക്കുന്നത് സിലബസ് അതുമായിട്ട് കുറച്ച് അലൈൻ ചെയ്ത് കിടക്കുകയാണ്, അത്രേ ഉള്ളൂ.
0: സിവിൽ സർവീസിനോടൊക്കെ താല്പര്യമുണ്ട്?
1: ആ, താല്പര്യമുണ്ട്.
0: എന്താണ് അതിലോട്ടൊരു ഇഷ്ടം തോന്നാൻ കാരണം?
1: നമുക്കൊരു ഒരു വൈഡ് സ്പെക്ട്രം കിട്ടും, ആൾക്കാരെ സെർവ് ചെയ്യാനായാലും പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ കണ്ടെത്താനായാലും നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സജഷൻ കൊടുക്കാനായാലും ഒരു പവർ കിട്ടും, അതിനു വേണ്ടിയുള്ളൊരു സ്പേസ് കിട്ടും. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ.
0: അപ്പൊ എന്തായാലും ആഗ്രഹിച്ച പോലെ സിവിൽ സർവീസിലോട്ടൊക്കെ എത്തിച്ചേരാൻ സാധിക്കട്ടെ.
1: ആ, താങ്ക് യു.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് അച്ഛൻ, അമ്മ, അനിയത്തി.
0: ഈ പഠനം കഴിഞ്ഞിപ്പോ ഒഴിവ് സമയം കിട്ടുമ്പോ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഒക്കെ?
1: ചിലപ്പോ പാട്ട് കേൾക്കും, പിന്നെ വായിക്കും, അങ്ങനെയൊക്കെ.
0: അപ്പോൾ കൂടുതൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന നോവലാണോ കഥയാണോ?
1: നോൺ ഫിക്ഷൻ ആയിട്ടുള്ളതാണ് കൂടുതലായിട്ട് ഇഷ്ടം, ഫിക്ഷനേക്കാളും ആത്മകഥകളും അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടമാണ്.
0: ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാഹിത്യകാരൻ അല്ലെങ്കിൽ സാഹിത്യകാരെ ചോദിച്ചാൽ?
1: എ ശ്രീധര മേനോൻ സാറിന് ഇഷ്ടമാണ്.
0: കോളേജിൽ ഇപ്പോൾ പ്രോഗ്രാംസിനൊക്കെ പങ്കെടുക്കാറുണ്ടോ?
1: അങ്ങനെ എസ് എ കോമ്പറ്റീഷൻസ് ഒക്കെ വരുമ്പം പങ്കെടുക്കാറുണ്ട്, ലിറ്റററി ഇവന്റ്സ് ഒക്കെ.
0: സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടോ?
1: ആ, കിട്ടിയിട്ടുണ്ട്.
0: അപ്പോൾ കിട്ടിയതാണ്. പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്?
1: ആ, ഇഷ്ടം, പാട്ട് ഇഷ്ടമാണ്, പഴയ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം.
0: എന്താണ് പഴയ പാട്ടുകളോട് ഒരു ഇഷ്ടം തോന്നുന്നത്? കാരണം പുതിയ തലമുറയിൽപ്പെട്ട ഒരാളാണല്ലോ.
1: പഴയ പാട്ടുകൾ കുറച്ചുകൂടെ മീനിങ് ഫുൾ ആണ്, കുറച്ച് ഡെപ്ത് ഉണ്ട്, കേൾക്കാനും ഇമ്പോൾ ഉള്ളതാണ്, അപ്പൊ അതുകൊണ്ട്.
0: ഇന്ന് പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ശ്രീരാഗമോ.
0: ആ, സിനിമ കണ്ടിട്ടുണ്ടോ?
1: ആ, കണ്ടിട്ടുണ്ട്, നല്ല സിനിമ, എല്ലാരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്.
0: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം.
1: താങ്ക് യു.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
3: ആരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പഠിച്ചാലോ?
2: ഹാപ്പി ബർത്ത്ഡേ ടു യു.
4: ഓ, താങ്ക് യു.
2: ഹലോ,
3: നിന്റെ ദൈവമേ, ഇതാരാ എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല, ആരാ ഇത്?
2: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
5: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
2: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
5: 8281-4203-05.
2: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.
6: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ: കരുണാസായി ഡി എഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
7: പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ഇതാ ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ഈ ഗാനം യേശുദാസ് പാടിയത്. ചിത്രം സിന്ദൂരരേഖ, രചന കൈതപ്രം, സംഗീതം ശരത്.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: തിങ്കൾ മുതൽ വെള്ളി വരെ

0: എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ബിജു തിരുമലയുടെ രചനയ്ക്ക് ഔസേപ്പച്ചന്റെ സംഗീതം, യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഗമനം.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഒരു ഗാനം കൂടി SP ബാലസുബ്രഹ്മണ്യവും സംഘവും പാടിയതാണ് ചിത്രം ഹിമം. രചന ബിചിത്രമല, സംഗീതം ചെയ്യാം.

പ്രിയ ശ്രോതാക്കളെ, ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നടക്കുകയാണ്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321 ഒരു നമ്പർ കൂടി 9496569321 നമ്പറുകൾ ഒരിക്കൽ കൂടി കേട്ടോളൂ. 9495964321 9496569321 ഇപ്പോൾ തന്നെ വിളിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയിലേക്ക് അതിഥി ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ 45 മിനിറ്റ്. കേൾക്കാം സ്പോൺസർ പരിപാടി ലംഹേ.

0: സ്നേഹത്തിന്റെ മഷിപുരണ്ട വാക്കുകളും ഓർമ്മകളുടെ വളപ്പൊട്ടുകൾ മിന്നിക്കുന്ന ആനന്ദവുമായി ശ്രോതാക്കളുടെ ഹൃദയങ്ങളിൽ അമൃതം പൊഴിക്കുന്ന പ്രിയ നിമിഷങ്ങൾ സമ്മാനിക്കാൻ പ്രിയമുള്ള പാട്ടുകളും ഇണപിരിയാക്കൂട്ടുമായി നിങ്ങളുടെ ഹലോ സന്ദേശ ഗാനം ഇതാ വീണ്ടും. സ്നേഹത്തോടെ ഹലോ സന്ദേശഗാനത്തിന് ഞാൻ ആര്യ ആർ. സെപ്റ്റംബർ 30 എന്റെ മകളുടെ പിറന്നാളാണ്. ആകാശവാണിയുടെ ഗാനങ്ങളൊക്കെ കേട്ടാണ് കുഞ്ഞിലേ ഞാൻ സ്കൂളിലൊക്കെ പോകുന്നത്. എന്റെ മകൾക്ക് അവളുടെ ലൈഫിൽ മറക്കാനാവാത്ത ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം. മോളുടെ പേര് അശ്വനി എ. മോളു CA സ്റ്റുഡന്റാണ്. പഠിക്കാൻ നല്ല മിടുക്കിയാണ്. പഠിക്കൂ പഠിക്കൂ എന്നൊന്നും അവളോട് പറയണ്ട. കുഞ്ഞുനാൾ തൊട്ടേ എന്റെ മോൾ അങ്ങനെയാണ്. അവളുടെ ഡ്രീം CA+ CMA+ LLB ആണ്. എത്രയും പെട്ടെന്ന് ഈ ഒരു ഡ്രീമിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 100,000 പിറന്നാൾ ആശംസകളുമായി അമ്മ ആര്യ. മോള് നന്നായി ഡാൻസ് ചെയ്യും, മെസ്സി ഫാനാണ്, അവഞ്ചേഴ്സ് സ്പൈഡർമാൻ മൂവീസൊക്കെയാണ് ഇഷ്ടം, സോങ്സ് കൂടുതൽ ഇംഗ്ലീഷ് കൊറിയൻ ഒക്കെയാണ് കേൾക്കുന്നത്, പിന്നെ ഞങ്ങൾ മോളെ പൊന്നു എന്നാണ് വിളിക്കുന്നത്. എനിക്കൊരു മോനുണ്ട്, അശ്വിൻ എ. മോൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇങ്ങനെ കുറേ മെസ്സേജ് ആര്യ അയച്ചിട്ടുണ്ട്. നമുക്ക് അശ്വിനിയെ വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ, ആരാണ്?
0: ഹലോ, അശ്വിനിയാണോ?
1: അതെ.
0: ഏത് കൊറിയൻ പാട്ടാണ് അശ്വിനി എനിക്ക് പാടിത്തരാൻ പോകുന്നത്?
1: ഞാൻ പാട്ട് പാടാറില്ല. ആരാ ഇത്?
0: പിന്നെന്താണ്, ഡാൻസ് ചെയ്യാറാണോ ഉള്ളത്?
1: ഞാൻ ഡാൻസ് ആണ് ചെയ്യാറ്.
0: ആ, അതാണ് ചോദിച്ചത്. ഏത് BTSന്റെ പാട്ടിനാണോ ഡാൻസ് ചെയ്യുന്നത്?
1: ഇല്ല, ഞാൻ BTSന്റെ സോങ്സ് ഒന്നും കേൾക്കാറില്ല.
0: പിന്നെ ഏത് പാട്ടാണ് കേൾക്കുന്നത്?
1: മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്.
0: ബില്ലി ഐലിഷ് ഒക്കെയാണ് കേൾക്കുന്നത്?
1: ആ, ബില്ലി ഐലിഷിന്റെ കേൾക്കാറുണ്ട്.
0: ബില്ലി ഐലിഷിന്റെ ഏത് പാട്ടാണ് പെട്ടെന്ന് ഓർമ്മ വരുന്ന പാട്ട്?

0: ഫ്ലവർ. ഓക്കെ,
1: ആ
0: എന്താണ് വൈൽഡ് ഫ്ലവറിന്റെ ഇഷ്ടം?
1: അങ്ങനെയല്ല, നല്ല പാട്ട്, പാട്ടിന്റെ മീനിങ് കൊള്ളാം.
0: ആ, ഞാനത് ചോദിക്കാൻ തുടങ്ങിയായിരുന്നു. ഈ പല ഭാഷകളിൽ കേൾക്കുന്ന ആള് ഇതിന്റെ വരികളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഈ പാട്ടിനകത്തല്ലേ എങ്ങാണ്ട് വെൽ ഗുഡ് തിങ്സ് ഡോണ്ട് ലാസ്റ്റ് എന്നൊക്കെ പാടുന്നത്? ആൻഡ് ലൈഫ് മൂവ് സോ ഫാസ്റ്റ് അല്ലേ, ഐ വുഡ് നെവർ ആസ്ക് ഹു വാസ് ബെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലൈൻസ് ഉള്ളത് ഈ വൈൽഡ് ഫ്ലവറിലല്ലേ? അങ്ങനെ ഞാനേ ഈ പാട്ട് പാടിക്കാനും ഡാൻസ് കളിപ്പിക്കാനും ഒന്നല്ല ഞാൻ വിളിച്ചത്. ഞാന് വളരെ നേരത്തെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ. പറയട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. 30-ാം തീയതി അല്ലേ ബർത്ത്ഡേ? ആ, ഈ വർഷത്തെ ആദ്യത്തെ ബർത്ത്ഡേ വിഷയതാളിന്റെ പേരെന്താ? ഇപ്പൊ ഞാൻ വിഷ് ചെയ്തില്ലേ, അപ്പൊ പിന്നെ ആരാ?
1: പേരെന്താ?
0: പേരറിയണോ നിർബന്ധമുണ്ടോ? ബർത്ത്ഡേ വിഷ് അല്ലേ പ്രധാനം?
1: അങ്ങനെ
0: അത് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ കുഞ്ഞുനാൾ തൊട്ടേ വളരെ പഠിപ്പിസ്റ്റായിട്ടുള്ള ഒരാളാണെന്ന് എനിക്കറിയാം.
1: അങ്ങനെയൊന്നുമില്ല, ആവറേജ്
0: ആവറേജ് ഒക്കെ ആയതുകൊണ്ടാണ് ഇപ്പൊ സിഎ വരെ എത്തിയത്. പെർസെന്റേജ് നോക്കുമ്പോ 99.9991, എല്ലാം 95+ ആയിരുന്നില്ലേ? ആ, പക്ഷെ ആവറേജ് ആണെന്ന്. എനിക്ക് സ്റ്റാറ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. സ്റ്റാറ്റ് പഠിപ്പിക്കുന്ന സാറിന്റെ പേരെന്താ?
1: ഡീൻ സാർ.
0: ഡീൻ, ഒരു ബന്ധവുമില്ല. അതിനൊക്കെ പോട്ടെ, ഈ സിഎയുടെ ഇടയിൽ ഒരു LLB മോഹം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഉണ്ടോ അതോ കളഞ്ഞോ? എനിക്ക് മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ട്. ഞാൻ എന്താണ്, ഒരു പ്രത്യേക യന്ത്രം എന്റെ കയ്യിലുണ്ട്. ഞാൻ ആരെങ്കിലും ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അവരത് മൊബൈലിൽ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സിലുള്ള തലച്ചോറിൽ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം മൊബൈൽ ഫോണിൽ കൂടി എനിക്കറിയാൻ പറ്റും. അങ്ങനത്തെ മെഷീനൊക്കെ ഉണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കള്ളമുണ്ടാവും? LLB കാര്യം തന്നെ എത്ര പേർക്ക് അറിയാം? ഓ, ആർക്കറിയാം? ആരേക്ക് അറിയായിരിക്കും? അശ്വിനെ അറിയാമോ? പക്ഷെ പൊന്നൂനറിയാം.
1: എന്റെ പേരൊക്കെ അറിയാം.
0: ഇത് ആരാണ് അടുത്ത് നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നത്? അതോ നിരുത്സാഹപ്പെടുത്തുന്നത്?
1: അല്ല, അമ്മ.
0: അമ്മ തന്നെയാണ്
1: പ്രോത്സാഹിപ്പിക്കുന്നത്?
0: ആര് എന്താണ് പറയുന്നത്?
1: ഞാൻ അമ്മയോട് ഇങ്ങനെ അമ്മയെ നോക്കി പറഞ്ഞു അമ്മയ്ക്ക് അറിയാന്നുള്ള ആളാണെന്ന്. അപ്പൊ അമ്മ അമ്മയ്ക്ക് അറിഞ്ഞൂടാന്ന്.
0: ആണാ, അമ്മയ്ക്ക് ഒട്ടും അറിഞ്ഞൂടെ എന്നെ. അമ്മയെ കണ്ടിട്ടില്ല, അമ്മയുടെ അടുത്ത് സംസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ യന്ത്രം വെച്ചിട്ടാണ് കംപ്ലീറ്റ് കാര്യങ്ങളും ഇങ്ങനെ പുറത്തെടുത്തത്. ഇനി അമ്മയുടെ അടുത്ത് പറയാത്തൊരു രഹസ്യം ഞാൻ പറയട്ടാ? ഞാൻ പറയും. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ അമ്മയും മോളും കൂടി അടിയാവണ്ട. അതൊക്കെ പോട്ടെ, ഞാൻ പറയാം. ഇപ്പൊ ഒരു സിനിമ പാട്ട് പറഞ്ഞാൽ ഏത് പാട്ട് പറയും?
1: സിനിമാ പാട്ട്, ടേക്ക് ഓഫ് സിനിമയിലുണ്ടല്ലോ ഈ പുൽക്കൊടിയിൽ തൂമണി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്,
0: ഹഷാം അബ്ദുൾ വഹാബ് പാടിയ പാട്ടല്ലേ?
1: പാടിയായിരുന്നു.
0: പക്ഷെ ആ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ് എപ്പോഴെപ്പോഴും. അപ്പോ വീണ്ടും വീണ്ടും വീണ്ടും പിറന്നാൾ ആശംസകൾ. ഇപ്പൊ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. ഇനി നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലുള്ള കുറേ ആഗ്രഹങ്ങൾ നടന്നിട്ട് ഇനി നടക്കാനിരിക്കുന്ന കുറേ ആഗ്രഹങ്ങളുമായിട്ട് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും സംസാരിക്കാം. അപ്പോ അശ്വിനിയോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ഞാൻ വെക്കട്ടെ.
1: പേര് പറഞ്ഞല്ലേ?
0: അത് അമ്മയോട് ചോദിച്ചാൽ മതി. എനിക്കും അറിഞ്ഞുകൂടെ അമ്മയ്ക്ക് അറിയാമോ എന്ന്. ചിലപ്പോ അമ്മയ്ക്ക് സഹായിക്കാൻ പറ്റുമായിരിക്കും.
1: നല്ല പരിചയമുള്ള സൗണ്ട്.
0: അപ്പൊ ചോദിച്ചു മനസ്സിലാക്കൂ. അപ്പോഴത്തേക്ക് അശ്വിനി പറഞ്ഞ പാട്ട് ഞാൻ പോയി ഒന്ന് കേക്കട്ടെ. അപ്പൊ വീണ്ടും പിറന്നാൾ ആശംസകൾ. താങ്ക് യു. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഷാൻ റഹ്മാൻ ഇടം നൽകി ഹഷാം അബ്ദുൾ വഹാബ് പാടിയ പാട്ടാണ്.

0: പ്രിയപ്പെട്ട ഹലോ സന്ദേശഗാനം പരിപാടിക്ക് ഞാൻ ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന ചരിത്രപുരുഷന്റെ ജന്മനാടായ ആറാട്ടുപുഴയിലെ ഒരു റേഡിയോ ശ്രോതാവാണ്. കണ്ണുകൾക്ക് പൂർണ്ണമായി കാഴ്ച നഷ്ടപ്പെട്ട എന്നെ നിശബ്ദതയുടെ തടവറയിൽ നിന്ന് മോചിപ്പിച്ച് വീണ്ടും ആകാശവാണി ശ്രോതാവാക്കിയ സുഹൃത്തിന് വൈകിയെങ്കിലും ഓണാശംസകൾ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. കേടായ റേഡിയോയ്ക്ക് കാവലിരുന്ന എനിക്ക് പുതിയ റേഡിയോ വാങ്ങി നൽകിയ അജിത് എന്ന സുഹൃത്തിനാണ് സന്ദേശം അറിയിക്കേണ്ടത്. അജിത്തിൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അജിത്തിനോടുള്ള കടപ്പാട് മറക്കാനാവില്ല. ഹലോ സന്ദേശഗാനം പരിപാടിയിൽ ഉൾപ്പെടുത്തി എന്റെ ആഗ്രഹം സാധിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആർ ചന്ദ്രൻ, രാമാലയം, ആറാട്ടുപുഴ. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, അജിത്താണോ?
1: അതെ അതെ.
0: അജിത് തിരക്കിലാണോ?
1: അല്ല, പറഞ്ഞോളൂ, ആരാണ്?
0: തിരക്കിലല്ലെങ്കിൽ എനിക്കൊരു റേഡിയോ വാങ്ങിച്ചു തരുമോ?
1: ആരാണത്?
0: റേഡിയോ വാങ്ങിച്ചു തരൂ.
1: അജിത്,
0: എനിക്ക് റേഡിയോ വാങ്ങിച്ചു തരുമോ ഇല്ലയെന്ന് പറ വലിയ വിലയുള്ള ഒന്നും വേണ്ട, ഒരു റേഡിയോ കിട്ടിയാൽ മതി.
1: തീർച്ചയായിട്ടും.
0: ആണോ? എവിടെ വന്നാൽ ഈ റേഡിയോ കിട്ടും?
1: ഞാൻ മേടിച്ചു വെക്കാം, അപ്പൊ വീട്ടിൽ വന്നാൽ മതി.
0: ആണോ? ഈ ആറാട്ടുപുഴ ചന്ദ്രൻ പുള്ളിയുടെ അടുത്ത് വന്നാ മതിയാ?
1: റേഡിയോ എങ്ങനത്തെ ചീത്തയെന്ന് പറഞ്ഞു, അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നപ്പോ ഞാനത് മേടിച്ചതാണ്.
0: എങ്ങനെയൊന്നുമില്ല, എനിക്ക് ഏതെങ്കിലും റേഡിയോ കേട്ടാ മതി.
1: ഓ, അങ്ങനെ പിന്നെന്താ? തീർച്ചയായിട്ടും റേഡിയോയുടെ കാര്യമല്ലേ.
0: അപ്പൊ എല്ലാവർക്കും റേഡിയോ മേടിച്ചു കൊടുക്കൂ.
1: പിന്നെന്താ, ചില ആൾക്കാർക്ക് അത് വളരെ പിന്നെ അത്യാവശ്യമാണെന്ന് നമുക്ക് തോന്നുന്നല്ലോ.
0: പക്ഷെ ഞാൻ ഇതൊന്നും പറയാനല്ല വിളിച്ചത്, വൈകി ഒരു ഓണാശംസ പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ആറാട്ടുപുഴയിലുള്ള ആർ ചന്ദ്രൻ അദ്ദേഹം താങ്കൾക്ക് ഒരു ഓണാശംസ പറയാൻ വേണ്ടിയിട്ട് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനത്തിന് ഒരു കത്തെഴുതി. അങ്ങനെ ആകാശവാണിയിൽ നിന്നാണ് താങ്കളെ ഇപ്പൊ വിളിച്ചിരിക്കുന്നത്.
1: ഓ, ഗ്രേറ്റ് ഗ്രേറ്റ്. തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ഇച്ചിരി അഡ്വാൻസ് സംസാരിക്കാൻ പറ്റിയത്.
0: അത് പറയാൻ പാടില്ലല്ലോ, എങ്കിലുള്ളിൽ ഈ ഈ നന്മയൊന്നും പുറത്തു വരത്തില്ലല്ലോ.
1: അതെ അതെ.
0: അപ്പൊ എന്തായാലും താങ്കൾ ഒരു വലിയ കാര്യമാണ് ചെയ്യുന്നത്. എന്താണ് ചെയ്യുന്നത്?

0: എം ജി യൂണിവേഴ്സിറ്റിയിൽ ലൈബ്രറിയനായി വർക്ക് ചെയ്യുന്ന എന്റെ ഫ്രണ്ട് സരിതയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനാണ് ഞാൻ അജിത ടി വി എമ്മിൽ നിന്നാണ്. സരിത ആകാശവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാവാണ്. കക്ഷി യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലാണിപ്പോൾ. കുറേ വർഷം സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ലൈബ്രറിയനായിരുന്നു. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി സാഹിത്യം എന്നിവയിൽ അഗാധ പാണ്ഡിത്യമുണ്ട്. വിനയചന്ദ്രൻ സാറിന്റെ കവിതകൾ സരിതയ്ക്ക് സുപരിചിതമാണ്. സരിതയുടെ വീട് കുമാരനെല്ലൂർ സൂര്യകാലടി മനയുടെ അടുത്താണ്. ആകാശവാണിയിൽ നിന്ന് വിളിക്കുമ്പോൾ സരിതയ്ക്ക് സന്തോഷമാകും എന്ന് കരുതുന്നു. അജിതയുടെ സുഹൃത്ത് സരിതയെ നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, സരിത ലൈബ്രറിയിലാണോ?
1: അല്ല, ഞാൻ വീട്ടിലാണല്ലോ.
0: ആ, അത് ശരി. അല്ല, ഞാൻ വിളിച്ചതിന്റെ ഉദ്ദേശം വേറെ ഒന്നുമില്ല. സരിതയുടെ ഇന്ന് രണ്ട് കവിതയൊക്കെ കേൾക്കാം. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി സാഹിത്യത്തെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയാം എന്നൊക്കെ വിചാരിച്ച് വിളിച്ചതാണ്.
1: സന്തോഷം.
0: ആ, അപ്പൊ ആ സന്തോഷം നമുക്ക് വിനേന്ദ്ര മാഷിന്റെ ഒരു കവിതയിൽ തുടങ്ങിയാലോ?
1: അയ്യോ, എനിക്ക് കവിതയൊന്നും ചെല്ലാൻ അറിഞ്ഞൂട.
0: പറഞ്ഞാ മതി, ഞാൻ കേട്ടോളാം.
1: അയ്യോ, അല്ല സാറേ, എനിക്ക് ഇതെല്ലാം ആസ്വദിക്കാനേ അറിയുള്ളൂ.
0: ആ, ഇതാണ് കുഴപ്പം.
1: സാറേ, എനിക്ക് പെട്ടെന്ന് പറയട്ടെ, ഞാൻ അടുക്കളയിൽ ഇച്ചിരി പണിയിലായിരുന്നു.

0: പരിപാടിയിലായിരുന്നു, അതാണ്.
1: ചിക്കനിൽ പണിയുകയായിരുന്നു,
0: കിച്ചണിൽ
1: കിച്ചണിൽ ചിക്കനിൽ പണിയുകയായിരുന്നു.
0: ചിക്കനല്ല, മെയിനാണ്.
1: എന്താണ് എഴുതുന്നത്?
0: ഇന്ന് എഴുതിയത് അങ്ങനെ സാഹിത്യമൊന്നുമല്ല, ഒരു പരിപാടിയുടെ റിപ്പോർട്ട് എഴുതുമായിരുന്നു.
1: അത് ശരി. ആഹാ, പിന്നെ സാഹിത്യത്തിൽ എന്താ എഴുതുന്നത്?
0: സാഹിത്യത്തില് ട്രാൻസ്ലേഷൻസ് ഒക്കെ ചെയ്യുന്നത്, അത്രേ ഉള്ളു.
1: ആഹാ, ആരെയാണ് അവസാനം ട്രാൻസ്ലേറ്റ് ചെയ്തത്?
0: അങ്ങനെയല്ല സാറേ, ഈ നാടോടി കഥകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു പരിപാടി വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. അല്ലാണ്ട് സ്ഥിരം അങ്ങനെ ചെയ്യുന്നില്ല, ഒരു ആവശ്യം വരുമ്പോൾ ചെയ്യുന്നതേ ഉള്ളൂ.
1: ഇപ്പൊ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലാണോ?
0: അതെ, യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലാണ്. അതിന് മുമ്പ് സ്കൂൾ ഓഫ് തിയേറ്റേഴ്സിലായിരുന്നു.
1: ഇനിയിപ്പോ എങ്ങോട്ട് പോകാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്?
0: ഇനിയൊന്നുമില്ല, ഇവിടെ തന്നെ,
1: ഇവിടെ ഇരുന്ന് റിട്ടയർ ചെയ്യുന്നേ ഉള്ളൂ.
0: അത്രേ ഉള്ളു.
1: യൂണിവേഴ്സിറ്റി ലൈബ്രറി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, വളരെ പഴയ ആനുകാലികങ്ങളുടെ ഒരു വലിയ ശേഖരവും ഒക്കെയായി നമുക്കൊരു പക്ഷേ ചിന്തിക്കാൻ പറ്റാത്ത അത്രയും പുസ്തകങ്ങളുള്ള ഒരു സ്ഥലമാണ് അല്ലേ?
0: യൂണിവേഴ്സിറ്റി ലൈബ്രറി ഇച്ചിരി മോഡേൺ ആക്കിയായിരുന്നേ, കേരളത്തെ വൈബിന് ചേർന്ന ഒരു ലൈബ്രറി ആക്കിയായിരുന്നു.
1: എന്റെ ബാച്ചിലർ മെമ്പർഷിപ്പ് എക്സ്പയർ ആയിപ്പോയി.
0: എവിടെയാ സാർ മെമ്പർഷിപ്പ് ഉള്ളത്?
1: യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ ഉണ്ടായിരുന്നത്. കേരള
0: കേരളയിലാ ലൈബ്രറിയിലും പോകാറില്ലേ?
1: അവിടെ മാത്രമേ ഇപ്പൊ പോകുന്നുള്ളൂ.
0: ആണോ? രാവിലെ ഈ അടുക്കളയിൽ പരിപാടി ഒക്കെ ചെയ്തോണ്ട് ഈ പാട്ട് കേട്ട് ഈ ശബ്ദം കേട്ട് ഈ ശബ്ദത്തിൽ ലയിച്ച് സന്തോഷമായിട്ടാണ് ഓഫീസിലേക്ക് പോകുന്നത്.
1: അതെ, ഈ അടുക്കള വിട്ടുള്ള ഒരു പരിപാടിയില്ലേ, ഈ ലൈബ്രറിമാര് പുസ്തകങ്ങളെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നതാണ് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നത്. ഇത് വേറെ ആരാണോന്ന് വിചാരിച്ച് എന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ആകെ എന്താണ് കുറച്ച് സാഹിത്യം ചർച്ച ചെയ്യാമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. ശരി ശരി,
0: നമ്മള്
1: ഞാൻ വന്ന ഉദ്ദേശം നടക്കൂല എന്ന് എന്താണ് ഉറപ്പായ സ്ഥിതിക്ക്. ഇഷ്ടമുള്ള പാട്ടെങ്കിലും പറയൂ.
0: ഇപ്പൊ നമ്മള് പറഞ്ഞ പോലെ തന്നെ ആയിക്കോട്ടെ.

0: നസീമ എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കറിന്റെ വരികൾക്ക് ജോൺസൺ ഇങ്ങനെ നൽകി. എസ് ജാനകി പാടിയ പാട്ടാണ്. അപ്പോ അറിഞ്ഞില്ല പറഞ്ഞില്ല എന്നുള്ള പരാതികളെല്ലാം പരിഭവങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: സന്തോഷം ചാരനും ഈ പറഞ്ഞ കൂട്ടുകാരിക്കും പറഞ്ഞിട്ടാണല്ലോ
0: അത്. ശരി, കൂട്ടുകാരി ഇവിടെ മെസ്സേജ് അയച്ചിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങ് അറിയിച്ചല്ലേ. കൂട്ടുകാരി ഒപ്പിച്ച പരിപാടിയാണ്. കവിത കേൾക്കാൻ വേണ്ടി വിളിച്ച എനിക്ക് പാട്ട് പാടി തന്നതിന് വളരെ നന്ദി. എന്തായാലും ആ പാട്ടിന്റെ ഒറിജിനൽ നമുക്ക് വെക്കാം.
1: താങ്ക് യു സർ.
0: സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. പാട്ട് കേൾക്കാം.

0: ഹലോ, ഹായ്. സന്ദേശഗാനം. എൻ്റെ പേര് ശ്യാമള മോഹൻ എന്നാണ്. എൻ്റെ സ്ഥലം മാവേലിക്കര താലൂക്കിൽ വെട്ടിക്കോട് ശ്രീ നാഗരാജ സ്വാമി ക്ഷേത്രത്തിന് സമീപമാണ്. കുറച്ച് നാളുകളായി സന്ദേശഗാനത്തിലേക്ക് ഒരു മെസ്സേജ് അയക്കണം എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഇളയ മകൻ സംഗീതം പഠിക്കുകയും ഗാനങ്ങൾ പാടുകയും ഒക്കെയാണ്. മോൻ എനിക്കൊരു പുതിയ റേഡിയോ വാങ്ങിത്തന്നു. മോനൊരു സർപ്രൈസ് കൊടുക്കുന്നതിന് വേണ്ടി എൻ്റെ മോൻ്റെ നമ്പർ ഇതിൽ ഉൾപ്പെടുത്താം. മോനെ വിളിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മോനിപ്പോൾ പഠിക്കുന്നത് എറണാകുളത്തൊരു സംഗീത കോളേജിലാണ്. മകൻ്റെ പേര് ശരൺ മോഹൻ. നമുക്ക് ശ്യാമലയുടെ മകൻ ശരണിനെ വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ ശരൺ, തിരക്കിലാണോ ശരൺ?
1: അല്ല, പറഞ്ഞോളൂ.
0: ആ, തിരക്കിലല്ലെങ്കിൽ അപ്പം ഞാൻ വിചാരിച്ച കാര്യം നടക്കും. ഒരു ഗംഭീരമായ പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹിച്ചെന്നല്ല, കൊതിച്ച് വിളിച്ചതാണ്. ഏത് പാട്ടാണ് ശരൺ പാടിത്തരാൻ പോകുന്നത്?
1: മനസ്സിലായില്ല.
0: ഒരു പാട്ടുകാരനോട് പാട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ആരാണ് ഏതാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് എന്തൊരു കഷ്ടമാണ്. ഒരു പാട്ട് പാടിത്തരൂ.
1: എനിക്ക് മനസ്സിലായില്ല.
0: അതൊക്കെ മറന്നുകളയുന്നേ. ഇപ്പൊ ഒരു പാട്ട് പാടാൻ പറ്റുമോ? ഇല്ലേ,
1: ആക്ച്വലി ഞാൻ കുറച്ച് വയ്യാതിരിക്കുകയാണ്. അതാണ്.
0: വയ്യാത്തൊരു പാട്ട് മതി.
1: ഇത് റേഡിയോയിൽ നിന്ന് വല്ലതും ആണോ?
0: ഇതിപ്പോ എന്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, അത് ഒരു പാട്ട് പാടിത്തരൂ.
1: വേറൊരു സിറ്റുവേഷനിലാണ് ഞാൻ. ഓക്കെ. അല്ല,
0: ആശുപത്രിയിലല്ലോ നിൽക്കുവാണോ?
1: അല്ലല്ല.
0: പിന്നെ
1: ഇത് ആരും പറഞ്ഞിട്ടാണ് ഇത് വിളിക്കുന്നത്?
0: ഇത് ആരും പറഞ്ഞിട്ടില്ലെന്നേ, ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി വിളിച്ചതാ.
1: ട്രൂ കോളറിൽ കാണിക്കുന്ന സ്റ്റേഷൻ ഡയറക്ടർ AF03.
0: അതങ്ങനെ പലതും കാണിക്കും. ഈ കാണുന്നതെല്ലാം സത്യമാണെന്ന് വിചാരിക്കാമോ? ശരണിന്റെ നമ്പർ എടുത്ത് ശ്യാമള മോഹൻ എന്ന് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വിളിക്കുന്ന ആൾക്കാർ ശ്യാമള മോഹൻ എന്ന് കാണൂലേ?
1: അതെ, എനിക്ക് തോന്നി അമ്മ വിളിച്ചിട്ട് പറയുന്നതായിരിക്കും. മനസ്സിലായി. ആക്ച്വലി ഞാന് പാട്ട് പാടാൻ പറ്റിയത് കൂടുതലല്ല. സോറി, സീരിയസ്ലി. ആക്ച്വലി ഞാനിപ്പോ മ്യൂസിക് പഠിച്ചോണ്ടിരിക്കാണ്. ഇങ്ങനെ ചോദിക്കുമ്പോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ, ഐ മീൻ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഞാൻ പാടേണ്ടതുമാണ്. ബട്ട് റിയലി സോറി, ഞാൻ ആ ഒരു സിറ്റുവേഷനിലല്ല.
0: ശരി ശരി. അപ്പൊ എന്തായാലും നമുക്കൊരു ഇഷ്ടപ്പെട്ട പാട്ട് എന്തായാലും നമുക്ക് ഉൾപ്പെടുത്താം. ഏത് പാട്ടാ പറയുന്നത്? നരനിലെ പാട്ട്. ഓക്കെ, നമുക്കിപ്പോ നരനിലെ പാട്ട് വെക്കാം. എന്തായാലും ഇവിടെ നിന്ന് വിളിച്ചിട്ട് പാടാത്തതിന് ഉള്ള ശിക്ഷയെല്ലാം വീട്ടിൽ ചെന്ന് അമ്മയുടെ നിന്ന് മേടിച്ചോ. ബാക്കി ഞാൻ വിളിച്ചു
1: പറഞ്ഞോളാം.
0: ഇത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ ഹലോ സന്ദേശകാരൻ പരിപാടിയിൽ നിന്നാണ്.
1: ഓ ശരി ശരി.

0: സാറിന്റെ പേര്?
1: ആ അത് രഹസ്യം.
0: ആണോ?
1: പാട്ട് പാടിത്തരുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം.
0: ഓക്കെ, ഉറപ്പായിട്ടും നെക്സ്റ്റ് ടൈം ഞാൻ ഉറപ്പായിട്ടും പാടും.
1: ശരി ശരി. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ തൽക്കാലം നമുക്ക് വിനീത് ശ്രീനിവാസൻ പാടിയ നരൻ സിനിമയിലെ പാട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, ബൈ, താങ്ക് യു.

0: ഹായ്, എന്റെ പേര് ആർദ്ര. ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്കൊരു കൂട്ടുകാരിയുണ്ട്, ദിയ എന്നാണ് പേര്. അവൾക്ക് പാട്ട് പാടാൻ നല്ല കഴിവുണ്ട്. പക്ഷേ അവൾ എവിടെയും പാടില്ല. അവൾ നല്ല പോലെ പഠിക്കും. ക്ലാസ്സിൽ 1-ാം സ്ഥാനം അവൾക്കായിരുന്നു. ഈ 7-ാം ക്ലാസ്സുകാരിയെ പാട്ടുകാരിയെ എന്നാ പിന്നെ നമുക്ക് വിളിക്കണമല്ലോ. ഹലോ
1: ഹലോ
0: ഹലോ, ദിയയുണ്ടോ? ആ, ദിയമോളുണ്ടോ? ഇതാരാ, ദിയമോളുടെ അമ്മയാണോ? ആ, ഇത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ ഹലോ സന്ദേശഗാനം പരിപാടി എന്ന് വിളിക്കുവാണ്. ദിയയുടെ ഫ്രണ്ട് ആർദ്ര ഞങ്ങൾക്കൊരു സന്ദേശം അയച്ചിരുന്നു. ദിയയെ ഫോൺ വിളിച്ച് ഒരു പാട്ടൊക്കെ പാടിക്കണമെന്ന് പറഞ്ഞിട്ട്. ആ, ദിയയോട് പറയണ്ട, കൊടുത്താ മതി. ഓക്കെ. ഹലോ, ദിയയാണോ? 7-ാം ക്ലാസ്സിലെ 1-ാം സ്ഥാനക്കാരിയായിട്ടുള്ള ദിയയാണോ? ദിയ ഭയങ്കര പഠിപ്പിസ്റ്റാണെന്നാണല്ലോ പറയുന്നത് കൂട്ടുകാരെല്ലാം. അത് സമ്മതിക്കാൻ എന്താ ഒരു മടി? ക്ലാസ്സിലെ ഫസ്റ്റ് വാങ്ങുന്ന ആള് പഠിപ്പിച്ചല്ലേ. ഈ പഠിത്തത്തിന്റെ കൂടെ വേറെ ചില കാര്യങ്ങളൊക്കെ കൂടി ഉണ്ടല്ലോ. നന്നായിട്ട് പാട്ട് പാടുന്ന ആളാണ് ദിയ എന്ന് കേട്ടിട്ടാണ് അങ്കിള് വിളിച്ചത്. അങ്കിളിനൊരു പാട്ട് പാടിത്തരൂ. വേണ്ട, അങ്കിള് കാത്തിരിക്കാം. മോളൊന്ന് ആലോചിച്ചിട്ട് പാടിയാ മതി. പൊതുവെ പാട്ട് പാടാൻ ഒരു മടിയുണ്ടല്ലേ. പക്ഷെ നല്ല പാട്ടുകാരിയാ. പാട്ട് കേൾക്കുന്നവർക്കൊക്കെ വലിയ ഇഷ്ടമാണ് ദിയ പാടുന്നത്. പക്ഷെ ദിയക്കാണെങ്കിൽ പാടാൻ മടിയും. അതെന്താ? അതെ, ഏതെങ്കിലും ഒരു പാട്ട് പാട്. അത് ആരാ പറഞ്ഞ അടുത്തുനിന്ന്? അമ്മയോ? ആരാണ് ഇഷ്ടമുള്ള പാട്ടുകാരൻ, പാട്ടുകാരി? ഒരുപാട് പാട്ടൊക്കെ കേൾക്കുമോ മോള്?
1: ഇല്ല, ഞാൻ പഠിക്കുക.
0: ആ, പാട്ടൊന്നും കേൾക്കാൻ സമയമില്ലല്ലേ.

ഏഴാം ക്ലാസ്സിൽ തന്നെ എന്തുമാത്രം പഠിക്കാനുണ്ട്. അങ്കിളിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാരാണെന്ന് അറിയാവോ? മോളുടെ ഫ്രണ്ട് ആർദ്രയാണ് പറഞ്ഞത്. ആരാ ആർദ്ര? ആ, അപ്പൊ ആർദ്രക്ക് ദിയ മോള് പാടുന്നത് വലിയ ഇഷ്ടമാ. ദിയ പാടുന്ന ഏത് പാട്ടാണ് ആർദ്ര കേട്ടിരിക്കുന്നത്? അടിപൊളി. അപ്പൊ പിന്നെ ആ ലളിതഗാനം കേക്കാം നമുക്ക്. അതെന്താ? അത് സ്ഥിരം എന്താണ് പാട്ടുകാരുടെ നമ്പറല്ലേ. ഒരു പാട്ട് പാടുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മൂക്കുലിപ്പാണ്, തൊണ്ടവേദനയാണ്. അയ്യേ, ഇങ്ങനെ തൊട്ടാവാടിയാവാമോ? പാട്ടുകാരിയല്ലേ, ഒന്നുമില്ലെങ്കിലും ക്ലാസ്സിലെ ഒന്നാം റാങ്ക് കാരിയല്ലേ. ഒരു പാട്ടെന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് 9 പാട്ട് പാടണ്ടേ? ഇപ്പൊ പറഞ്ഞ ഏതോ ഒരു ലളിതഗാനത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഏതാ ലളിതഗാനം? കൂട്ടുകാരി ആർദ്രയ്ക്ക് പാടിക്കൊടുത്ത ലളിതഗാനം ഏതാ? പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം, ചുണ്ടിലൂറുമ്പോൾ കൊണ്ടുപോകരുത് എൻ മുരളി കൊണ്ടുപോകരുത്. അതാണോ? ഏ, അതാണോ പാട്ട്? ആ, അപ്പൊ പിന്നെ പാടിക്കോ.

താനൊന്ന് വെച്ചിട്ട് പോടെ എന്ന് പറഞ്ഞും പോലെ ആയിപ്പോയി ഇത് ചെയ്തപ്പോ. ഞാൻ അങ്ങനെ കഷ്ടപ്പെടുത്തിയോ? പാട്ട് പാടാൻ അത്രയ്ക്ക് ഇഷ്ടമല്ല, പക്ഷെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പാടിയിട്ട് പോലും എത്ര നന്നായിരുന്നു എന്നറിയാമോ? ശരി ശരി ശരി, അങ്കിള് മോളെ കൂടുതൽ കഷ്ടപ്പെടുത്തുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കേ ഒരു പാട്ട് റേഡിയോയിൽ അങ്ങ് വെക്കാം. ഏത് പാട്ട് വെക്കാം? ഏതെങ്കിലും ഒന്ന് പറയാതെ, മോൾക്ക് ഇഷ്ടപ്പെട്ട നടനാരാ? ഏറ്റവും അവസാനം കണ്ട സിനിമ ഏതാ? തുടരും മൂവിയിലെ പാട്ട് വെച്ചാലോ? ഏ, അവരെല്ലാരും കൂടി അടിച്ചു പൊളിക്കുന്ന ഒരു പാട്ടല്ലേ, അപ്പൊ ആ പാട്ടങ്ങ് വെച്ചാലോ? എന്ത് ചോദിച്ചാലും ആ മാത്രമല്ലേ ഉള്ളൂ അല്ലേ? ആണോ? ഏ, കൺമണി പൂവേ കണ്ണാടി പൂവേ അല്ലേ? അപ്പൊ എന്തായാലും മിടുക്കിയായിട്ടിരിക്കുക, പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുക. എനിക്ക് പാടിത്തരാത്തതിൻ്റെ വിഷമം എനിക്കുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും മോൾ എനിക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വന്നൊരു പാട്ട് പാടിത്തരുമെന്നൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഫോൺ വെക്കുന്നത്. തൽക്കാലം നമുക്ക് പാട്ട് കേൾക്കാം. ബി കെ ഹരിനാരായണൻ്റെ വരികൾക്ക് ജേക്സ് ബി ജോയ് ഈണം നൽകി. എം ജി ശ്രീകുമാർ പാടിയ പാട്ടാണ്. വെക്കട്ടെ.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് എം പി. നിർവഹണ സഹായം: കവിത അജിത്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
6: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
7: മൻ കി ബാത്.
8: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നു.

0: കേൾക്കാം പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ,
1: അറിയാം അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്,
0: പങ്കുവയ്ക്കാം ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ആകാശവാണി.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നാളെ സെപ്റ്റംബർ 26 വേൾഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഡേ ആയി നാം ആചരിക്കുകയാണ്. നല്ല പരിസ്ഥിതിയിലൂടെ മാത്രമേ നല്ല ആരോഗ്യം കാത്തുസൂക്ഷിക്കുവാൻ കഴിയൂ എന്ന ആശയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് ആഗോളതലത്തിൽ സെപ്റ്റംബർ 26 വേൾഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഡേ ആയി നാം ആചരിക്കുന്നത്. മലിനമായ വായുവും ശുദ്ധമല്ലാത്ത കുടിവെള്ളവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കാരണം ഇന്ന് ലോകമെമ്പാടും പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ നിരവധിയാണ്. നമ്മുടെ പ്രകൃതിയെ പരിസ്ഥിതിയെ സംരക്ഷിച്ചാൽ മാത്രമേ വരും തലമുറയ്ക്ക് രോഗങ്ങളില്ലാത്ത ഒരു നല്ല നാളെ സമ്മാനിക്കുവാൻ നമുക്ക് സാധിക്കൂ. വേൾഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഡേയുടെ ഭാഗമായി പരിസ്ഥിതി ശുചിത്വത്തെക്കുറിച്ചും അത് നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും മുൻ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ പ്രദീപ് കുമാർ ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. അന്താരാഷ്ട്ര പരിസ്ഥിതി ആരോഗ്യ ഫെഡറേഷന്റെ ആഹ്വാനമനുസരിച്ച് എല്ലാ വർഷവും സെപ്റ്റംബർ 26 ലോക പരിസ്ഥിതി ആരോഗ്യ ദിനമായി നിരീക്ഷിക്കുന്നു. ഈ വർഷത്തെ സന്ദേശം പാരിസ്ഥിതിക ആരോഗ്യം സമൂഹത്തെ സംരക്ഷിക്കാൻ ശാസ്ത്രത്തിനൊപ്പം എന്നതാണ്. അതായത് സമൂഹത്തെയും ജനങ്ങളെയും രക്ഷിക്കാൻ ശാസ്ത്ര തത്വങ്ങൾക്കനുസരിച്ച് പരിസ്ഥിതിയുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നതാണ്. വളരെ അർത്ഥവത്തായ ഒരു പ്രസ്താവനയാണിത്. രോഗമില്ലാത്ത സമൂഹം പടുത്തുയർത്താൻ രോഗചികിത്സയും രോഗപരിചരണവും മാത്രം പോരാ, രോഗപ്രതിരോധവും ആവശ്യമാണ്. രോഗപ്രതിരോധത്തിന് മരുന്നിനും വാക്സിനും വളരെ ചെറിയ പങ്കാണുള്ളത്. പരിസ്ഥിതി സംരക്ഷണമാണ് പ്രധാനം. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മൂലമോ പ്രകൃതിദത്തമായ പ്രക്രിയകൾ മൂലമോ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പാരിസ്ഥിതിക ആരോഗ്യത്തെ ദുർബലപ്പെടുത്തുന്നത്. പ്രധാന പാരിസ്ഥിതിക ആഘാത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വ്യവസായവൽക്കരണവും മലിനീകരണവുമാണ് പ്രധാനപ്പെട്ടത്. ഫാക്ടറികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന

വിഷവാതകങ്ങൾ അടങ്ങിയ പുക വായുവിൽ കലരുകയും അന്തരീക്ഷ വായുവിൻ്റെ ഗുണനിലവാരം കുറയ്ക്കുകയും ചെയ്യുന്നു. വ്യവസായശാലകളിൽ നിന്നുള്ള വിഷമാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് തള്ളുന്നത് കുടിവെള്ള സ്രോതസ്സുകളെ വിഷമയമാക്കുകയും ജലജീവികളുടെ നാശത്തിന് കാരണമാക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തത് ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗമാണ്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് ഹരിതഗ്രഹവാതകങ്ങൾ വൻതോതിൽ പുറന്തള്ളപ്പെടുന്നു. വീടുകളിൽ വിറക്, ചാണകം എന്നിവ ഉപയോഗിച്ച് പുക അടുപ്പുകളിൽ ഭക്ഷണം പാകം ചെയ്യുന്നതും അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകും. മൂന്നാമത് അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണമാണ്. മാലിന്യങ്ങൾ തുറസായ സ്ഥലങ്ങളിൽ തീയിടുന്നത് വിഷവാതകങ്ങൾ പുറന്തള്ളുന്നതിനും വായുമലിനീകരണത്തിനും കാരണമാകുന്നു. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് തള്ളുന്നത് കുടിവെള്ള സ്രോതസ്സുകളെ മലിനമാക്കുകയും ജലജീവികളുടെ നാശത്തിന് വഴിവെക്കുകയും ചെയ്യുന്നു. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്, അശാസ്ത്രീയമായ പ്ലാസ്റ്റിക് സംസ്കരണം എന്നിവ പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. മണ്ണിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മണ്ണിലെ ജീവജാലങ്ങളെ ബാധിക്കാം. പ്ലാസ്റ്റിക് മാലിന്യം ജലസ്രോതസ്സുകളായ തോട്, നദി, കായൽ, കടൽ എന്നിവിടങ്ങളിലെത്തി ജലജീവികൾക്കും മത്സ്യങ്ങൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും അപകടം സൃഷ്ടിക്കുന്നു. വളരെ ചെറിയ വലിപ്പത്തിലുള്ള പ്ലാസ്റ്റിക് കഷ്ണങ്ങളെയാണ് മൈക്രോ പ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നത്. ഇവ വെള്ളത്തിലും മണ്ണിലും ഭക്ഷ്യശൃംഖലയിലും കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിലെ ചില അവയവങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കാനും ഇടയുണ്ട്. നാലാമത് അനിയന്ത്രിതമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ഖനനവുമാണ്. കുന്നിടിക്കൽ, പാറമടകൾ, മണലൂറ്റൽ എന്നിവ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും വഴിതെളിക്കുന്നു. ഭൂമിയുടെ സ്വാഭാവിക ഘടനയെ ഇത് തകർക്കുന്നു. ഭൂഗർഭ ജലനിരപ്പ് താഴാനും വൻതോതിലുള്ള പരിസ്ഥിതി നാശത്തിനും ഇത് കാരണമാകുന്നു. വനനശീകരണവും ജൈവ വൈവിധ്യ നഷ്ടവുമാണ് മറ്റൊന്ന്. കൃഷി, നഗരവൽക്കരണം, കെട്ടിട നിർമ്മാണം എന്നിവയ്ക്കായി വനനശീകരണം നടത്തുന്നത് ജൈവ വൈവിധ്യ നാശത്തിനും മൃഗങ്ങളുടെ വാസസ്ഥലം നഷ്ടപ്പെടുന്നതിനും കാരണമാകുന്നു. മണ്ണൊലിപ്പ് വർദ്ധിക്കുകയും ഭൂഗർഭജലനിരപ്പ് താഴുകയും ചെയ്യുന്നു. ഇതുമൂലം ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് ഉയരുകയും ചെയ്യുന്നു. അടുത്തത് രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത പ്രയോഗം. കീടനാശിനികളും വ്യാവസായിക മാലിന്യങ്ങളും മണ്ണിൽ കൂടുന്നത് കാർഷിക ഉൽപ്പന്നത്തെ ബാധിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനവും മണ്ണിൻ്റെ ഗുണനിലവാര കുറവും വിളവിനെ ബാധിക്കുന്നു. ഇത് ഭക്ഷ്യശൃംഖലയിലൂടെ മനുഷ്യരുടെയും മറ്റ് ജീവികളുടെയും ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് പാരിസ്ഥിതിക ആഘാതത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനുഷ്യൻ്റെയും മറ്റ് ജീവജാലങ്ങളുടെയും ആരോഗ്യം, ജൈവ വൈവിധ്യം, പ്രകൃതി വിഭവങ്ങൾ, സമ്പദ് വ്യവസ്ഥ, സമൂഹം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. കാലാവസ്ഥാ മാറ്റമാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാന പാരിസ്ഥിതിക പ്രശ്നം. കാലാവസ്ഥാ മാറ്റം എന്നാൽ ഭൂമിയുടെ ശരാശരി താപനിലയും അന്തരീക്ഷ സ്ഥിതിയും ദീർഘകാലയളവിൽ ഉണ്ടാകുന്ന ശാശ്വതമായ മാറ്റങ്ങളാണ്. കാലാവസ്ഥാ മാറ്റത്തിൻ്റെ കാരണങ്ങൾ മാലിന്യ സംസ്കരണത്തിലെ അപാകതകൾ, ഫോസിൽ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗം, വനനശീകരണം, വ്യവസായവൽക്കരണം, നഗരവൽക്കരണം, ഗതാഗതത്തിൻ്റെ അതിപ്രസരണം, കൃഷിയിലും കന്നുകാലി വളർത്തലിലും ഉണ്ടായ നൂതന പ്രവണതകൾ എന്നിവയാണ്. മറ്റൊരു പ്രധാന പരിസ്ഥിതി പ്രശ്നം വായുമലിനീകരണമാണ്. വായുമലിനീകരണം എന്നാൽ വായുവിൽ മനുഷ്യർക്കും പരിസ്ഥിതിക്കും ദോഷകരമായ വാതകങ്ങൾ, പുക, പൊടി, രാസവസ്തുക്കൾ എന്നിവയുടെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയാണ്. ഇവയുടെ പ്രധാന ഉറവിടങ്ങൾ വാഹനങ്ങൾ, വ്യവസായങ്ങൾ, മാലിന്യം കത്തിക്കൽ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, അടുക്കളയിലെ പുക, പുകയിലെ പുക എന്നിവയാണ്. എന്തൊക്കെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നോക്കാം. ദീർഘകാലം നീണ്ടുനിൽക്കുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് പുറമെ പകർച്ചവ്യാധികളും കൂടുതലായി കണ്ടുവരുന്നു. ശ്വാസകോശ രോഗങ്ങളാണ് ഏറ്റവും പ്രധാനം. ഉയർന്ന താപനില വായുവിലെ ഓസോൺ പോലുള്ള മലിനീകരണ വസ്തുക്കളുടെ അളവ് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. ഫാക്ടറികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന വാതകങ്ങൾ കടുത്ത സൂര്യപ്രകാശവുമായും ഉയർന്ന താപനിലയുമായും പ്രതിപ്രവർത്തിക്കുമ്പോൾ അന്തരീക്ഷത്തിൻ്റെ താഴത്തെ തട്ടിൽ ഓസോൺ, പുകമഞ്ഞ് എന്നിവ വൻതോതിൽ ഉണ്ടാകുന്നു. ഇത് ശ്വാസകോശങ്ങളിൽ വീക്കമുണ്ടാക്കും.

കുറയ്ക്കുകയും വായുസഞ്ചാര പാതകളെ ചുരുക്കുകയും ചെയ്യുന്നു. ഓസോണിന് പുറമെ പലതരത്തിലുള്ള പുകകളും ശ്വാസകോശ രോഗങ്ങൾ വർദ്ധിപ്പിക്കും. കനത്ത പുകയിൽ അടങ്ങിയിരിക്കുന്ന മാരകമായ സൂക്ഷ്മ കണികകൾ ശ്വാസകോശത്തിൻ്റെ ഉള്ളറകളിലേക്ക് നേരിട്ട് തുളച്ചു കയറുന്നു. ഇത് ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് പോലും ബ്രോങ്കൈറ്റിസ് വരാനും ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനക്ഷമത കുറയാനും കാരണമാകും. കൂടാതെ ആസ്മ, COPD, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ അടുത്തടുത്തുണ്ടാകുന്നതിനും തീവ്രത കൂടുന്നതിനും ഇടയാകുന്നു. അന്തരീക്ഷത്തിലെ ചെറിയ പൊടികൾ, മാരകമായ സൂക്ഷ്മകണങ്ങൾ എന്നിവ ശ്വാസകോശത്തിൽ കൂടി രക്തത്തിലെത്തുകയും അതുവഴി ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളെത്തുകയും ചെയ്യുന്നു. ഇത് ശ്വാസകോശ ക്യാൻസർ, ഹൃദ്രോഗം, പക്ഷാഘാതം എന്നിവ മൂല രോഗങ്ങളും മരണങ്ങളും വർദ്ധിപ്പിക്കുന്നു. ദീർഘകാല നിർജ്ജലീകരണം കാരണം കിഡ്നി സ്റ്റോൺ ഉണ്ടാകുകയും പെട്ടെന്ന് വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാകുകയും ചെയ്തേക്കാം. ഇനി അടുത്തത് വായുമലിനീകരണവും അലർജി രോഗങ്ങളെയും കുറിച്ചാണ്. ചൂട് കൂടുന്നതും അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നതും ചെടികളും പുല്ലുകളും വൻതോതിൽ പോളൻ അല്ലെങ്കിൽ പൂമ്പടി പുറത്തുവിടുന്നതും മനുഷ്യനിൽ തുമ്മൽ, മൂക്കൊലിപ്പ്, അലർജി എന്നിവ വർദ്ധിപ്പിക്കും. ശ്വാസകോശ അണുബാധകളും ഇതുമൂലം ഉണ്ടാകുന്നുണ്ട്. കാലാവസ്ഥ പെട്ടെന്ന് മാറി മറിയുന്നത് വൈറസുകളും ബാക്ടീരിയകളും പെരുകാൻ അനുകൂല സാഹചര്യം ഒരുക്കുന്നു. ഇതുവഴി ന്യൂമോണിയ, ഇൻഫ്ലുവൻസ, തൊണ്ടയിലും ശ്വാസകോശത്തിലും അണുബാധകൾ, അതായത് ടോൺസിലൈറ്റിസ്, ബ്രോങ്കൈറ്റിസ് എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്നു. വീടുകളിലും കെട്ടിടങ്ങളിലും ഈർപ്പം തങ്ങി നിൽക്കുമ്പോൾ പൂപ്പലുകൾ അതിവേഗം വളരുന്നു. ഇത് ശ്വാസകോശത്തിൽ ഫംഗസ് രോഗങ്ങൾ ഉണ്ടാക്കാനും ഇടയാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം, അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നത് മൂലം നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ, ചൂടുകൊണ്ടുള്ള ക്ഷീണം അല്ലെങ്കിൽ ഹീറ്റ് എക്സോഷൻ, ചൂടുകൊരു അല്ലെങ്കിൽ ഹീറ്റ് റാഷ്, സൂര്യതാപം അല്ലെങ്കിൽ സൺബേൺ, പേശിവേദന അല്ലെങ്കിൽ ഹീറ്റ് ക്രാംസ്, സൂര്യാഘാതം അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് എന്നിവ ഉണ്ടാക്കുന്നു. അപ്രതീക്ഷിത മഴയും വെള്ളപ്പൊക്കവും കടുത്ത വരൾച്ചയും ജലദൗർലഭ്യവും കുടിവെള്ളത്തിൻ്റെ ഗുണനിലവാരം കുറയ്ക്കുന്നു. അതുവഴി വയറിളക്കം, കോളറ തുടങ്ങിയ ജലജന്യ രോഗങ്ങൾക്ക് സാധ്യത വർദ്ധിക്കുന്നു. മാത്രമല്ല ഹെപ്പറ്റൈറ്റിസ്, ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങളും വർദ്ധിക്കുന്നു. ഇതിനു പുറമെ പ്രാണിജന്യ രോഗങ്ങളായ മലമ്പനിയും ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയപ്പനിയും വർദ്ധിക്കുകയും കൂടുതൽ പുതിയ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. മസ്തിഷ്കജ്വരം, സിക്ക, വെസ്റ്റ്നൈൽ എന്നിവയും കൂടുതലായി കാണുന്നുണ്ട്. ജൈവ വൈവിധ്യ നഷ്ടവും വനനശീകരണവും സംഭവിക്കുന്നത് കാരണം വന്യജീവികൾ മനുഷ്യവാസമുള്ള പ്രദേശങ്ങൾ ഇറങ്ങുകയും കുരങ്ങുപനി, ലൈം രോഗം എന്നീ ജന്തുജന്യ രോഗങ്ങൾ പുതിയ ജനവാസ മേഖലകളിലേക്ക് പടരാൻ കാരണമാകുന്നു. ഈ ആവാസ വ്യവസ്ഥയുടെ വിഘടനം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് ചാടുന്ന രോഗഹാരികളായ ജന്തുജന്യ രോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇനിയും നമ്മൾ കേട്ടിട്ടില്ലാത്ത പുതിയ രോഗങ്ങൾ, പനികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പാരിസ്ഥിതിക ആരോഗ്യം എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം എന്ന് നോക്കാം. കാലാവസ്ഥാ വ്യതിയാനം, വായുമലിനീകരണം എന്നിവ കുറയ്ക്കാൻ ഉള്ള മാർഗങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പാരിസ്ഥിതിക ആരോഗ്യം സംരക്ഷിക്കുന്നതിനും പരിസ്ഥിതി നാശം തടയുന്നതിനുമായി വ്യക്തിഗത തലത്തിലും സാമൂഹിക തലത്തിലും ചെയ്യാൻ കഴിയുന്ന പ്രധാന നടപടികളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഇവ കുറയ്ക്കുന്നതിന് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും കൂട്ടായ ഉത്തരവാദിത്വമാണുള്ളത്. മാലിന്യ സംസ്കരണം ശരിയായ രീതിയിൽ നിർവഹിക്കുക, ഊർജ സംരക്ഷണം ത്തിനായിട്ട് വൈദ്യുതി ലാഭിക്കുന്നതിന് ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ലൈറ്റുകളും ഫാനുകളും അണയ്ക്കുകയും LED ബൾബുകളും സൗരോർജ കൂടുതലായി ഉപയോഗിക്കുകയും ചെയ്യുക. ജലസംരക്ഷണത്തിന് സംഭരണികളും റീചാർജ് കിണറുകളും നിർമ്മിച്ച് മഴവെള്ള സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക. വനവൽക്കരണവും മരങ്ങൾ നടലും മറ്റൊരു കാര്യം പ്രയോജനപ്പെടുന്ന കാര്യമാണ്. പരിസ്ഥിതി സൗഹാർദ്ദ ഗതാഗതം വർദ്ധിപ്പിക്കുക, രാസവസ്തുക്കളുടെ അമിത ഉപയോഗം കുറയ്ക്കുക എന്നിവയും നമ്മുടെ പരിസ്ഥിതിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കും. അവസാനം സമാപന സന്ദേശമായിട്ടും എനിക്ക് പറയാനുള്ളത്, നാം പരിസ്ഥിതിക്ക് പുറത്തല്ല ജീവിക്കുന്നത്, പരിസ്ഥിതിക്കുള്ളിലാണ് ജീവിക്കുന്നത്. അതിനാൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നത് മനുഷ്യൻ്റെ ആരോഗ്യത്തെയും സമൂഹത്തിൻ്റെ ക്ഷേമത്തെയും ഭാവി തലമുറകളെയും സംരക്ഷിക്കുന്നതിന് തുല്യമാണ്.
അതിനാൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുക, അതുവഴി ആരോഗ്യം

0: ആരോഗ്യത്തെ സംരക്ഷിക്കുക, അങ്ങനെ ഭാവിയെ സംരക്ഷിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പരിസ്ഥിതി ശുചിത്വത്തെക്കുറിച്ചും അത് നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന വിഷയത്തെക്കുറിച്ച് മുൻ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ പ്രദീപ് കുമാർ നടത്തിയ പ്രഭാഷണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 4 മണി.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ഇനിയൊരു തമിഴ് ഗാനം. താമരയുടെ വരികൾക്ക് ജെയിംസ് വസന്തന്റെ ഈണം, ബെല്ലിരാജും ദീപാമറിയും പാടിയത് ചിത്രം സുബ്രഹ്മണ്യപുരം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഹരിഹരൻ പാടിയ ഒരു തമിഴ് ഗാനം. ചിത്രം നിലാവേവ, രചന വൈരമുത്തു, സംഗീതം വിദ്യാസാഗർ.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ഇനിയൊരു മലയാള ആൽബം ഗാനം ദലീമ പാടിയത്.

പ്രിയ ശ്രോതാക്കളെ, വിവിധ ഭാഷാഗാനങ്ങളുമായി എത്തിയ മഴവില് ഈ ഒരു തമിഴ് ഗാനത്തോടെ പൂർണ്ണമാവുകയാണ്. എസ് ജാനകി പാടിയത് ചിത്രം കുങ്കുമച്ചൂട് ചിമിഴ്. രചന ഗംഗയമരൻ, സംഗീതം ഇളയരാജ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. തിരുവനന്തപുരത്തും കൊല്ലത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ആയുഷ്മാൻ ഭാരത് പദ്ധതി രാജ്യത്തെ ആരോഗ്യമേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുത്തിയതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ള ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്കായി DPR തയ്യാറാക്കുന്നതിന് ഇൻഷുറൻസ് രംഗത്തെ വിദഗ്ധരെ ഉൾപ്പെടുത്തി സാങ്കേതിക സമിതി രൂപീകരിച്ചതായി ആരോഗ്യ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ഇടുക്കിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയെന്നത് സർക്കാരിന്റെ പ്രഥമ പരിഗണനയിലുള്ള കാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് തിങ്കളാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അന്നേ ദിവസം ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിക്ക് റെക്കോർഡ് വിൽപ്പന. നാളെ ഉച്ചയ്ക്ക് നറുക്കെടുപ്പ് നടക്കാനിരിക്കെ അച്ചടിച്ച 90 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചതായി ഭാഗ്യക്കുറി വകുപ്പ്. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ മേക്ക് ഇന്ത്യയ്ക്ക് ഇന്ന് 12 വർഷം. വടക്കൻ കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

ശ്രോതാക്കളെ, ഇപ്പോൾ നമുക്ക് കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രപ്പാടിയ ഗാനമാണ് ആദ്യം. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ജോൺസൺ ഈണമിട്ട ഈ പാട്ട് കുസൃതി കുറുപ്പ് എന്ന ചിത്രത്തിൽ നിന്ന്.

0: 916 ஹால்மார்க் ஸ்வர்ண ஆபரணங்களுடைய விற்பனையில் பதிட்டாண்டுகளுடைய பாரம்பரியமாய் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
1: ஏற்றவும் புதிய மாடல்களும் குறைஞ்ச பணிக்கூலியும் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
2: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
3: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ഐ എസ് കുണ്ടൂർ വരികളെഴുതി കണ്ണൂർ രാജൻ ഈണമിട്ട വാർദ്ധക്യ പുരാണം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനമാണ് കേൾക്കാം നമുക്ക് ആ പാട്ട്.

കരയിലേക്ക് ഒരു കടൽ ദൂരം. ഈ ചിത്രത്തിന് വേണ്ടി മധുബാലകൃഷ്ണനും ചിത്രയും പാടിയ പാട്ടാണിനി. ഓൻവിക്കുറുപ്പിൻ്റെ തൂലികയ്ക്ക് എം ജയചന്ദ്രനാണ് ഈണമിട്ടിരിക്കുന്നത്.

0: దిశత జణుధి మమ జణుదస దిశత్తధిమపత్తనంతో దిశత జణుధి మమ జణుదస
1: പെരുമഴക്കാലം. ഈ ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ ചിത്രം പാടിയ മറ്റൊരു ഗാനവിധ കൈതപ്രത്തിന്റെ വരികൾ എം ജയചന്ദ്രന്റെ ഈണം.

അലക്സ് പോളിൻ്റെ സംഗീതത്തിൽ ദേവാനന്ദം ജോൺസണെയും സോണിയും ചേർന്ന് ആലപിച്ച പാട്ടാണിത്. ചിത്രം ക്ലാസ്മേറ്റ്സ്. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ.

0: കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
2: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
1: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടി വി എസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
2: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
3: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
4: ഒന്നാം ഉത്സവം ഒക്ടോബർ 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും.
3: രണ്ടാം ഉത്സവം ഒക്ടോബർ 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
4: മൂന്നാം ഉത്സവം ഒക്ടോബർ 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
3: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമവഴി ദേവൻ കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
5: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
6: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
7: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
8: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
9: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
10: 25 സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
11: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി കൈതപ്രവും ജോൺസനും ഒരുക്കിയ ഒരു പാട്ടാണ് ഉദ്യാനപാലകൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആലപിച്ചത്, മയ്യഴിപ്പുഴ ഒഴുകി.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
6: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st ടാറ്റാ ടിയാഗോ കാർ, 2nd TVS ഇലക്ട്രിക് സ്കൂട്ടർ, 3rd ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
7: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.
4: ലംഹേ സ്പോൺസേർഡ് പരിപാടി, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
8: ഗിരീഷ് പുത്തഞ്ചേരിയും ജോൺസണും ഒരുക്കിയ പാട്ട് യേശുദാസ് പാടിയത്. ചിത്രം ഈ പുഴയും കടന്നു.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9444-73-41-484.
3: നഗരപുരാണം. ഗ്രന്ഥശാലയും ഗ്രന്ഥകാരനും ഗ്രന്ഥക്കെട്ടും മലയാളത്തിലെ ജനകീയ പദങ്ങളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഗ്രന്ഥവരി ഒരു ശരാശരി മലയാളിക്ക് അത്ര പരിചിതമല്ല. യൂറോപ്യന്മാരിൽ നിന്ന് പരിശീലിച്ച് ഇപ്പോൾ കേരളീയർ പഠിച്ചുവരുന്ന തരത്തിലുള്ള ചരിത്രം നമുക്ക് പരിചിതമായിരുന്നില്ല. ക്രോഡീകൃതമായ ചരിത്ര രചനാ സമ്പ്രദായം അന്യമായിരുന്നെങ്കിലും അപൂർവമായി പുരാവൃത്ത സംഭവങ്ങളെ ആലേഖനം ചെയ്ത് സൂക്ഷിക്കുന്ന പതിവ് ഇവിടെ നിലനിന്നിരുന്നു. അക്കൂട്ടത്തിൽ പ്രധാനമാണ് ഗ്രന്ഥവരികൾ. കേട്ടറിവുകൾ, ഐതിഹ്യങ്ങൾ, അനുഭവങ്ങൾ എന്നിവ ഇടകലർത്തി തങ്ങളുടെ ലോകബോധ്യത്തിനനുസരിച്ച് രൂപപ്പെടുത്തിയെടുക്കുന്ന ഏടുകളാണിവ. ഗ്രന്ഥവരിയുടെ ഉദ്ഭവം ഗ്രന്ഥത്തിൽ നിന്നാണ്. ഗ്രന്ഥം സംസ്കൃത പദമാണ്. 8 അക്ഷരം വീതമുള്ള 4 വരി പദ്യത്തിനാണ് പ്രാചീന കാലത്ത് ഗ്രന്ഥം എന്ന് പറഞ്ഞിരുന്നത്. ലക്ഷം ഗ്രന്ഥമത്രേ എന്നാണ് മഹാഭാരതത്തെക്കുറിച്ച് പറയാറുള്ളത്. ഗ്രന്ഥത്തിന് പുസ്തകമെന്ന വിശേഷാർത്ഥം ഉണ്ടായി വന്നത് വളരെ പിന്നീടാണ്. അതറിയണമെങ്കിൽ മലയാളത്തിന്റെ ലിപിചരിത്രം പരിശോധിക്കണം. അക്കാലത്ത് കേരളത്തിൽ 3 തരം ലിപി സമ്പ്രദായങ്ങൾ നിലവിലിരുന്നു. വട്ടെഴുത്ത്, കോലെഴുത്ത്, മലയാഴ്മ. 27 നൂറ്റാണ്ട് പഴക്കം കൽപ്പിക്കുന്ന ബ്രാഹ്മി ലിപിയുടെ തെക്കൻ രൂപമാണ് വട്ടെഴുത്ത് എന്ന് കരുതുന്നു. കേരളത്തിലെ ശിലാലിഖിതങ്ങളും പട്ടയങ്ങളും ഏറെക്കുറെ വട്ടെഴുത്തിലാണ്. കൊച്ചി മലബാർ പ്രദേശങ്ങളിൽ പ്രചരിച്ചിരുന്ന ലിപി സമ്പ്രദായമാണ് കോലെഴുത്ത്. വട്ടെഴുത്തിന്റെ ഒരു വകഭേദമാണിത്. മധ്യകാലഘട്ടത്തിലെ താളിയൂല ലിഖിതങ്ങളിലേറെയും കോലെഴുത്തിലാണ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ പൂർവ്വരൂപമായ കേരള രാമം ഇട്ടിയച്ചുതൻ രചിച്ചിരിക്കുന്നത് കോലെഴുത്തിലാണ്. വട്ടെഴുത്തിന്റെ തെക്കൻ കൈയെഴുത്ത് രൂപമാണ് മലയാഴ്മ. തെക്കൻ പാട്ടുകളിൽ പലതും കുറിച്ചിട്ടിരിക്കുന്നത് മലയാഴ്മയിലാണ്. പല പല കാരണങ്ങളാൽ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റം ശക്തമാവുകയും സംസ്കൃതം സാഹിത്യഭാഷയായി പരിണമിക്കുകയും ചെയ്യുന്നതോടുകൂടി സംസ്കൃത പദങ്ങൾ രേഖപ്പെടുത്താൻ വട്ടെഴുത്തും കോലെഴുത്തുമൊക്കെ പോരാതെ വന്നു. തുടർന്ന് ആദ്യ എഴുത്ത് അഥവാ ഗ്രന്ഥലിപിയെ ദത്തെടുക്കേണ്ടി വന്നു. കേരളത്തിൽ മധ്യകാലത്ത് എഴുതപ്പെട്ട രേഖകളിൽ സംസ്കൃത പദങ്ങൾ ഗ്രന്ഥ അക്ഷരത്തിലും ദ്രാവിഡ പദങ്ങൾ വട്ടെഴുത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. ആയിരാജ്യരേഖയായ പാലിയം ചെപ്പേടിൽ ഈ രീതിയാണ് സ്വീകരിച്ചു കാണുന്നത്. ക്രമേണ മലയാളത്തിൽ സംസ്കൃത പദബാഹുല്യം കൂടി വരികയും മണിപ്രവാള ഭാഷ സവർണ സാഹിത്യ ഭാഷയായി പ്രതിഷ്ഠാപിതമാവുകയും ചെയ്യുന്നതോടുകൂടി ഗ്രന്ഥലിപി മലയാളത്തിന്റെ തനത് ലിപിയായി മാറാനുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. ആധുനിക മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ ആര്യലിപിയെ പരിഷ്കരിച്ചുപയോഗിച്ചതോടുകൂടി ഗ്രന്ഥാക്ഷരങ്ങൾ മലയാളിയുടെ സ്വന്തം ലിപിയായി മാറി. മലയാളം അച്ചടി സംഗീതത്തിൽ എത്തിയതോടുകൂടി അക്ഷരങ്ങൾക്ക് നിശ്ചിത രൂപം കൈവന്നു. കാലത്തിന്റെ പരിണാമദശയിൽ എവിടെയോ വെച്ച് ഗ്രന്ഥത്തിന് അർത്ഥവ്യതിയാനം സംഭവിച്ചു. 4 വരി പദ്യം എന്ന പ്രാചീന അർത്ഥത്തെ പട്ടടയിൽ വെച്ചുകൊണ്ട് ഗ്രന്ഥത്തിന് പുസ്തകമെന്ന അർത്ഥകൽപ്പനയുണ്ടായി. ഇക്കാലത്താവണം മഠങ്ങളിലും മനകളിലും കോവിലുകളിലും കോവിലകങ്ങളിലും പനയോലയിൽ കോറിയിട്ടിരുന്ന ഐതിഹ്യ അധിഷ്ഠിതവും എന്നാൽ പാരമ്പര്യത്തിന്റെ ചില നേരറിവുകൾ ഉൾക്കൊള്ളുന്നതുമായ താളിയോല കെട്ടുകൾക്കും ചെമ്പുപട്ടയങ്ങൾക്കും ഗ്രന്ഥവരികൾ എന്ന് വിളിപ്പേരുണ്ടായത്. ചിറക്കൽ ഗ്രന്ഥവരി ഉത്തരമലബാറിലെ കോലത്തുനാടിന്റെ ചരിത്രം പേറുന്നവയാണ്. പെരുമ്പടപ്പ് ഗ്രന്ഥവരി കൊച്ചി രാജപരമ്പരയുടെ പുരാവൃത്തമാണ്. മതിലകം ഗ്രന്ഥവരികൾ പലതുണ്ട്. മഹാക്ഷേത്രങ്ങൾക്കാണ് മതിലകമെന്ന് പറയപ്പെടുന്നത്. നിരണം ഗ്രന്ഥവരി മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഇടവക ചരിത്രം പറയുന്നവയാണ്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒരു സ്വദേശി സഭയായി ശക്തിപ്പെട്ടു വരുന്ന കാലഘട്ടത്തിലെ, അതായത് 1770 മുതൽ 1830 വരെയുള്ള ചരിത്ര സംഭവങ്ങൾ ഇതിൽ വിവരിക്കുന്നു.
4: രചന

0: വെള്ളനാട് രാമചന്ദ്രൻ. ആഖ്യാനം കവിത അജിത്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ 45 മിനിറ്റ്.
4: പണ്ട് പണ്ട്
1: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗ്രീക്ക് പുരാണ കഥയിലെ ഇതിഹാസ തുല്യനായ ഒരു കഥാപാത്രമാണ് ഒഡീസിയൂസ്. ആ ഒഡീസിയൂസിന്റെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള കഥകളാണ് ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണ് ഉണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
5: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒഡീസിയൂസിന്റെ സാഹസിക കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ? ഒഡീസിയൂസ് ഒരുപാട് യാതനകളൊക്കെ സഹിച്ച് ഒടുവിൽ തന്റെ സ്വന്തം സ്ഥലമായ ഇഥാക്കയിലെത്തിയിരിക്കുകയാണ്. വേഷം മാറിയിട്ടാണെങ്കിലും, ഒരു യാചകന്റെ വേഷത്തിലാണെങ്കിലും ഒഡീസിയൂസ് തന്റെ സ്വന്തം മകനെ കണ്ടുമുട്ടുകയാണ്. ഇനി ഭാര്യയെ കണ്ടുമുട്ടുമോ, സ്വന്തം രാജ്യം തിരിച്ചു കിട്ടുമോ, ഇതൊക്കെ നമുക്കറിയണ്ടേ? കഥയിലേക്ക് പോകാം. ഒഡീസിയൂസിന്റെ ഹൃദയത്തിൽ കെട്ടിക്കിടന്ന പിതൃവാത്സല്യം കണ്ണീരായി ഒഴുകി. ഓർമ്മ വച്ച നാൾ മുതൽ പിതൃദർശനത്തിനായി വെമ്പിയിരുന്ന ടെലമാക്കസിന്റെ ഹൃദയം ആർദ്രമായി, കണ്ണുകൾ നിറഞ്ഞു. വികാരാധിക്യത്താൽ ഹൃദയം തുളുമ്പി നിന്നു. ടെലമാക്കസ് തന്റെ കൈത്തണ്ട കൊണ്ട് പിതാവിനെ കെട്ടിപ്പിടിച്ച് ആനന്ദാശ്രുപൊഴിച്ചു. ശിശുക്കളെപ്പോലെ വിലപിച്ചുകൊണ്ടും പരസ്പരം ആശ്ലേഷിച്ചുകൊണ്ടും അവർ വളരെ നേരം കഴിച്ചു. വളരെയധികം സന്തോഷത്തോടെ ഒഡീസിയൂസും ടെലമാക്കസും നിന്നു. ടെലമാക്കസ് വികാരമടക്കി പിതാവിനോട് ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട അച്ഛ, അങ്ങ് ഏത് കപ്പലിലാണ് ഇവിടെ എത്തിയത്? ആരെല്ലാമായിരുന്നു നാവികന്മാർ? എല്ലാ വിവരങ്ങളും അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒഡീസിയൂസ് പറഞ്ഞു, സകല വിവരങ്ങളും ഞാൻ പറയാം. നാവികവിദ്യയിൽ പ്രസിദ്ധന്മാരായ ഫിഷ്യന്മാരാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഞാൻ കപ്പലിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അവർ എന്നെ ഇഥാക്കായയുടെ തീരത്തിറക്കി വിട്ടിട്ട് പോയി. അവർ എനിക്ക് വിലപിടിപ്പുള്ള അനേകം സമ്മാനങ്ങൾ നൽകി, വെള്ളിയും സ്വർണവും മറ്റും. അവയെല്ലാം ഭദ്രമായി ഞാൻ ഗുഹയിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ശത്രുക്കളെ സംഹരിക്കണമെന്ന് അഥീനി ദേവി അറിയിച്ചതനുസരിച്ച് ആദ്യമായി ഞാൻ ഇവിടെ എത്തി. ശത്രുക്കൾ ആരൊക്കെയാണെന്നും അവർ എത്ര പേരുണ്ടെന്നും നീ പറയുക. അവരെ സംഹരിക്കുവാൻ നാം രണ്ടുപേർ മാത്രം മതിയോ എന്നുള്ളതും തീരുമാനിക്കണം. ടെലമാക്കസ് പറഞ്ഞു, അച്ഛന്റെ യുദ്ധ സാമർഥ്യത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്കിലും നമ്മൾ രണ്ടുപേർ കശ്മലന്മാരോടെല്ലാം എതിർക്കുന്ന കാര്യം ഓർക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു. ഇഥാക്കയിൽ നിന്നും സാനുപ്രദേശങ്ങളിൽ നിന്നുമായി അവർ 200 പേരുണ്ട്. എല്ലാവരും മുഷ്കരന്മാരാണ്. അല്പനേരം ഒഡീസിയൂസ് മൂകനായി നിലകൊണ്ടു. പിന്നീട് പറഞ്ഞു, ദേവദേവനായ സ്യൂസും അഥീനി ദേവിയും നമ്മോടത്തുണ്ട്. അവർ നമ്മെ സഹായിക്കും. ടെലമാക്കസിന് ധൈര്യം വീണുകിട്ടിയതുപോലെ തോന്നി. അതെ അച്ഛ, അവരുടെ സഹായമാണ് വലുത്. ഒളിമ്പസ് മേഘങ്ങളിൽ വാണരുളുന്ന സ്യൂസിന്റെയും അഥീനിയുടെയും സഹായമുണ്ടായാൽ നാം തോൽക്കില്ല, ഒഡീസിയൂസ് പറഞ്ഞു. ടെലമാക്കസ്, നീ പ്രഭാതത്തിൽ തന്നെ കൊട്ടാരത്തിലേക്ക് മടങ്ങുക. പതിവ് പോലെ പ്രഭുക്കന്മാരുമായി ഇടകലർന്ന് പെരുമാറിക്കൊള്ളണം. ഞാൻ പുറകെ വന്നുകൊള്ളാം. യൂമിയോസ് എന്നെ ഒരു പ്രാകൃതരൂപിയായ പിച്ചക്കാരനായി അവിടെ കൊണ്ടുവരും. അവർ അവിടെ എന്നെ അപമാനിക്കുന്ന പക്ഷം അതുകണ്ട് ക്ഷമയോടെ നിൽക്കുവാൻ നിനക്ക് കരുത്തുണ്ടാകണം. അവർ എന്നെ വലിച്ചിഴക്കുകയോ നികൃഷ്ട വസ്തുക്കൾ എനിക്ക് നേരെ വലിച്ചെറിയുകയോ ചെയ്താൽ ആത്മനിയന്ത്രണത്തോടെ നോക്കി നിൽക്കണം. അനുനയപൂർവ്വം സംസാരിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ അവരെ ഗുണദോഷിക്കുക. അവർ അത് ചെവിക്കൊള്ളുകയില്ല എന്നത് തീർച്ചയാണ്. എങ്കിലും അവരുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നുവെന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക. ഞാൻ മടങ്ങിയെത്തിയ വിവരം ലേർട്ടിസ് രാജാവോ പെനിലോപ്പിയോ പോലും അറിയരുത്. ശത്രുക്കൾ ആരെന്നും മിത്രങ്ങൾ ആരെന്നും നമുക്ക് നിശ്ചയമില്ല. അച്ഛൻ പൂർണമായും എന്നെ വിശ്വസിക്കുക, ടെലമാക്കസ് പറഞ്ഞു. യൂമിയോസ് ഈ സമയം കൊണ്ട് കൊട്ടാരത്തിലെത്തി. ടെലമാക്കസ് തിരിച്ചെത്തിയെന്ന വാർത്ത പ്രഭുക്കന്മാരെ അറിയിച്ചു. ടെലമാക്കസ് കുമാരനെ വധിക്കുവാൻ തങ്ങളൊരുക്കിയ കെണി നിഷ്ഫലമായതിൽ അവർ രോഷം പൂണ്ടു. അവരിൽ ചിലർ പുറത്തിറങ്ങി വീണ്ടും ഗൂഢാലോചനകൾ തുടങ്ങി. സാമോസിൽ ടെലമാക്കസിനെ കൊല്ലാൻ രാത്രി മുഴുവൻ കപ്പലിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നവരെ ഇഥാക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ അവർ ആളയച്ചു. ഗൂഢാലോചനകൾ നടത്തുന്ന പ്രഭുക്കന്മാർ രാജ്യരക്ഷകന്മാരെന്ന നാട്യത്തിൽ രാജമണ്ഡപത്തിൽ ഇരിപ്പുറപ്പിച്ചു. മോഡോൺ എന്ന അംഗരക്ഷകൻ അവരുടെ ഗൂഢാലോചനയെപ്പറ്റി കേട്ടു. അയാൾ രഹസ്യമായി പെനിലോപ്പി രാജ്ഞിയുടെ സമീപത്തെത്തി. മകനെ കൊല്ലുവാൻ ആ കഷ്മലന്മാർ നടത്തിയ ഗൂഢാലോചനകളെക്കുറിച്ചുള്ള വാർത്തയറിഞ്ഞ രാജ്ഞി വികാരഭരിതയായി. പെനിലോപ്പി തിളങ്ങുന്ന മൂടുപടം ധരിച്ച് സഭാമന്ദിരത്തിന്റെ കവാടത്തിലെത്തി. അന്തപ്പുര കന്യകമാരും അവരെ അനുഗമിച്ചു. കോപം കൊണ്ട് പെനിലോപ്പി കത്തി ജ്വലിക്കുകയായിരുന്നു. മുഷ്കരന്മാരുടെ നേതാവായ ആന്റിനോസിനോട് അവർ പറഞ്ഞു, "ആന്റിനോസ്, അക്രമികളുടെ നേതാവേ, ഗൂഢാലോചകരുടെ നേതാവായ നരകീടമേ, നിനക്ക് ലജ്ജയില്ലേ? ബുദ്ധിമാനും സത്യസന്ധനുമാണെന്ന് സ്വയം കൊട്ടിഘോഷിക്കുന്ന നിനക്ക് ഈ വഞ്ചനയ്ക്ക് എങ്ങനെ ധൈര്യം വന്നു? എന്റെ പുത്രനെ കൊല്ലാൻ നീ കെണിയൊരുക്കിയത് ഇനി മറച്ചുവെക്കേണ്ട. നിന്റെ പിതാവിനെ കൈകാലുകൾ വരിഞ്ഞുകെട്ടി കൊല്ലാൻ ജനങ്ങൾ തീരുമാനിച്ചപ്പോൾ എന്റെ ഭർത്താവ് ഒഡീസിയസാണെന്ന് രക്ഷിച്ചതെന്ന് ഓർമ്മയുണ്ടോ? അതിന്റെ പ്രത്യുപകാരം ഇതാണോ?" പെനിലോപ്പിയുടെ നേരെ നോക്കി ഒരക്ഷരം മറുപടി പറയുവാൻ ആന്റിനോസിന് കഴിഞ്ഞില്ല. വഞ്ചകനായ യൂറിമാക്കസ് കടന്നുവന്നു. അയാൾ ഉള്ളിലെ കാപട്യം മറച്ചുവെച്ച് പറഞ്ഞു, "ബുദ്ധിമതിയായ പെനിലോപ്പി രാജ്ഞി, സമാധാനമായിരിക്കുക. ടെലമാക്കസിന് ആരും ഒന്നും ചെയ്യുകയില്ല. ഒരു രോമത്തിനു പോലും കേടില്ലാതെ ഞാൻ രക്ഷിച്ചുകൊള്ളാം. ടെലമാക്കസിനെ ഉപദ്രവിക്കുന്ന ആരെയും ഞാൻ വെറുതെ വിടുകയില്ല. കാരണം ഒഡീസിയസിനെ എന്റെ പിതാവിനെ പോലെ തന്നെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്." പെനിലോപ്പ് സാന്ത്വനപ്പെടുത്തുവാനാണ് യൂറിമാക്കസ് അങ്ങനെ പറഞ്ഞത്. എങ്കിലും അയാളുടെ ഹൃദയം ടെലമാക്കസിനെ ചതിയിൽ കൊല്ലുവാനുള്ള കരാള ചിന്തകളിൽ വ്യാപരിക്കുകയായിരുന്നു. പെനിലോപ്പി തന്റെ ഉറക്കറയിലേക്ക് കടന്നു. ജീവനിൽ ജീവനായി സ്നേഹിച്ചാരാധിക്കുന്ന ഒഡീസിയസിനെ ഓർത്ത് അവൾ കണ്ണീർ പൊഴിച്ചു. ഒടുവിൽ അവളുടെ കൺപോളകളിലേക്ക് സർവ്വതും വിസ്മരിപ്പിക്കുന്ന നിദ്രയെ അധീനി ദേവി അയച്ചു. അവൾ ഉറങ്ങി. പന്നി വളർത്തുകാരനായ യൂമിയോസ് വൈകുന്നേരം കുടിലിൽ മടങ്ങിയെത്തി. അധീനി ദേവിയുടെ സഹായം കൊണ്ട് ഒഡീസിയസ് ഇതിനോടകം വൃദ്ധയാചകനായി രൂപമാറിയിരുന്നു. ഒഡീസിയസും ടെലമാക്കസും ഭക്ഷണത്തിനിരുന്നു. ടെലമാക്കസ് ചോദിച്ചു, "നല്ലവനായ യൂമിയോസെ, സന്തോഷ വർത്തമാനം വല്ലതും ഉണ്ടോ? ആ വഞ്ചകന്മാർ അവരുടെ ഒളിസ്ഥലത്ത് നിന്നും തിരിച്ചെത്തിയോ? അതോ എന്നെ വധിക്കാനായി ഇപ്പോഴും കെണിയൊരുക്കുകയാണോ?" യൂമിയോസ് പറഞ്ഞു, "എനിക്കൊരു വിവരവും ഇല്ല. ഞാൻ നഗരത്തിൽ പോയില്ല. തിരിച്ചുപോരുമ്പോൾ ഞാൻ ഹെർമസിന്റെ കുന്നിൻചെരിവിലെത്തിയപ്പോ ഒരു കപ്പൽ തുറമുഖത്തോടടുക്കുന്നത് കണ്ടു. ആയുധധാരികളായ ആളുകൾ അതിൽ നിന്നിറങ്ങുന്നതും കണ്ടു. അവർ ആരാണെന്നറിയില്ല." ഇത് കേട്ട് ടെലമാക്കസ് പിതാവിനെ നോക്കി മന്ദഹസിച്ചു. അത് യൂമിയോസിന്റെ കണ്ണിൽ പെടാതെ സൂക്ഷിക്കുകയും ചെയ്തു. അവർ മൂന്നുപേരും വിഭവസമൃദ്ധമായി അത്താഴം കഴിച്ചു. ഏറെ നേരം സംഭാഷണം നടത്തി. ക്രമേണ അവർ മൂന്നുപേരും ഉറങ്ങി. ഇഥാക്കയിൽ പരിചയക്കാരനായ ഒരു യാചകൻ കൊട്ടാരത്തിലെത്തി. പെരുവയറനും കുടിലച്ചിത്തനുമായ അയാളുടെ പേര് ഐറസ് എന്നായിരുന്നു. എത്ര തിന്നാലും കുടിച്ചാലും അയാൾക്ക് മതി വരില്ല. ഒഡീസിയസിനെ യാചകവേഷത്തിൽ അയാൾ തിരിച്ചറിഞ്ഞില്ല. ഐറസിന് ആ യാചകന്റെ സാന്നിധ്യം അത്ര രസിച്ചില്ല. തന്റെ എതിരാളിയായി ഒഡീസിയസിനെ അയാൾ കരുതി. എത്രയും വേഗം അവിടെ നിന്നും തല്ലി പുറത്താക്കണമെന്ന് ഐറസ് തീരുമാനിച്ചു. ഒഡീസിയസിന്റെ നേർക്ക് തിരിഞ്ഞ് ഐറസ് പറഞ്ഞു, "കേട്ടോ മുതുക്ക, നീ മര്യാദയ്ക്ക് വെളിയിൽ പൊയ്ക്കോളൂ, അല്ലെങ്കിൽ നിന്റെ കാലിൽ പിടിച്ച് ഞാൻ വലിച്ചെറിയും." ഒഡീസിയസ് ദൈന്യതയോടെ പറഞ്ഞു, "നല്ല മനുഷ്യ, ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദ്രവവും വരുത്തുന്നില്ല. നിങ്ങളും യാചകൻ, ഞാനും ഒരു യാചകൻ. നിങ്ങൾക്കിഷ്ടമുള്ളിടത്തോളം യാചിച്ചു വാങ്ങിക്കൊള്ളുക. പക്ഷേ ഇടഞ്ഞാൽ അത്ര നല്ല കാര്യമായിരിക്കില്ല. ഞാനും അരക്കൈ നോക്കിയെന്ന് വരും." ഐറസ് കോപം കൊണ്ട് വിറച്ചു, "ഇടക്കിടമേ, ഒറ്റയടിക്ക് നിന്റെ വായിലെ പല്ല് 32 ഞാൻ താഴെയിടും." യാചകന്മാർ രണ്ടുപേരും തമ്മിൽ പോരിന് തയ്യാറാകുന്നത് കണ്ട് ആന്റിനോസ് സന്തോഷിച്ചു. അപരിചിതനായ പുതിയ ഭിക്ഷുവും ഐറസും തമ്മിൽ യുദ്ധം നടത്തട്ടെ, നമുക്ക് കണ്ടിരിക്കാം. മറ്റുള്ളവരെല്ലാം യാചകന്മാരുടെ ദ്വന്ദ്വയുദ്ധം കാണാൻ അടുത്തുകൂടി. അവർ പറഞ്ഞു, "ഇവരിൽ ആര് ജയിക്കുന്നുവോ അവന് നമ്മോടൊത്ത് ആഹാരം കഴിക്കാൻ അവസരമുണ്ടായിരിക്കും. മറ്റൊരു പിച്ചക്കാരനും ഇവിടെ പ്രവേശിക്കാൻ അനുമതി നൽകുകയില്ല." എല്ലാവരും കൈയടിച്ചു. ഒഡീസിയസ് ഒരു സാധുവിനെ പോലെ പറഞ്ഞു, "യജമാനന്മാരെ, എന്നെപ്പോലെ ഒരു കിഴവിനെ കൊണ്ട് യുദ്ധം ജയിക്കുന്നത് ശരിയല്ല. എങ്കിലും നിങ്ങൾക്കെല്ലാം നിർബന്ധമാണെങ്കിൽ ഞാൻ ഐറസുമായി യുദ്ധം ചെയ്യാം. സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഐറസിനെ ജയിപ്പിക്കാൻ വേണ്ടി എന്നെ അടിക്കില്ലെന്ന് വാക്കുതരണം." ടെലമാക്കസ് പറഞ്ഞു, "ഹേ അപരിചിതനായ മനുഷ്യ, നിങ്ങൾ വെല്ലുവിളി സ്വീകരിച്ച് ഐറസിനോട് ഏറ്റുമുട്ടാൻ കഴിവുള്ളവനാണെങ്കിൽ അത് തെളിയിക്കുക. ഇവിടെയുള്ള ആരെങ്കിലും നിങ്ങൾക്കെതിരെ യാതൊന്നും ചെയ്യുകയില്ലെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു." ഒഡീസിയസ് ഭാണ്ഡം താഴെ വെച്ചു, കീറത്തുണി വേണ്ട വിധം ഉടുത്തു. തോൾ വിരിച്ച് തുടകളിൽ അടിച്ച് ഗുസ്തിക്ക് തയ്യാറായി. നല്ല ഒരു പടത്തലവിന്റെ ഗാംഭീര്യവും ഊർജ്ജസ്വലതയും ഒഡീസിയസിന് അപ്പോഴുണ്ടായിരുന്നു. ഐറസ് അതേസമയം ഹാലില പോലെ വിറക്കിയായിരുന്നു. ഒളിച്ചോടാനായിരുന്നു അയാളുടെ ഭാവം. പക്ഷേ ചുറ്റും നിന്നിരുന്നവർ ഐറസിനെ പിടിച്ച് ഒഡീസിയസിന്റെ മുമ്പിൽ നിർത്തി. ഒറ്റയടിക്ക് ഐറസിനെ കൊല്ലുവാനുള്ള കോപം ഒഡീസിയസിനുണ്ടായിരുന്നെങ്കിലും ആത്മനിയന്ത്രണം പാലിച്ചു. ഒഡീസിയസ് ഐറസിന്റെ പെടലി നോക്കി ഒരടി കൊടുത്തു. പെരുവയറനായ പിച്ചക്കാരൻ വെട്ടിയിട്ട കുറ്റിവാഴ പോലെ വീണു. കാഴ്ചക്കാർക്ക് ഈ മത്സരം നന്നേ രസിച്ചു. ഒഡീസിയസ് ഐറസിനെ വലിച്ചിഴച്ച് ചുമരിൽ ചാരി നിർത്തി. അപരിചിതന്മാരെ ശല്യപ്പെടുത്താൻ മേലിൽ തുനിയരുത് എന്നൊരു താക്കീതും അദ്ദേഹം കൊടുത്തു. ഒഡീസിയസ് ഭാണ്ഡവും വടിയും എടുത്ത് വാതിലിനടുത്തിരുന്നു. എല്ലാവരും അയാളെ പുകഴ്ത്തി. അവർ പറഞ്ഞു, ആനവയറൻ ഐറസിൽ നിന്നും മാന്യന്മാരെ രക്ഷിച്ചത് നന്നായി. സ്യൂസ് ദേവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒഡീസിയസിനെ അപമാനിച്ച ആന്റിനൂസ് തന്നെ അദ്ദേഹത്തിന് അപ്പവും വറുത്ത മാംസവും നൽകി. ആംഫിനോമസ് സ്വർണക്കോപ്പയിൽ വീഞ്ഞ് പകർന്നുകൊടുത്തു. തന്റെ ശത്രുക്കളിൽ നിന്ന് ലഭിച്ച സഹായങ്ങൾ കണ്ട് ഒഡീസിയസിന് തമാശ തോന്നി. പെനിലോപ്പിക്ക് അവിടെയുള്ള പ്രഭുക്കന്മാരോട് കോപവും വെറുപ്പുമായിരുന്നു. പക്ഷേ അഥീനി ദേവി അവളുടെ മനസ്സിൽ ഒരു പുതിയ ചിന്ത ഉദിപ്പിച്ചു. കാമുക സംഘത്തിന് മുമ്പിൽ ഉടനെ പ്രത്യക്ഷപ്പെടണമെന്നായിരുന്നു ആ ചിന്ത. തന്നോടൊപ്പം വരുവാൻ അംഗരക്ഷകരായ രണ്ട് സ്ത്രീകളെ കൂടി രാജ്ഞി വിളിച്ചു. ആ സമയം അഥീനി ദേവി പെനിലോപ്പിയെ അല്പസമയത്ത് ഉറക്കത്തിലേക്ക് നയിച്ചു. ദിവ്യദൃഷ്ടി കൊണ്ട് ദേവി അവളെ തടവി. പെട്ടെന്ന് പെനിലോപ്പി ദിവ്യമനോഹരിയായി മാറി. മുഖം ചന്ദ്രബിംബം പോലെ പ്രകാശിച്ചു. ശരീരം തനി തങ്കത്തിൽ തീർത്തെടുത്തതുപോലെ മനോഹരമായി മാറി. സർവ്വക്ലേശങ്ങളും മറന്നുറങ്ങിയ പെനിലോപ്പി ഉണർന്നു. അംഗരക്ഷകരുടെ അകമ്പടിയോടെ അവൾ സ്വന്തം അറയിൽ നിന്ന് പുറത്തുവന്നു. പെനിലോപ്പി തന്റെ കാമുക വൃന്ദമിരുന്ന ഹാളിനടുത്ത് തന്റെ മൂടുപടം കൊണ്ട് കവിൾത്തടം മറച്ച് നിലകൊണ്ടു. ഇരുഭാഗത്തുമായി അംഗരക്ഷകർ നിലകൊണ്ടു. കാമുകന്മാരുടെ ഹൃദയത്തിൽ അദമ്യമായ വികാരം അലതല്ലി. തന്നെ അവൾ ഭർത്താവായി സ്വീകരിക്കണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിച്ചു. യൂറിമാക്കസ് പെനിലോപ്പിയെ നോക്കി ഇങ്ങനെ പറഞ്ഞു, ഐക്കേറിയസിന്റെ ഓമനപുത്രിയായ പെനിലോപ്പി രാജ്ഞി, ഈ നിലയിൽ നിങ്ങളെ കാണാനിടയായാൽ സകല ഗ്രീക്കുകാരും ഇവിടെ വിവാഹാർത്ഥികളായി എത്തും. വിജ്ഞാനത്തിലും സൗന്ദര്യത്തിലും എല്ലാ സ്ത്രീകളെയും ദേവി അതിശയിപ്പിക്കുന്നു. പെനിലോപ്പി പറഞ്ഞു, എന്റെ സൗന്ദര്യം മുഴുവൻ എന്റെ ഭർത്താവ് ഒഡീസിയസ് ഇവിടെ നിന്ന് പോയ ദിനത്തിൽ അസ്തമിച്ചു. ഇനി അക്കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ പുത്രന് പ്രായമായാൽ എനിക്ക് സ്വാതന്ത്ര്യമാകുമെന്നും മനസ്സിനിഷ്ടപ്പെട്ട ആരെയെങ്കിലും വിവാഹം കഴിക്കാമെന്നും എന്റെ ഭർത്താവ് പറഞ്ഞിരുന്നു. ഇവിടെ ഞാൻ എന്താണ് കാണുന്നത്? എന്നെ കാമിച്ചെത്തിയ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ മത്സരിച്ച് കയറി എന്റെ വസ്തുവകകൾ ധൂർത്തടിക്കുന്നു. രാജാവിന്റെ മകളെ വിവാഹം കഴിക്കാൻ മുതിരുന്നവർ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ അവൾക്ക് നൽകുകയാണ് പതിവ്. പക്ഷേ അവയ്ക്കെല്ലാം വിപരീതമായിട്ടല്ലേ നിങ്ങൾ പെരുമാറുന്നത്? യാചക വേഷത്തിൽ നിലകൊണ്ട ഒഡീസിയസ് പെനിലോപ്പിയുടെ വാക്കുകൾ കേട്ട് മന്ദഹസിച്ചു. ആന്റിനൂസ് പറഞ്ഞു, പാരിതോഷികങ്ങൾ ഞങ്ങൾ നൽകണമെന്നത് ശരി തന്നെ. ഉടൻ തന്നെ അതിനുള്ള വഴികൾ ഞങ്ങൾ നോക്കാം. പക്ഷേ ദേവി ഞങ്ങളിൽ ഒരാളെ വിവാഹം കഴിച്ചല്ലാതെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയില്ല. സമ്മാന വസ്തുക്കൾ നിരനിരയായി വന്നു. ആന്റിനോസ് മനോഹരമായ പട്ടാമ്പരം കൊണ്ടുവന്നു. യൂറിമാക്കസ് നവരത്നങ്ങൾ പതിച്ച സ്വർണമാല കൊണ്ടുവന്നു. ഉത്തമമായ കണ്ഠാഭരണങ്ങളായിരുന്നു പെസാൻഡ്രോസിന്റെ സമ്മാനം. അങ്ങനെ കാമുകന്മാർ കണ്ണഞ്ചിക്കുന്ന വിശിഷ്ട വസ്തുക്കൾ ഓരോന്നായി കൊണ്ടുവന്നു. ആ ദിവസം മുഴുവൻ പാട്ടും നൃത്തവും വിരുന്നുമായി അവർ ചെലവഴിച്ചു. സന്ധ്യയ്ക്ക് രാജ്ഞിയുടെ തോഴിമാർ വിളക്ക് കൊളുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒഡീസിയസ് അവരെ സമീപിച്ചു പറഞ്ഞു, നിങ്ങൾ രാജ്ഞിയുടെ പക്കൽ പോയി അവരെ സന്തോഷിപ്പിച്ചു കഴിയണം. ഈ വാക്കുകൾ മെലന്തോ എന്ന വായാടിപ്പെണ്ണിന് ഇഷ്ടപ്പെട്ടില്ല. അവൾ പറഞ്ഞു, ഹേ അപരിചിത, താങ്കൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നു. താങ്കൾ വല്ല പെരുവഴിയിൽ എങ്ങാനും കിടന്നുറങ്ങേണ്ടവനാണ്. ഇവിടെ വന്ന് കിന്നാരം പറയുന്നോ? ഐറസിനെ അടിച്ചു തോൽപ്പിച്ചെന്ന് കരുതി ഞങ്ങളുടെ പക്കൽ വേലയൊന്നും വേണ്ട. ഒഡീസിയസ് അവളെ തൂറിച്ചു നോക്കി. എടി പെങ്കൊച്ചെ, അധികം ചെലക്കണ്ട. ടെലമാക്കസിന് എന്താണ് പറയാനുള്ളതെന്നറിയാമോ? അദ്ദേഹം വന്നാൽ നിന്നെയൊക്കെ കഷ്ണം കഷ്ണമായി നുറുക്കും.
1: ഒഡീസിയസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
4: പണ്ട്

0: സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തുമുള്ള പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. പരിസ്ഥിതി ലോല പ്രദേശത്തിൽ നിന്ന് ജനവാസ മേഖലകൾ, കൃഷിസ്ഥലങ്ങൾ, തോട്ടങ്ങൾ എന്നിവയെ പൂർണമായും ഒഴിവാക്കിയുള്ള അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്ന നിർദ്ദേശം കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിച്ച് കേരളം. ആയുഷ്മാൻ ഭാരത് പദ്ധതി രാജ്യത്തെ ആരോഗ്യമേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുത്തിയതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ള ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്കായി DPR തയ്യാറാക്കുന്നതിന് ഇൻഷുറൻസ് രംഗത്തെ വിദഗ്ധരെ ഉൾപ്പെടുത്തി സാങ്കേതിക സമിതി രൂപീകരിച്ചതായി ആരോഗ്യ ദേവസ്വം മന്ത്രി K മുരളീധരൻ. ഇടുക്കിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നത് സർക്കാരിന്റെ പ്രഥമ പരിഗണനയിലുള്ള കാര്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് തിങ്കളാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അന്നേ ദിവസം ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. വടക്കൻ കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ശ്രോതാക്കളെ, ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് നമുക്കിപ്പോൾ കേൾക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങളാണ്. 6:20 6:40 സന്ധ്യാഗീതം കേൾക്കാം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും പരിപാടിയിൽ നെൽകൃഷിയിലെ അമ്ലത്വവും പരിഹാര മാർഗങ്ങളും ഡോക്ടർ ഇന്ദുലേഖ വി പി സംസാരിക്കുന്നു. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 മെഫിൽ. 9:30 സംഗീതസുധയിൽ മല്ലാടി ബ്രദേഴ്സ് അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം ഫാദർ ശാന്തൻ ചെരുവിൽ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 വിവിധ് ഭാരതി റിലേ കേൾക്കാം. നാളെ രാവിലെ 5:55 സുഭാഷിതം എസ് ശാന്തി അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ഉള്ളൂർ എഴുതിയ കർണഭൂഷണത്തിൽ നിന്നൊരു ഭാഗം, ആലാപനം എച്ച് രാജേഷ്. ഉദയഗീതം കേൾക്കാം. ജോസ് പത്തനാപുരം, ആലപ്പി സുരേഷ്, ജയലക്ഷ്മി, അംബിക കേരളപുരം, മോഹൻദാസ് വിതുര എന്നിവർ പാടിയതാണ്. ഒപ്പം പ്രഭാതഭേരിയും. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ. 7:15 ആയുരാരോഗ്യം, ചരിത്രത്തിൽ ഇന്ന് തൊഴിൽ ദർശനം, പാട്ടും പൊരുളും, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും എന്നീ പരിപാടികളും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറുവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, ഇതിന്റെ 152 ഭാഗം കേൾക്കാം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനപഹാരം. 12:00 പുത്തൻ പാട്ടുകളാണ്. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. ശേഷം പുത്തൻ പാട്ടുകൾ തുടർന്ന് കേൾക്കാം. 11:00 ഗാനകൈരളി. മലയാള വാഗ്ഗേയക്കാരന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടിയാണിത്. ഡോക്ടർ ബി അരുന്ധതി പാടിയ ഷട്കാല ഗോവിന്ദ മാരാർ കൃതികൾ കേൾക്കാം നാളെ. ഇതിന്റെ ഭാഗം 2. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാരയിൽ പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട. 2:02 നേർമൊഴി. കേരളത്തിന്റെ വിനോദസഞ്ചാര വികസന സാധ്യതകൾ കേരള ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് ഡയറക്ടറും പ്രിൻസിപ്പലുമായ ഡോക്ടർ ബി രാജേന്ദ്രനുമായി അഭിമുഖം കേൾക്കാം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 സ്പോൺസർഡ് പരിപാടി ലംഹേ. 3:00 തിരയിപ്പൂക്കൾ. 3:45 മറ്റൊരു സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 4:00 നിത്യഹരിത ഹിന്ദി യുഗ്മഗാനങ്ങൾ. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും പരിപാടിയിൽ കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിൽ പാക്കേജിന്റെ പ്രാധാന്യം ഡോക്ടർ മിനി സിയുമായി അഭിമുഖം കേൾക്കാം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സംഗീതസുധയിൽ കുന്നക്കുടിയാർ വൈദ്യനാഥൻ വയലിനിൽ വായിച്ച കൃതികൾ കേൾക്കാം. 10:30 നിശാസുരഭിയാണ്. 11:00 സുഭാഷിതം എസ് ശാന്തി അവതരിപ്പിച്ചത്. 11:05 വിവിധ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥ റിപ്പോർട്ട്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31°C, കുറഞ്ഞ താപനില 25.2°C, പെയ്ത മഴ 1.6 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.2, കുറഞ്ഞ താപനില 24.6°C, പെയ്ത മഴ 0.8 mm. ഇപ്പോൾ നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേട്ടാലോ. അരയന്നങ്ങളുടെ വീട് എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇത്. ജയചന്ദ്രനും മനോയും ചേർന്ന് പാടിയ പാട്ട്. രവീന്ദ്രന്റെ സംഗീതമാണ്. തൂലിക ഗിരീഷ് പുത്തഞ്ചേരിയുടേത്. കാക്കപ്പൂ കൈതപ്പൂ.

എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം തേന്മാവിൻ കൊമ്പത്ത്. മാനം തെളിഞ്ഞു നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണിത്, ബേണി ഇഗ്നേഷ്യസിൻ്റെ സംഗീതവും.

0: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോട് കൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർ NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും. MRT ഹോം നീഡ്സിൽ ബ്രാസ് മേള,
0: കുക്ക്വെയർസ്, പൂജാ ആർട്ടിക്കൽസ്, ഹോം ഡെക്കോർസ്, മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ 5,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
1: ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
3: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
4: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
1: കേറ്റ കേരള ഇലക്ട്രിക് ട്രേഡ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം 2026 പവർഡ് ബൈ പോളി ക്യാബ് ആൻഡ് വീഗാർ. September 27 രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 വരെ ഇടപ്പഴിഞ്ഞ് അളകാപുരി ഓഡിറ്റോറിയത്തിൽ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ പ്രദർശനവും ഓഫറുകളും ലഭ്യമാണ്. പ്രവേശനം തികച്ചും സൌജന്യം.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.

ആകാശവാണി അനന്തപുരി എഫ് 101.9. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ 20 മിനിറ്റ്. സന്ധ്യാഗീതം കേട്ടാലോ നമുക്ക്? ഭക്തി നിർഭരമായ കുറച്ച് ഗാനങ്ങൾ. ആദ്യം കാനനവാസ എന്ന് തുടങ്ങുന്ന ഗാനം.

0: സന്ധ്യഗീതം തുടർന്ന് കേൾക്കാം. പ്രധാന പ്രാദേശിക വാർത്തകൾക്ക് ശേഷം
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നാളെ സംസ്ഥാനത്ത്. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശത്തിന്റെ പരിധിയിൽ നിന്ന് പൂർണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചതായി മന്ത്രി സണ്ണി ജോസഫ്.

0: ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനായി സാങ്കേതിക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മിന്നും പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. ഒരു സ്വർണവും 2 വെള്ളിയും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം കുണ്ടറയിൽ നാളെ ഉച്ചതിരിഞ്ഞ് തുടക്കം കുറിക്കും. തുടർന്ന് അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയിയുടെ 73-ാം ജന്മദിനാഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. വൈകിട്ട് നടക്കുന്ന പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്രമന്ത്രി അമൃതകീർത്തി പുരസ്കാരം മുൻ ഗവർണർ PS ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിക്കും. ഭൂമി കൈയേറ്റം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും കുടിയേറ്റ കർഷകരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് സർക്കാർ കൂടെ നിൽക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. ഇടുക്കിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയെന്നത് സർക്കാരിന്റെ പ്രഥമ പരിഗണനയിലുള്ള കാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കളക്ട്രേറ്റിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടയ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കുമെന്നും 5000-ത്തോളം പട്ടയങ്ങൾ ഉടൻ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനവാസ മേഖലകൾ, കൃഷിസ്ഥലങ്ങൾ, തോട്ടങ്ങൾ എന്നിവയെ പൂർണ്ണമായും ഒഴിവാക്കി സംസ്ഥാനത്തിന്റെ പരിസ്ഥിതിലോല പ്രദേശം 8,590.69 km² അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്ന നിർദ്ദേശം കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചു. കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനത്തിൽ ഭേദഗതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശങ്ങൾ കൈമാറിയത്. കേരളത്തിന്റെ ആവശ്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് ഐക്യകണ്ഠേനയുള്ള പ്രമേയം പാസാക്കുമെന്ന് സംസ്ഥാന പരിസ്ഥിതി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. ആവശ്യമെങ്കിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രിമാരെ കാണുമെന്നും മന്ത്രി വ്യക്തമാക്കി. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ സുരക്ഷയും സൌകര്യങ്ങളും ഉറപ്പാക്കാൻ വിപുലമായ പോലീസ് സംവിധാനം ഒരുക്കുമെന്ന് ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ സെക്രട്ടേറിയറ്റിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് തീർത്ഥാടകർ വെർച്വൽ ക്യൂ സംവിധാനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന ബോധവൽക്കരണം നടത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അവലോകന യോഗത്തിൽ അറിയിച്ചു. ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ തീർത്ഥാടകരോട് സൌഹൃദപരമായ സമീപനം സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെയും ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന്റെയും സേവനം കാര്യക്ഷമമായി വിന്യസിക്കും. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങളും പോലീസ് സേവനങ്ങളും കുറ്റമറ്റ രീതിയിൽ ഏകോപിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
0: സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ UDF പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനായി സാങ്കേതിക സമിതി രൂപീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. ഇൻഷുറൻസ് രംഗത്തെ വിദഗ്ധരെ ഉൾപ്പെടുത്തിയാണ് സമിതി രൂപീകരിച്ചത്. പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ട് 4 മാസത്തിനകം സമർപ്പിക്കാനാണ് സർക്കാരിന്റെ നിർദ്ദേശം. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. മന്ത്രി PC വിഷ്ണുനാഥ് മേള ഉദ്ഘാടനം ചെയ്തു. കൈരളി, ശ്രീ നീള തിയേറ്ററുകളിലായി ഈ മാസം 30 വരെയാണ് മേള നടക്കുക. ഉദ്ഘാടന ചിത്രമായ എ ഫോക്സ് അണ്ടർ എ പിങ്ക് ഉൾപ്പെടെ 23 ചിത്രങ്ങളാണ് മേളയുടെ ആദ്യ ദിനമായ ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നായ ജൽജീവൻ ദൌത്യത്തെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഇന്ത്യയിലെ എല്ലാ ഗ്രാമീണ വീടുകളിലും വ്യക്തിഗത ഗാർഹിക ടാപ്പ് കണക്ഷനുകൾ വഴി സുരക്ഷിതമായ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 ഓഗസ്റ്റ് 15 ജൽജീവൻ ദൌത്യത്തിന് തുടക്കം കുറിച്ചത്. പദ്ധതി ആരംഭിച്ച സമയത്ത് 3.23 കോടി ഗ്രാമീണ വീടുകളിൽ മാത്രമുണ്ടായിരുന്ന കുടിവെള്ള കണക്ഷൻ ഇപ്പോൾ 15.83 കോടിയിലധികമായി ഉയർന്നു. പദ്ധതിയുടെ കാലാവധി കേന്ദ്ര സർക്കാർ 2028 ഡിസംബർ

0: വരെ നീട്ടിയിട്ടുണ്ട്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് ഒരു സ്വർണവും രണ്ട് വെള്ളിയും മൂന്ന് വെങ്കലവുമടക്കം ആറ് മെഡലുകൾ കരസ്ഥമാക്കി. 10 മീറ്റർ മിക്സഡ് എയർ പിസ്റ്റൾ ഫൈനലിൽ സുരുജി സിംഗ് കമൽജിത്ത് സഖ്യമാണ് ഇന്ത്യയ്ക്ക് രണ്ടാം സ്വർണം നേടിക്കൊടുത്തത്. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ ടീമിനത്തിൽ ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, രുദ്രാൻഷ് പാട്ടീൽ, നീരജ് കുമാർ സഖ്യം വെള്ളി മെഡൽ നേടി. അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗ് വെള്ളി മെഡൽ നേടി. വനിതകളുടെ ഷോട്ട്പുട്ടിൽ മൻപീർ കൌറും, വനിതകളുടെ പോൾ വാൾട്ടിൽ ബരണിക ഇളങ്കോവനും, ടേബിൾ ടെന്നീസ് മിക്സഡ് ഡബിൾസിൽ ദിയ ചിറ്റില, മനുഷ സഖ്യവും വെങ്കലം സ്വന്തമാക്കി. കബഡിയിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഫൈനലിൽ പ്രവേശിച്ചു. ഏഷ്യൻ ഗെയിംസിൽ നിലവിൽ 2 സ്വർണവും 8 വെള്ളിയും 13 വെങ്കലവുമടക്കം 23 മെഡലുകൾ നേടി മെഡൽ പട്ടികയിൽ 12-ാം സ്ഥാനത്താണ് ഇന്ത്യ. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് തിങ്കളാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് ദിവസം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി ചൊക്രമുടിയിൽ നീലക്കുറിഞ്ഞി വസന്തം കാണാൻ ഇതിനോടകം എത്തിയത് 10,000-ക്കണക്കിന് സഞ്ചാരികൾ. മൂന്നാറിലെ പ്രധാന മേഖലകളിൽ വ്യാപകമായി കുറിഞ്ഞി പൂത്തത് വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ ഉണർവാണ് നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: ശനി, ഞായർ ഉൾപ്പെടെയുള്ള പൊതു അവധി ദിവസങ്ങളിലാണ് ചൊക്രമുടിയിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നത്. വനംവകുപ്പിന്റെ ചൊക്രമുടി ട്രയൽ സെന്ററിലെത്തുന്ന സഞ്ചാരികളിൽ പകുതി പേർ മാത്രമാണ് ദുർഘടമായ പാത താണ്ടി മലമുകളിലേക്ക് ടിക്കറ്റ് എടുത്ത് പോകാറുള്ളൂ. ചൊക്രമുടിക്ക് പുറമെ മാട്ടുപെട്ടി, കൊരണ്ടക്കാട്, പള്ളിവാസൽ, കുരിശുമല എന്നിവിടങ്ങളിലും ഇത്തവണ കുറിഞ്ഞി പൂത്തിട്ടുണ്ട്. മഴ മാറും തോറും വരും ദിവസങ്ങളിലും ചൊക്രമുടിയിലെ കുറിഞ്ഞി വസന്തം സഞ്ചാരികൾക്ക് മനമയക്കുന്ന കാഴ്ചയായി തുടരും.
0: സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച കുറ്റപത്രം ബത്തേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മടക്കിയതിനെ തുടർന്ന് വനംവകുപ്പ് പുതിയ കുറ്റപത്രം സമർപ്പിച്ചു. ഗുരുതരമായ സാങ്കേതിക പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതി കുറ്റപത്രം മടക്കിയത്. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസും ഇൻവേസീവ് ടെക്നോളജീസും ചേർന്ന് ചിത്ര കോർ എന്ന കൊറോണറി സ്റ്റെന്റ് അവതരിപ്പിച്ചു. കൊബാൾട്ട് ക്രോമിയം അലോയ് പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച ചിത്ര കോറിൽ നിലവിൽ വിപണിയിലുള്ള സ്റ്റെന്റുകളെ അപേക്ഷിച്ച് 30 മുതൽ 40% ലോഹം കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 315 പോയിന്റ് ഉയർന്ന് 73,895-ലും നിഫ്റ്റി 77 പോയിന്റ് നേട്ടത്തിൽ 23,140-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 120 രൂപ വർദ്ധിച്ച് 112,080 രൂപയും ഗ്രാമിന് 14,010 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ പാനൂരിനടുത്ത് കുന്നോത്തുപറമ്പിൽ ഇന്ന് രാവിലെ തെരുവുനായയുടെ ആക്രമണത്തിൽ 7 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നാളെ സംസ്ഥാനത്ത്. ജനവാസ മേഖലകളിലെയും കൃഷിസ്ഥലങ്ങളെയും പരിസ്ഥിതിലോല പ്രദേശത്തിന്റെ പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചതായി മന്ത്രി സണ്ണി ജോസഫ്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനായി സാങ്കേതിക സമിതി രൂപീകരിച്ച സംസ്ഥാന സർക്കാർ. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനത്തിന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് മിന്നും പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. ഒരു സ്വർണവും രണ്ട് വെള്ളിയും മൂന്ന് വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: സന്ധ്യാഗീതം തുടരുന്നു. ഗംഗാതീർത്ഥം എന്ന ആൽബത്തിലെ ഗാനം ഇനി കേൾക്കാം.

0: സന്ധ്യാഗീതം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

0: ഓരോ മനുഷ്യനും ഓരോ കഥയാണ്. പറയാതെ പോയ വേദനകളും പങ്കുവയ്ക്കാതെ സൂക്ഷിച്ച സ്വപ്നങ്ങളും നമുക്ക് കാണാനാകാത്ത അനുഭവങ്ങളുമുള്ള ഒരു കഥ. അതിനാൽ വിധിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കാൻ ശ്രമിക്കാം, തിരുത്തുന്നതിന് മുമ്പ് കേൾക്കാൻ ശ്രമിക്കാം, അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ബഹുമാനം കാത്തു സൂക്ഷിക്കാം. മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന ഓരോ ഹൃദയത്തിലും മാനവികതയുടെ ഒരു പൂവ് കൂടി വിരിയട്ടെ. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി നെൽകൃഷിയിലെ അമ്ലത്വവും പരിഹാര മാർഗങ്ങളുമാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, ലോക നാളികേര ദിനമായി ആചരിക്കുന്നത് എന്നാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. കേരളം എത്ര സുന്ദരമാണ്! ഗ്രാമങ്ങൾ ഇപ്പോഴും നമ്മുടെ കേരളത്തെ മനോഹരമാക്കുന്നു. കൃഷിയിലേർപ്പെടുന്ന ഗ്രാമീണർ കൃഷിസ്ഥലങ്ങൾ, തോടുകൾ, കുളങ്ങൾ, ആറുകൾ, നദികൾ ഇവയൊക്കെ ഇന്നും നമുക്ക് കണ്ണിന് കുളിർമ നൽകുന്നു. വയൽവരമ്പിലൂടെ നടന്ന ഓർമ്മ പലർക്കും ഉണ്ടാകും. വയൽചാലുകളിലും കൈത്തോടുകളിലും നീന്തി നടക്കുന്ന മാനത്തുകണ്ണികളും മീനിനെ പിടിക്കാൻ കാത്തിരിക്കുന്ന കൊക്കുകളും പൊന്മാനും നീർക്കോലിയും വയൽപ്പൂക്കളും കൈതക്കാടും അതിൽ പൂക്കുന്ന താഴമ്പൂവും ഒക്കെ നമ്മുടെ കുട്ടിക്കാലം മനോഹരമാക്കിയവയല്ലേ. നെൽപ്പാടങ്ങളിലെ കാറ്റേറ്റ് അങ്ങനെ നടക്കുമ്പോൾ വയലിന്റെ ഒരു മണമുണ്ട്. ആഹാ, അതൊരു കുളിരുള്ള ഓർമ്മയാണ്. നെൽകൃഷി നഷ്ടമെന്നു തുടങ്ങിയപ്പോൾ പലരും നെല്ല് മാറ്റി വാഴയും മരച്ചീനിയും തെങ്ങും ഒക്കെ നട്ടു തുടങ്ങിയപ്പോൾ കൃഷി കുറഞ്ഞു, വയലുകൾ തരിശായി തുടങ്ങി, കൃഷി നശിച്ചു. പക്ഷേ വീണ്ടും നമ്മുടെ പല വയലുകളും നെൽകൃഷിയിലേക്ക് പോവുകയാണ്. തരിശു ഭൂമി ഏറ്റെടുത്ത് പല സംഘടനകളും സ്കൂളുകളും കൃഷിയിറക്കുകയാണ്. കൃഷി നഷ്ടം വരാതിരിക്കാൻ നിലമൊരുക്കുന്നത് മുതൽ ശ്രദ്ധ ആവശ്യമാണ്. ഇന്ന് നെൽകൃഷിയിലെ അമ്ലത്വവും പരിഹാര മാർഗങ്ങളുമൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ എത്തിയിരിക്കുന്നത് വെള്ളാനിക്കര കാർഷിക കോളേജിൽ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഇന്ദുലേഖ വി പി ആണ്. നമുക്ക് ശ്രദ്ധിക്കാം.
1: ഏതൊരു കൃഷിയുടെയും അടിസ്ഥാനം മണ്ണാണ്. കേരളത്തിലെ 90% മണ്ണും അമ്ലത അല്ലെങ്കിൽ പുളിപ്പുള്ളവയാണ്. അമ്ലതയ്ക്ക് കാരണമാകുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ അധികമായ മഴയും ചൂടും മൂലം മണ്ണിലുള്ള ക്ഷാരഗുണമുള്ള മൂലകങ്ങൾ നഷ്ടപ്പെട്ട് ലാറ്ററൈസേഷൻ അഥവാ വെട്ടുകൾ മണ്ണായി മാറുന്ന പ്രക്രിയയുണ്ടാകുന്നു. പിതൃശിലകളായ ഗ്രാനൈറ്റ്, നീസ് തുടങ്ങിയവയിൽ നിന്നുണ്ടാകുന്നതിനാൽ കേരളത്തിലെ ഭൂരിഭാഗം മണ്ണും സ്വാഭാവികമായി അമ്ലഗുണമുള്ളവയാണ്. അശാസ്ത്രീയമായ വളപ്രയോഗവും അമ്ലതയ്ക്ക് കാരണമാകുന്നു. അമോണിയം സൾഫേറ്റ്, യൂറിയ തുടങ്ങിയ നൈട്രജൻ അടങ്ങിയ വളങ്ങളുടെ അമിതമായ ഉപയോഗം മണ്ണിൽ അമ്ലത വർദ്ധിപ്പിക്കുന്നു. ജൈവവളങ്ങളുടെ അമിതമായ ഉപയോഗവും അമ്ലതയ്ക്ക് കാരണമാകാറുണ്ട്. ജൈവാവശിഷ്ടങ്ങൾ ചീഞ്ഞഴുകുമ്പോൾ വിവിധ തരത്തിലുള്ള അമ്ലങ്ങൾ അഥവാ ഓർഗാനിക് ആസിഡ്സ് പുറന്തള്ളപ്പെടുന്നു. ഇത് മണ്ണിന്റെ pH മൂല്യം കുറയാൻ കാരണമാകുന്നു. അസിഡിറ്റി അമ്ലക്ഷാര സൂചിക അഥവാ pH മൂല്യം ഉപയോഗിച്ച് കണക്കാക്കാം. അമ്ലക്ഷാര സൂചിക മണ്ണിലെ ഹൈഡ്രജൻ അയോണുകളുടെ

അളവിനെ സൂചിപ്പിക്കുന്നു. 0 മുതൽ 14 വരെ മൂല്യമുള്ള ഒരു സ്കെയിലിലാണ് മണ്ണിന്റെ അമ്ലക്ഷാരാവസ്ഥ അളക്കുന്നത്. 0 മുതൽ 7 വരെയുള്ള പി എച്ച് അസിഡിറ്റിയെയും 7 നിർവീര്യാവസ്ഥ അഥവാ ന്യൂട്രൽ പി എച്ചിനെയും 7 മുകളിലുള്ളത് ആൽക്കലിനിറ്റിയെയും സൂചിപ്പിക്കുന്നു. സാധാരണയായി 6.5 മുതൽ 7.5 വരെയുള്ള പി എച്ച് ആണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. നെൽകൃഷിയിലേക്ക് വരുമ്പോൾ മണ്ണിലെ പുളിപ്പ് വിളവിനെ ദോഷകരമായി ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. കേരളത്തിലെ ഭൂരിഭാഗം നെൽപ്പാടങ്ങളിലും പ്രത്യേകിച്ച് കുട്ടനാട്, കോൾ എന്നിവിടങ്ങളിൽ ഈ പ്രശ്നം സാധാരണമാണ്. പുളിപ്പുള്ള പാടങ്ങളിൽ ചെമ്പാട അല്ലെങ്കിൽ ചുവന്ന പാട കാണുന്നത് പതിവാണ്. അമ്ലത മൂലം നെൽച്ചെടികളുടെ വേര് വളർച്ച തടസ്സപ്പെടുകയും വേരുകൾ ചീയുകയും ചെയ്യുന്നു. തൽഫലമായി നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ തുടങ്ങിയ അവശ്യമൂലകങ്ങൾ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റാതാകുന്നു. തന്മൂലം ചെടികളുടെ വളർച്ച മുരടിക്കുന്നു. കൂടാതെ ഇലകളിൽ തവിട്ട് നിറത്തിലുള്ള പുള്ളിക്കുത്തുകൾ കാണുന്നു. ഇലയുടെ അഗ്രഭാഗം കരിയുകയും ചെമ്പ് രാശി പടരുകയും ചെയ്യുന്നു. മണ്ണിലെ പുളിപ്പ് ഉപകാരികളായ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം മന്ദഗതിയിലാകുന്നു. മണ്ണിൽ അയേൺ, അലുമിനിയം, മാംഗനീസ് തുടങ്ങിയ മൂലകങ്ങൾ ടോക്സിക് റേഞ്ചിലേക്ക് പോകുന്നു. കുമൽ രോഗങ്ങൾ കൂടുന്നതിന് ഇടയാക്കുന്നു. ഇനി പുളിപ്പ് കുറയ്ക്കുന്നതിനുള്ള പ്രധാന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ഫലപ്രദമായ മാർഗം കുമ്മായം ചേർക്കലാണ്. ചുണ്ണാമ്പ് കല്ല് പ്രകൃതിയിൽ നിന്നും പ്രത്യേകതരം പാറകൾ ഖനനം ചെയ്ത് പൊടിച്ചെടുക്കുന്നതാണ്. കാൽഷ്യം കാർബണേറ്റ് അഥവാ അഗ്രികൾച്ചറൽ ലൈം പ്രകൃതിദത്തമായ ചുണ്ണാമ്പ് കല്ല് പൊടിച്ചാണ് നിർമ്മിക്കുന്നത്. ഡോളോമൈറ്റിൽ കാൽഷ്യം കാർബണേറ്റും മഗ്നീഷ്യം കാർബണേറ്റും അടങ്ങിയിരിക്കുന്നു. ചുണ്ണാമ്പ് കല്ലോ കക്കയോ ഉയർന്ന താപനിലയിൽ ചുട്ടെടുക്കുമ്പോൾ ലഭിക്കുന്ന കാൽഷ്യം ഓക്സൈഡാണ് നീറ്റുകക്ക അല്ലെങ്കിൽ ക്യുക്ക് ലൈം എന്നുള്ളത്. നീറ്റുകക്കയിൽ വെള്ളം ചേർത്ത് പൊടിച്ചെടുത്താണ് സാധാരണയായി കുമ്മായമാക്കുന്നത്. ഇവ സാവധാനത്തിൽ മാത്രമേ മണ്ണിൽ ലയിച്ചു ചേരുകയുള്ളൂ. കുമ്മായ വസ്തുക്കളുടെ ഗുണനിലവാരം അവയുടെ നിർവീര്യ ശേഷി അല്ലെങ്കിൽ ന്യൂട്രലൈസിംഗ് വാല്യൂ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. നിശ്ചിത അളവ് അമ്ലതയെ കുറയ്ക്കാൻ ഓരോ കുമ്മായ വസ്തുവും എത്ര ഉപയോഗിക്കണമെന്നതാണ് ഇതിന്റെ ആധാരം. ശുദ്ധമായ കാൽഷ്യം കാർബണേറ്റിന്റെ നിർവീര്യ മൂല്യം 100 ആയി നിജപ്പെടുത്തിയിരിക്കുന്നു. കുമ്മായം, നീറ്റുകക്ക, ഡോളോമൈറ്റ് എന്നിവയുടെ നിർവീര്യ മൂല്യം യഥാക്രമം 179, 136, 109 എന്ന തോതിലാണ്. എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് ചുണ്ണാമ്പ് കല്ല് 100 യൂണിറ്റ് അമ്ലത്തെ നിർവീര്യമാക്കിയാൽ അതേ യൂണിറ്റ് കുമ്മായം 179 യൂണിറ്റ് അമ്ലത്തെ നിർവീര്യമാക്കുന്നു. അതായത് പെട്ടെന്ന് ഫലം ലഭിക്കാൻ നീറ്റുകക്കയോ കുമ്മായമോ ഉപയോഗിക്കണം. ഉപയോഗിക്കുന്ന കുമ്മായ വസ്തുവിന്റെ വലിപ്പവും അഥവാ പാർട്ടിക്കിൾ സൈസും പ്രധാനമാണ്. വലിപ്പം കുറഞ്ഞ തരികളായാൽ മാത്രമേ മൺതരികളുമായി ഇഴുകിച്ചേർന്ന് കാര്യക്ഷമമായി പ്രവർത്തിക്കൂ. കുമ്മായ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ 3 കാര്യങ്ങൾ പ്രധാനമാണ്. ഏത് കുമ്മായ വസ്തുവാണ് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതായത് അതിലടങ്ങിയിരിക്കുന്ന കാൽഷ്യം, മഗ്നീഷ്യം എന്നിവയുടെ ശതമാനം. രണ്ടാമത്തേതായി അവയുടെ ന്യൂട്രലൈസിംഗ് വാല്യൂ അഥവാ നിർവീര്യ മൂല്യം. മൂന്നാമത്തേതായി അവയുടെ തരി വലിപ്പം അഥവാ പാർട്ടിക്കിൾ സൈസ്. കർഷകന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ കുമ്മായ വസ്തുവിന്റെ വിലയും പ്രധാനമാണ്. ഇനി നെൽകൃഷിയിൽ കുമ്മായ പ്രയോഗം എങ്ങനെയാണെന്ന് നോക്കാം. മണ്ണിലെ പി എച്ച് 5.5 താഴെയാണെങ്കിൽ കുമ്മായം ചേർക്കണം. പി എച്ചിനനുസരിച്ച് കുമ്മായത്തിന്റെ അളവും മാറുന്നതിനാൽ മണ്ണ് പരിശോധനയ്ക്ക് ശേഷം മാത്രം കുമ്മായ പ്രയോഗം നടത്തുക. സാധാരണയായി ഹെക്ടറിന് 600 കിലോഗ്രാം കുമ്മായം 2 തവണകളിലായി നൽകണം. ആദ്യ ഗഡുവായി ഹെക്ടറിന് 350 കിലോഗ്രാമും നിലമൊരുക്കുന്ന സമയത്തും രണ്ടാം ഗഡുവായി 250 കിലോഗ്രാം വിതച്ചോ അല്ലെങ്കിൽ നട്ടോ 1 മാസത്തിന് ശേഷവും നൽകണം. പൊക്കാളി നിലങ്ങളിൽ 2 തവണയായി 1000 കിലോഗ്രാം വരെ കുമ്മായം നൽകണം. ആദ്യ പകുതി കൂന കൂട്ടുമ്പോഴും രണ്ടാം പകുതി കൂന വെട്ടി നിരത്തുമ്പോഴും ചേർക്കാം. കുമ്മായവും രാസവളങ്ങളും പ്രയോഗിക്കുന്നതിനിടയിൽ 1 ആഴ്ചത്തെ ഇടവേള നൽകണം. മേൽവളം ഇടുന്നതിന് മുൻപായി 2ാം ഗഡു കുമ്മായം ചേർത്തിരിക്കണം. വെള്ളം വാർത്തു കളഞ്ഞ് വീണ്ടും വെള്ളം കയറ്റുന്നത് നല്ലതാണ്. ശാസ്ത്രീയമായ ജലനിയന്ത്രണത്തിലൂടെ പുളിപ്പ് കുറയ്ക്കാവുന്നതാണ്. കുട്ടനാട് പോലുള്ള കരിനിലങ്ങളിൽ മണ്ണിലെ പുളി കലർന്ന വെള്ളം വറ്റിച്ചു കളയുന്നത് പുളി കുറയ്ക്കാൻ സഹായിക്കും. തുടർച്ചയായി വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതെ
ഇടവിട്ട് വെള്ളം കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത് മണ്ണിന്റെ ഇരുമ്പിന്റെയും അലുമിനിയത്തിന്റെയും ലഭ്യത കുറയ്ക്കുന്നതിനും ഈ മൂലകങ്ങളുടെ ആധിക്യം മൂലമുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും

0: ഗുണം സഹായിക്കും. ശ്രദ്ധിക്കേണ്ട മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മണ്ണിൽ നനവുള്ളപ്പോഴാണ് കുമ്മായം ചേർക്കേണ്ടത്. കുമ്മായം മണ്ണുമായി നന്നായി ചേർത്തിളക്കണം. എന്നാൽ മാത്രമേ കുമ്മായം ശരിയായി പ്രവർത്തിക്കൂ. കുമ്മായ പ്രയോഗത്തിന്റെ ഗുണഫലങ്ങൾ അധിക നാൾ മണ്ണിൽ നിലനിൽക്കാത്തതിനാൽ തുടർ വിളകളിലും മണ്ണിൽ കുമ്മായ പ്രയോഗം അനിവാര്യമാണ്.
1: നെൽകൃഷിയിലെ അമ്ലത്വവും പരിഹാര മാർഗങ്ങളെയും കുറിച്ച് ഇതുവരെ പറഞ്ഞു തന്നത് വെള്ളാനിക്കര കാർഷിക കോളേജിൽ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ഇന്ദുലേഖ വി പി ആണ്. ഡോക്ടർ ഇന്ദുലേഖയുടെ ഫോൺ നമ്പർ 8281 36674.

0: ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
1: വിളകളിൽ കീടാക്രമണം നിയന്ത്രിക്കുന്നതിന് ഇന്ന് രാസകീടനാശിനികളെ മാത്രം ആശ്രയിക്കുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. കുറഞ്ഞ ചെലവിൽ പരിസ്ഥിതിക്ക് ദോഷം വരുത്താതെ മിത്രകീടങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് കീടങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന നിരവധി മാർഗങ്ങൾ ഇന്ന് ലഭ്യമാണ്. അത്തരത്തിൽ വളരെ ലളിതവും ഫലപ്രദവുമായ ഒരു ഉപാധിയാണ് മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് അഥവാ മഞ്ഞക്കെണി. എന്താണ് മഞ്ഞക്കെണി അഥവാ മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ്? മഞ്ഞ നിറമുള്ള പ്ലാസ്റ്റിക് ഷീറ്റിലോ കാർഡ്ബോർഡിലോ ഒട്ടിപ്പിടിക്കുന്ന പശ പുരട്ടിയാണ് ഈ ട്രാപ്പ് നിർമ്മിക്കുന്നത്. മഞ്ഞ നിറം കാണുമ്പോൾ ചില പ്രത്യേക ഇനത്തിൽപ്പെട്ട കീടങ്ങൾ അതിലേക്ക് ശക്തമായി ആകർഷിക്കപ്പെടും. അടുത്തെത്തുന്ന കീടങ്ങൾ പശയിൽ ഒട്ടിപ്പിടിച്ച് നശിക്കും. അതുവഴി അവയുടെ എണ്ണം കുറയുകയും വിളയ്ക്കുണ്ടാകുന്ന നാശം നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നു. മഞ്ഞക്കെണി ഏത് കീടങ്ങളെ നിയന്ത്രിക്കാനാണ് സഹായിക്കുന്നതെന്ന് നോക്കാം. പച്ചക്കറി, വാഴ, കുരുമുളക്, പൂച്ചെടികൾ, നഴ്സറികൾ എന്നിവയിൽ സാധാരണ കാണുന്ന നിരവധി ചെറുകീടങ്ങളെ നിയന്ത്രിക്കാൻ മഞ്ഞക്കെണി വളരെ പ്രയോജനകരമാണ്. പ്രധാനമായും വെള്ളീച്ച, ഇലച്ചാടി, മുഞ്ഞ, ത്രിപ്സ്, ലീഫ് മൈനർ ഈച്ചകൾ, സൈലിറ്റ്, ചില ഈച്ചവർഗങ്ങൾ തുടങ്ങിയവയെ നിയന്ത്രിക്കാനാണ് ഈ ഉപാധി ഉപയോഗിക്കുന്നത്. ഇവയിൽ പലതും സസ്യങ്ങളിൽ നിന്ന് നീര് ഊറ്റിക്കുടിക്കുകയും വൈറസ് രോഗങ്ങൾ ഒരു ചെടിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകർത്തുകയും ചെയ്യുന്നവയാണ്. അതിനാൽ ഇവയുടെ എണ്ണം തുടക്കത്തിൽ തന്നെ കുറയ്ക്കുന്നത് രോഗവ്യാപനവും കുറയ്ക്കാൻ സഹായിക്കുന്നു. എവിടെയാണ് മഞ്ഞക്കെണികൾ സ്ഥാപിക്കേണ്ടത് എന്ന് നോക്കാം. ട്രാപ്പിന്റെ ഫലം ലഭിക്കണമെങ്കിൽ ശരിയായ ഉയരത്തിലും ശരിയായ എണ്ണത്തിലും സ്ഥാപിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ട്രാപ്പ് ചെടികളുടെ മുകൾ ഭാഗത്തേക്കാൾ അല്പം ഉയരത്തിൽ സ്ഥാപിക്കുക. വിള വളരുന്നതിനനുസരിച്ച് ട്രാപ്പിന്റെ ഉയരവും കൂട്ടിക്കൊണ്ടിരിക്കണം. ഇലകൾ ട്രാപ്പിനെ മൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാറ്റിൽ ശക്തമായി ആടാതെ ഉറപ്പിച്ച് കെട്ടിവയ്ക്കണം. നിരീക്ഷണത്തിനായി ഒരു ഏക്കറിന് ഏകദേശം 10 മുതൽ 12 വരെ ട്രാപ്പുകൾ മതി. കീടബാധ കൂടുതലാണെങ്കിൽ നിയന്ത്രണത്തിനായി 20 മുതൽ 25 വരെ ട്രാപ്പുകൾ സ്ഥാപിക്കാം. ചെറിയ അടുക്കളത്തോട്ടങ്ങളിൽ 2 മുതൽ 5 വരെ ട്രാപ്പുകൾ പോലും നല്ല ഫലം നൽകും. മഞ്ഞക്കെണി വീട്ടിൽ തന്നെ എങ്ങനെ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാമെന്ന് നോക്കാം. മഞ്ഞ നിറത്തിലുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ കട്ടിയുള്ള കാർഡ്ബോർഡ്, ആവശ്യമെങ്കിൽ മഞ്ഞ പെയിന്റ്, പശ എന്നിവയാണ് മഞ്ഞക്കെണി നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങൾ. പശയായി വിപണിയിൽ ലഭിക്കുന്ന സ്റ്റിക്കി ഗ്ലൂ, ടാങ്കിൾ ട്രാപ്പ് പോലുള്ള പശകൾ ഉപയോഗിക്കാം. ഇവ ലഭ്യമല്ലെങ്കിൽ ആവണക്കെണ്ണയിൽ അല്പം ഗ്രീസ് അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി ചേർത്ത് താൽക്കാലികമായി ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ മഴയിലും ശക്തമായ വെയിലിലും വേഗം ഉണങ്ങുകയോ ഒഴുകിപ്പോകുകയോ ചെയ്യുന്നതിനാൽ

0: ഇടയ്ക്കിടെ വീണ്ടും പുരട്ടേണ്ടി വരും. വ്യാപാരാടിസ്ഥാനത്തിലുള്ള കൃഷിയിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റിക്കി ഗ്ലൂ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം. ഇരുവശത്തും പശ പുരട്ടിയാൽ കൂടുതൽ കീടങ്ങളെ പിടികൂടാൻ കഴിയും. മഞ്ഞക്കണി എപ്പോഴാണ് മാറ്റി സ്ഥാപിക്കേണ്ടത് എന്ന് നോക്കാം. ട്രാപ്പിൽ ധാരാളം കീടങ്ങൾ ഒട്ടിപ്പിടിക്കുകയോ പൊടി പിടിക്കുകയോ പശയുടെ ഒട്ടൽ കുറയുകയോ ചെയ്താൽ പുതിയ പശ പുരട്ടുകയോ ട്രാപ്പ് മാറ്റുകയോ ചെയ്യണം. സാധാരണയായി 15 മുതൽ 30 ദിവസത്തിനുള്ളിൽ ഇത് ആവശ്യമായി വരാം. മഴക്കാലത്ത് കൂടുതൽ ശ്രദ്ധ വേണം. ഇനി സംയോജിത കീടനിയന്ത്രണത്തിൽ മഞ്ഞക്കെണിയുടെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് നോക്കാം. മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് അഥവാ മഞ്ഞക്കെണി സംയോജിത കീടനിയന്ത്രണത്തിലെ പ്രധാന ഘടകമാണ്. ഇത് ഉപയോഗിക്കുന്നതിലൂടെ കീടങ്ങളുടെ ആദ്യ സാന്നിധ്യം വളരെ നേരത്തെ തിരിച്ചറിയാം. കീടങ്ങളുടെ എണ്ണം വിലയിരുത്താൻ കഴിയും. അനാവശ്യമായി കീടനാശിനി തളിക്കേണ്ട സാഹചര്യം ഒഴിവാക്കാം. രാസ കീടനാശിനിയുടെ ഉപയോഗം കുറയ്ക്കാം, ചെലവ് കുറയ്ക്കാം. പരിസ്ഥിതിയും തേനീച്ച പോലുള്ള മിത്രകീടങ്ങളും സംരക്ഷിക്കപ്പെടും. ഭക്ഷ്യവിളകളിൽ കീടനാശിനിയുടെ അവശിഷ്ടം കുറയ്ക്കാനും സഹായിക്കും. ഇനി കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മുടെ കാലാവസ്ഥയിൽ ഈർപ്പവും മഴയും കൂടുതലായതിനാൽ ട്രാപ്പുകളിൽ പൊടിയും മഴവെള്ളവും പെട്ടെന്നടിയാം. അതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ട്രാപ്പുകൾ പരിശോധിക്കുക. കീടബാധ കൂടുതലുള്ള ഭാഗങ്ങളിൽ കൂടുതൽ ട്രാപ്പുകൾ സ്ഥാപിക്കുക. മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് മാത്രം ആശ്രയിക്കാതെ രോഗബാധിതമായ ഇലകൾ നീക്കം ചെയ്യുക. കൃത്യമായ വളപ്രയോഗം നടത്തുക. ജൈവ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുക. ആവശ്യമുള്ളപ്പോൾ മാത്രം ശുപാർശ ചെയ്യുന്ന കീടനാശിനികൾ ഉപയോഗിക്കുക എന്നിവയും സംയോജിത കീടനിയന്ത്രണത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ മഞ്ഞക്കെണി വളരെ ചെലവ് കുറഞ്ഞതും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നതുമായ ഒരു കീടനിയന്ത്രണ ഉപാധിയാണ്. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ കീടബാധ കുറയ്ക്കാനും കീടനാശിനി ഉപയോഗം നിയന്ത്രിക്കാനും ആരോഗ്യകരമായ വിളയും മികച്ച വിളവും ഉണ്ടാക്കാനും ഇത് കർഷകരെ സഹായിക്കും. അതുകൊണ്ട് എല്ലാ കർഷകരും തങ്ങളുടെ കൃഷിയിടങ്ങളിൽ മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് സംയോജിത കീടനിയന്ത്രണത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്നത് നല്ലതാണ്.
1: ഇനി കൃഷി സിഞ്ചായി യോജന എന്താണെന്ന് നോക്കാം.
2: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവെ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പെർ ഡ്രോപ്പ്, മോർ ക്രോപ്പ്, ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വെള്ളം പാഴാക്കൽ കുറയ്ക്കുകയും ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കുറച്ച് വെള്ളം ഉപയോഗിച്ച് കൂടുതൽ വിളവുണ്ടാക്കാൻ ഇതിലൂടെ കർഷകർക്ക് സാധിക്കുന്നു. അതോടൊപ്പം കൃഷിച്ചെലവ് കുറയുകയും വരുമാനം മെച്ചപ്പെടുകയും ചെയ്യുന്നു. മഴവെള്ള ശേഖരണം, വാട്ടർഷെഡ് വികസനം, പരമ്പരാഗത ജലാശയങ്ങളുടെ നവീകരണം എന്നിവയ്ക്കും ഈ പദ്ധതി പിന്തുണ നൽകുന്നു. ഇതിലൂടെ ഭൂഗർഭ ജലനില പുനഃസ്ഥാപിക്കാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാനുള്ള കർഷകരുടെ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന സൗകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. ഇന്ത്യൻ കൃഷിയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു ഭാവി കാഴ്ചപ്പാടാണ് ഇത്. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം

0: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. നെല്ലിലെ ചാഴിയെ നിയന്ത്രിക്കാൻ 2 മില്ലി മാലത്തിയോൺ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കുക. ചാഴിക്കെതിരെ കീടനാശിനികൾ പ്രയോഗിക്കുന്നത് രാവിലെ 9 മണിക്ക് മുൻപോ വൈകിട്ട് 3 മണിക്ക് ശേഷമോ ആയിരിക്കണം. അല്ലെങ്കിൽ മരുന്ന് തളി പരാഗണത്തെ പ്രതികൂലമായി ബാധിക്കും. കുതിർത്ത വിത്ത് വെള്ളം വാർത്ത് കളഞ്ഞ് ചൂടും ഈർപ്പവുമുള്ള സ്ഥലത്ത് മുളയ്ക്കാൻ വയ്ക്കുക. ഈർപ്പം കുറയാതിരിക്കാൻ നനച്ച ചണച്ചാക്കുകൊണ്ട് മൂടുകയോ വെള്ളം തളിച്ചു കൊടുക്കുകയോ ചെയ്യുക. മുളച്ച വിത്ത് 3-ാം ദിവസം തന്നെ വിതയ്ക്കണം. വിത താമസിക്കുന്നത് ഞാറിന്റെ കരുത്ത് കുറയാൻ ഇടയാക്കും. വിരിപ്പിനു ശേഷം മുണ്ടകൻ കൃഷി ഇറക്കുന്ന പാടങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ് കുമ്മായവും ജൈവവളങ്ങളും ചേർത്ത് നിലം ഉഴുത് 2 ആഴ്ചയെങ്കിലും വെറുതെ ഇടുന്നത് നിലത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നല്ലതാണ്. മുണ്ടകൻ കൃഷി ഇറക്കാത്ത സ്ഥലത്ത് പച്ചക്കറികൾ നടാം. മുളക്, വഴുതിന, തക്കാളി എന്നിവയുടെ വിത്ത് പാകി മുളപ്പിച്ച് 1 മാസം പ്രായമായ തൈകൾ നടാനായി ഉപയോഗിക്കാം. തൈകൾ വൈകുന്നേരം നടുന്നതാണ് നല്ലത്. പാവൽ, പടവലം, വെള്ളരി, കുമ്പളം, മത്തൻ, ചുരക്ക, വെണ്ട എന്നിവയുടെ വിത്ത് നേരിട്ട് വിതയ്ക്കാം. ഇതിനോടൊപ്പം കുറെ വിത്തുകൾ പോളിത്തീൻ ഉറകളിലും നട്ട് മുളപ്പിക്കുകയാണെങ്കിൽ മുളയ്ക്കാത്ത തടങ്ങളിൽ പിന്നീട് നടുന്നതിന് ഇവ ഉപകരിക്കും. ഇഞ്ചിയിൽ കാണുന്ന മൂട് ചീൽ രോഗം നിയന്ത്രിക്കാൻ തടത്തിൽ കാണുന്ന അഴുകിയ മൂട് പിഴുതെടുത്ത് നീക്കം ചെയ്ത് 1% ബോർഡോ മിശ്രിതം കൊണ്ട് കുതിർക്കുക. കൂടാതെ ട്രൈക്കോഡെർമ സ്യൂഡോമോണസ് കൾച്ചറുകളിൽ ഏതെങ്കിലും ഒന്ന് മണ്ണിൽ ചേർക്കുന്നത് രോഗം പ്രതിരോധിക്കാൻ സഹായകമാണ്. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, ലോക നാളികേര ദിനമായി ആചരിക്കുന്നത് എന്നാണ്. ഉത്തരം 2 സെപ്റ്റംബർ. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.

0: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി, ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വള്ളനാട്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
3: ജൂണിലെ നിലാമഴയിൽ ഈ ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. സംഗീതം നൽകിയത് എം ജയചന്ദ്രനും യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമിതാ. ചിത്രം നമ്മൾ തമ്മിൽ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: എസ് രമേശൻനാരുടെ വരൽക്ക് വിദ്യാസാഗർ എണ്ണമിട്ട യശുദാസ് പാടിയ ഗാനമിതാ. ചിത്രം ചന്ദ്രനോദിക്കുന്ന ദിക്കിൽ.

എസ് ബാലകൃഷ്ണൻ്റെ സംഗീതമാണിത്. യേശുദാസ് പാടിയ ഗാനമാണ്. ചിത്രം ഇഷ്ടമാണ് നൂറുവട്ടം. ഈ ഗാനത്തിന് വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തുമുള്ള പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പരിസ്ഥിതി ലോല പ്രദേശത്തിൽ നിന്ന് ജനവാസ മേഖലകൾ, കൃഷിസ്ഥലങ്ങൾ, തോട്ടങ്ങൾ എന്നിവയെ പൂർണ്ണമായും ഒഴിവാക്കിയുള്ള അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്ന നിർദ്ദേശം കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിച്ച് കേരളം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പുമായി ഇന്ത്യ. ഇന്ന് ഒരു സ്വർണവും രണ്ട് വെള്ളിയും മൂന്ന് വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. കേരളത്തിലെ വൈദ്യുതി ആവശ്യകതയുടെ പീക്ക് സമയത്ത് ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമാക്കുന്നതിനുള്ള ക്രമീകരണം നടപ്പിലാക്കിയതായും ഇതിലൂടെ ഇന്നും സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് തിങ്കളാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അന്നേ ദിവസം ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. വടക്കൻ കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാന വിജിലൻസ് ഇനി ഹൈടെക് നിലവാരത്തിലേക്ക്. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നവീകരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ വി എ സി ബി സ്യൂട്ട് 3.0 ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. വാഹന ഉടമകളെ ലക്ഷ്യമിട്ട് യാഥാർത്ഥ്യമെന്ന് തോന്നിപ്പിക്കുന്ന ഇ ചെലാൻ വിവരങ്ങൾ ഉൾപ്പെടുത്തി വ്യാജ എസ് എം എസ് അയച്ച് പണം അപഹരിക്കുന്ന പുതിയ തട്ടിപ്പുകൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്.

ചലച്ചിത്ര ഗാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഉദയനാണ് താരം എന്ന ചിത്രത്തിലെ പാട്ട് കേട്ടാലോ? യേശുദാസും ചിത്രയും പാടിയ ഗാനമാണിത്. ഈ ഗാനത്തിനു വേണ്ടി തോലിക ചലിപ്പിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം പകർന്നിരിക്കുന്നത് ദീപക് ദേവും.

0: ராத்திரி மழையா
1: എം ഡി രാജേന്ദ്രന്റെ വരികൾക്ക് എം എം കീരവാണി സംഗീതം പകർന്ന ഒരു ഗാനമാണ് ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ദേവരാഗം എന്ന ചിത്രത്തിലെ പാട്ടാണ് ശിശിരകാലമേഘമിതുനു രതിപരാഗമേ. പി ജയചന്ദ്രനും കെ എസ് ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമിതാണ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: രവീന്ദ്ര സംഗീതത്തിൽ ഗാനഗന്ധർവൻ യേശുദാസ് ആലപിച്ച ഗാനം ചമ്പക്കുളം തച്ചനെന്ന് ചിത്രത്തിനുവേണ്ടി വരികളെഴുതിയത് ബിച്ചു തിരുമല.

കൈതപ്രവും രവീന്ദ്രനും ഒരുക്കിയ പാട്ട്, യേശുദാസും ചിത്രയും പാടിയത്. കടലറിയാതെ എന്നാരംഭിക്കുന്ന ഗാനം കണ്ണൂർ എന്ന ചിത്രത്തിൽ നിന്ന്.

ശേഷൻ നായരും ഔസേപ്പച്ചനും ഒരുക്കിയ ഒരു പാട്ടാണ് അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിന് വേണ്ടി ഒരു രാജമല്ലി വിടരുന്ന എന്ന് തുടങ്ങുന്ന ഈ ഗാനം എൻ ജി ശ്രീകുമാറും സംഘവും പാടിയത്.

ചലച്ചിത്രഗാനങ്ങളിൽ ഒരു പാട്ടുകൂടി നമുക്ക് കേൾക്കാം. യൂസഫ് അലി കേച്ചേരി വരികളെഴുതി, ശ്യാം ഈണമിട്ട് നാടോടിക്കാറ്റെന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

محفل سروں کا ایک ایسا سمندر جس کی ہر لہر میں ایک نیا احساس ہو. ادے ഓരോ ഓളത്തിലും പുതുമയുടെ തണുപ്പ് സമ്മാനിക്കുന്ന ഗായിക. അതായിരുന്നു ആശാ ഭോസ്ലെ.

ആയിരം ഭാവങ്ങളുടെ ഗായികയെന്ന് സംഗീതലോകം അവരെ വിശേഷിപ്പിച്ചത് വെറുതെയല്ല. ഒട്ടനവധി സിനിമാ ഗാനങ്ങൾ കൊണ്ട് നമ്മെ രസിപ്പിച്ച ആശാ ഭോസ്ലെയുടെ ഗസൽ ലോകത്തിലേക്കുള്ള പ്രയാണമാണ് ഇന്നത്തെ മഹഫിലിൽ. ജി ആജ് ഹം ബാത് കരേംഗെ ആശാ ജി കി സിന്ദഗി ഓർ ഉൻകെ ഗസലോ കെ ഉസ് സുഹാനേ സഫർ കി ജിസ്നെ ഭാരതീയ സംഗീത് കോ ഏക് നയാ ആയാം ദിയാ.

1933 സെപ്റ്റംബർ 8 മഹാരാഷ്ട്രയിലെ സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് ആശാ ഭോസ്ലെ ജനിച്ചത്. നാടക സംഗീതജ്ഞനായ പണ്ഡിത് ദീനാനാഥ് മങ്കേഷ്കറിന്റെ മകൾ. എന്നാൽ ചെറുപ്പകാലത്തുണ്ടായ കുടുംബപരമായ പ്രതിസന്ധികളിലും ജീവിത പോരാട്ടങ്ങളിലും അവർ തളർന്നു. സംഗീതമാണ് അവരെ കരുത്തുറ്റവളാക്കിയത്. ചേച്ചി ലതാ മങ്കേഷ്കറിന്റെ നിഴലിൽ ഒതുങ്ങിപ്പോകാതെ സ്വന്തമായൊരു തനിമയും ആലാപന ശൈലിയും കെട്ടിപ്പടുക്കാൻ ആശാജിക്ക് സാധിച്ചു. മെലഡികളും റോക്കും ഫോക്ക് ഗാനങ്ങളും ഒക്കെ പാടി തരംഗമുണ്ടാക്കിയ അവർ ഗസലുകളുടെ ലോകത്തേക്ക് കടന്നപ്പോൾ കേട്ടത് പക്ഷേ ഭാവസാന്ദ്രമായ സ്വരമായിരുന്നു.

ആശാ ഭോസ്ലെയുടെ ഗസൽ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ 1981 ഉമ്രാവ് ജാൻ എന്ന ചിത്രത്തെ മാറ്റിനിർത്താൻ കഴിയില്ല. ആശാജിയെ കൊണ്ട് സംഗീത സംവിധായകൻ ഖയാം വളരെ സാവധാനത്തിലുള്ള ക്ലാസിക് ഭാവങ്ങളുള്ള ഗസലുകളാണ് പാടിച്ചത്.

ആശയ്ക്ക് പാടാൻ കഴിയാത്തതായി ഒന്നുമില്ല. ക്ലാസിക്കൽ സംഗീതം മുതൽ പോപ്പ് വരെയുള്ള ഏത് ശൈലിയും അവർക്ക് അനായാസമാണ്. എന്നാൽ അവരുടെ ഗസലുകളിൽ കേൾക്കുന്ന ആ ഭാവവും സൂക്ഷ്മതയുമാണ് അവരെ വേറിട്ട് നിർത്തുന്നത്. ഇങ്ങനെ പറഞ്ഞത് ഖയാം തന്നെ. ഷെഹരിയാർ കെ ലിഖേ ഉൻ അൽഫാസോ കോ ആശാ ജി നെ ജിസ് നസാകത് സേ ഗായാ വോ ആജ് ഭീ ദിലോ മേ ഉത്നാ ഹി ഉമംഗ് പേദാ കർതാ ഹേ.

സിനിമാ ഗസലുകൾക്ക് പുറമെ മറ്റ് ഗസൽ ആൽബങ്ങളിലും ആശാ ഭോസ്ലെ പിന്നീട് തരംഗം സൃഷ്ടിച്ചു. ആർ ഡി ബർമൻ ആശാ ഭോസ്ലെ കൂട്ടുകെട്ടിൽ പിറന്ന ഗസൽ ഗാനങ്ങളെല്ലാം ഒന്നിനൊന്ന് മികച്ചവയായിരുന്നു. ജഗ്ജീത് സിംഗിനൊപ്പവും മെഹ്റാബ് പോലെയുള്ള ആൽബങ്ങൾ ആശാജി ചെയ്തു. അതിലൂടെ തന്റെ ആലാപനശേഷി എത്രത്തോളം ആഴമുള്ളതാണെന്ന് അവർ തെളിയിച്ചു. വരികളിലെ സൂക്ഷ്മഭാവങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കാനുള്ള അവരുടെ കഴിവ് അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു.

18-ലധികം ഭാഷകളിലായി 12,000-ലധികം ഗാനങ്ങൾ അവർ ആലപിച്ചു. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്, പത്മവിഭൂഷൺ, ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ എന്നിവ നേടി അവർ ഈ സംഗീത ലോകത്തിന്റെ നെറുകയിലുമെത്തി.

നമുക്കറിയാം, ഗസൽ ആലാപനത്തിലെ ഏറ്റവും പ്രധാനം ഉറുദു വാക്കുകളുടെ കൃത്യമായ ഉച്ചാരണവും വരികളിലെ ഭാവം നമ്മിലേക്ക് എത്തിക്കലുമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ മേഖലയിൽ ആശാ ഭോസ്ലെ കാണിച്ച സൂക്ഷ്മത പ്രശംസനീയമാണ്. വരികൾക്കിടയിലെ ചെറിയ ഇടവേളകളും ശ്വാസോച്ഛ്വാസത്തിന്റെ നിയന്ത്രണവും വഴി ഗസലിന്റെ വികാരം കൂടുതൽ തീവ്രമാക്കാൻ ഈ ഗായികയ്ക്ക് കഴിഞ്ഞു.

ഗുലാമലിയോടൊപ്പവും ആശാ ഭോസ്ലെ പാടിയ ഗാനങ്ങൾ വേറിട്ടതായി. ശാസ്ത്രീയ സംഗീതത്തിൽ അധിഷ്ഠിതമായ ഗസലുകളിൽ ഗുലാമലിയുടെ ഹർക്കത്തുകൾക്ക് അനുയോജ്യമായി ഒട്ടും പിന്നിലല്ലാതെ ആശയും പാടി.

ഞാൻ എല്ലാ തരത്തിലുള്ള പാട്ടുകളും പാടിയിട്ടുണ്ട്. എന്നാൽ ഗസലുകൾ പാടുമ്പോൾ ആത്മാവ് സംഗീതവുമായി ഒന്നിക്കുന്നതുപോലെ. കാരണം ഗസലുകൾ കേവലം പാട്ടുകളല്ല, മറിച്ച് വികാരങ്ങളുടെ കഥപറച്ചിലാണെന്ന് പറഞ്ഞത് ആശാ ഭോസ്ലെ തന്നെയാണ്.

കഠിനമായ ജീവിത പോരാട്ടങ്ങളിൽ നിന്നു തുടങ്ങി ഇന്ത്യൻ സംഗീത ലോകത്തെ നിത്യഹരിത ശബ്ദമായും ഗസൽ ആലാപനത്തിലെ അനുപമ സാന്നിധ്യമായും ആശാ ഭോസ്ലെ മാറിയത് വരും തലമുറകൾക്ക് എന്നും വലിയൊരു പ്രചോദനമാണ്. രണ്ടായിരത്തി 2026 April 12 തന്റെ 92 വയസ്സിൽ ഈ ലോകത്തു നിന്ന് അവർ വിടവാങ്ങിയെങ്കിലും 8 പതിറ്റാണ്ടുകളോളം നമ്മെ തഴുകിയ ആ ശബ്ദം ഇന്ത്യൻ സംഗീതത്തിന്റെ ചരിത്രത്തിൽ എന്നും മുഴങ്ങി നിൽക്കുമെന്നതിൽ സംശയമില്ല.

എന്റെ സംഗീതമാണ് എന്റെ ശ്വാസം. അതെന്ന് നിലയ്ക്കുമോ അന്ന് ഞാൻ പ്രകൃതിയുടെ സംഗീത ശകലങ്ങളിൽ ഒന്നായി മാറും എന്ന് ആശാ ഭോസ്ലെ പറഞ്ഞതുപോലെ. എത്ര തലമുറകൾ കഴിഞ്ഞാലും ആശാ ഭോസ്ലെ എന്ന പേര് അമരമായി തുടരും എന്ന് ഓരോ സംഗീത പ്രേമികളും ഏറ്റുപറയുന്നു. ആ ഗായികയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മെഹഫിൽ ഇവിടെ വിടവാങ്ങുകയാണ്. സഭി ശ്രോതാവുംകു ശുഭരാത്രി.

0: ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: സംഗീതസുധ. ഇന്നത്തെ സംഗീതസുധയിൽ
2: ശ്രീ മല്ലാടി സൂര്യബാബു, ശ്രീ മല്ലാടി നാരായണ ശർമ്മ എന്നിവർ പാടിയ മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. വയലിൻ ശ്രീ എം എ സുന്ദരേശ്വരൻ, മൃദംഗം ശ്രീ തിരുവാരൂർ ഭക്തവത്സലം, ഖടം ശ്രീ വൈക്കം ഗോപാലകൃഷ്ണൻ, മോർസിംഗ് ശ്രീ പയ്യന്നൂർ ഗോവിന്ദപ്രസാദ്. പരമപുരുഷ എന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം വസന്ത, ആദിതാളം.

ഇതുവരെ കേട്ടത് ശ്രീ മല്ലാടി സൂര്യബാബു, ശ്രീ മല്ലാടി നാരായണ ശർമ്മ എന്നിവർ പാടിയ മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ. വയലിൻ ശ്രീ എം എ സുന്ദരേശ്വരൻ. മൃദംഗം ശ്രീ തിരുവാരൂർ ഭക്തവത്സലം. ഖടം ശ്രീ വൈക്കം ഗോപാലകൃഷ്ണൻ. മോർസിംഗ് ശ്രീ പയ്യന്നൂർ ഗോവിന്ദപ്രസാദ്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
3: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ?
4: ഇതാരാ വിളിക്കുന്നത്?
2: ഹാപ്പി ബർത്ത്ഡേ ടു യു.
4: ഓ, താങ്ക് യു.
2: ഹലോ,
3: നിന്റെ ദൈവം, ഇതാര്, എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
5: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
6: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
5: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
6: 8281-4203-05.
5: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10 മണിക്ക്.
7: ഇപ്പോൾ നിശാസുരഭി. നിശാസുരഭിയിലെ ആദ്യ ഗാനം പ്രേം പൂജാരി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ്. ഉത്തം സിംഗിന്റെ സംഗീതമാണ്. ഗാനരചന: ഒ.എൻ.വി. കുറുപ്പ്.

ജി വേണുഗോപാലും ഗായത്രിയും പാടിയ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഔസേപ്പച്ചൻ്റെ സംഗീതം. ചിത്രം മുല്ലവള്ളിയും തേന്മാവും.

യേശുദാസും ചിത്രയും പാടിയ ഗാനമാണിനി. കെ ജയകുമാറിൻ്റെതാണ് വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം. ചിത്രം മഴ.

ബിജുമേനോനും സംയുക്ത വർമ്മയും അഭിനയിച്ച മറ്റൊരു ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. മധുര നൊമ്പരക്കാറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി ദ്വാദശിയിൽ മണിദീപക തെളിഞ്ഞു എന്ന ഈ പാട്ട് യേശുദാസും സുജാതയും പാടിയതാണ്. ഗാനശില്പികൾ യൂസഫലി കേച്ചേരിയും വിദ്യാസാഗറും. കേൾക്കാം ആ പാട്ട് നിശാസുരഭിയിലൂടെ.

പ്രേമോദാരനായി അണയൂനാഥ, ഈ വരികൾ കൈതപ്രത്തിൻ്റെതാണ്. രവീന്ദ്ര സംഗീതവും ഒത്തുചേർന്നപ്പോൾ യേശുദാസും ചിത്രയും പാടി അനശ്വരമാക്കിയ പാട്ട് കമലദളം എന്ന ചിത്രത്തിലിത്. നിശാസുരഭിയിലൂടെ ഇതാ ആകാശം.

കന്യാകുമാരി എന്ന സൗന്ദര്യ തീർത്ഥക്കരയെക്കുറിച്ച് എഴുതി ഓൻ വി ഈ ഗാനം നമുക്ക് നൽകി. രമേശ് നാരായണൻ്റെ സംഗീതം മീൻപൊടിയായപ്പോൾ ജയചന്ദ്രൻ്റെയും ചിത്രയുടെയും ശബ്ദത്തിലൂടെ പുറത്തു വന്നപ്പോൾ പൊന്നുശസെന്നും നീരാടുവാൻ വരുമെന്ന ഈ പാട്ട് അനശ്വരമായി മാറി. നിശാസുരഭിയിലൂടെ മേഘമൽഹാറിലെ ആ പാട്ട് കൂടി നമുക്ക് കേൾക്കാം.

0: ലോകം.
1: ജന്മങ്ങൾക്കപ്പുറത്തെങ്ങോ ഒരു ചെമ്പകം പൂക്കുന്ന സുഗന്ധം പോലെ അനന്തപുരി എഫ്എമ്മിന്റെ നിശാസുരഭി വീണ്ടും നിങ്ങളിലേക്കെത്തും. തൽക്കാലം വിട, സ്മിത സുരേഷ്. ആകാശവാണി അനന്തപുരി എഫ്എം 101.9. ഇപ്പോൾ സമയം 11:00. സുഭാഷിതം കേൾക്കാം. ഫാദർ ശാന്തൻ ചെരുവിൽ അവതരിപ്പിക്കുന്നു.
2: ഇന്ന് കേരള സമൂഹം അഭിമുഖീകരിക്കുന്ന ഭീതിജനകമായ ഒരു യാഥാർത്ഥ്യം വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളാണ്. ആത്മഹത്യാ പ്രവണതയിൽ പുതുതായി കണ്ടുവരുന്ന രണ്ട് പ്രതിഭാസങ്ങൾ. വ്യക്തികളിൽ ഒതുങ്ങി നിന്നിരുന്ന ആത്മഹത്യ കൂട്ട ആത്മഹത്യകൾക്ക് വഴിമാറിക്കൊടുത്തു എന്നതാണ്. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ജീവിതം അവസാനിപ്പിക്കുക, പ്രണയ ജോഡികൾ, കൂട്ടുകാർ ഒത്തുചേർന്ന് ആത്മഹത്യ ചെയ്യുക തുടങ്ങിയ രീതികളാണ് ഇപ്പോഴുള്ളത്. രണ്ടാമതായി, നിസ്സാര കാരണങ്ങളെ പ്രതിയാണ് ഇന്ന് ആത്മഹത്യകളിൽ അധികവും. മുൻപ് ജീവിതത്തിൻ്റെ സർവ വഴികളും അടഞ്ഞു കഴിയുമ്പോൾ ഗത്യന്തരമില്ലാതെ മനുഷ്യൻ അന്തിമമായി മുട്ടുന്ന വാതിലായിരുന്നു ആത്മഹത്യയെങ്കിൽ, ഇന്ന് അവൻ ആദ്യം മുട്ടുന്ന വാതിലാണത്. ദുഃഖകരമായ മറ്റൊരു കാര്യം, 18-നും 30-നും ഇടയിൽ പ്രായമുള്ളവരിലാണ് ആത്മഹത്യാ പ്രവണത ഉയർന്നു നിൽക്കുന്നത് എന്നതാണ്. ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിൽ പ്രധാന കാരണം കുടുംബങ്ങളിൽ വന്ന മാറ്റം തന്നെ. കൂട്ടുകുടുംബങ്ങളുടെ സ്ഥാനത്ത് ഇന്ന് അണുകുടുംബങ്ങളാണ്. കൂട്ടുകുടുംബങ്ങളിൽ ആത്മഹത്യാ നിരക്ക് കുറവായിരുന്നുവെങ്കിൽ അണുകുടുംബങ്ങളിൽ അത് വർദ്ധിച്ചു വരികയാണ്. കൂട്ടുകുടുംബങ്ങളിലെ സഹവർത്തിത്വവും പരസ്പര സഹകരണവും കുടുംബങ്ങളിൽ ഉന്മേഷവും സന്തോഷവും പകരുന്നുവെങ്കിൽ, ഏകാന്തതയുടെ തടവറയിൽ അന്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ വസിക്കുന്ന അണുകുടുംബങ്ങളിൽ ആത്മഹത്യ വർദ്ധിച്ചു വരികയാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ വഴികാട്ടാനും തകർച്ചകളിൽ താങ്ങും തണലുമാകുവാനും അനുഭവജ്ഞരായ കാരണവന്മാർ അന്നുണ്ടായിരുന്നു. ജീവിത മൂല്യങ്ങൾ കഥകളിലൂടെയും പഴമൊഴികളിലൂടെയും ഇളം തലമുറയ്ക്ക് കൈമാറ്റം ചെയ്തിരുന്ന മുതിർന്നവരുടെ സ്ഥാനം ഇന്ന് സമൂഹ മാധ്യമങ്ങൾ കൈയടക്കിയിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന മാനസിക അവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ അറിഞ്ഞോ അറിയാതെയോ മാതാപിതാക്കൾക്കും ചെറുതല്ലാത്ത പങ്കുണ്ട്. 1-ഓ 2-ഓ കുട്ടികൾ മാത്രമുള്ള ചെറു കുടുംബങ്ങളിൽ മക്കൾ ആഗ്രഹിക്കുന്നതെന്തും ആഗ്രഹിക്കുന്ന സമയത്ത് നിവർത്തിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ ഭാവിയിൽ തങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ലഭിക്കാതെ വരുമ്പോൾ സമചിത്തതയോടെ അവയെ അഭിമുഖീകരിക്കുവാനുള്ള അവരുടെ മാനസിക പക്വത നഷ്ടപ്പെടുത്തുകയാണ്. നഷ്ടങ്ങളും പരാജയങ്ങളും മോഹഭംഗങ്ങളും ഏറ്റെടുക്കുവാനുള്ള പരിശീലനം അവർക്ക് നൽകണം. വിജയത്തിൻ്റെ തൊപ്പിയോടൊപ്പം പരാജയത്തിൻ്റെ തൊപ്പിയും ധരിക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് പരിശീലനം നൽകണം. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കുട്ടിയും ഞങ്ങളുടെ ലോകവും എന്ന സ്വാർത്ഥതയുടെ ഇടുങ്ങിയ വഴികളിലൂടെ നീങ്ങാതെ പ്രായം ചെന്ന മാതാപിതാക്കളെ അർഹിക്കുന്ന സ്ഥാനവും മാനവും നൽകി

0: ഉടപ്പാർപ്പിക്കുവാനും നാം തയ്യാറാകണം. അല്പം അസൗകര്യങ്ങൾ അതുമൂലം ഉണ്ടാകുമെങ്കിലും ലഭ്യമാകുന്ന നന്മ അമൂല്യമായിരിക്കും. ബന്ധുജനങ്ങളും അയൽപക്കങ്ങളുമായുള്ള ബന്ധവും സംഘർഷങ്ങൾ ലഘൂകരിക്കുവാനും മാനസിക പിരിമുറുക്കത്തിന് അയവരുത്തുവാനും സഹായിക്കും. പഠനം, ട്യൂഷൻ എന്നീ വലയത്തിൽ നിന്ന് കുട്ടികൾക്ക് മോചനം ലഭിച്ചേ മതിയാകൂ. എല്ലാവരെയും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ആക്കുവാനുള്ള വ്യഗ്രതയിൽ സംഭവിക്കുന്ന ഭവിഷ്യത്ത് ആര് ഗവനിക്കുന്നു? സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്താനാവില്ല എങ്കിലും നിയന്ത്രിതമായ രീതിയിൽ വിവേകത്തോടെ അവ ഉപയോഗിക്കുവാൻ അവരെ അഭ്യസിപ്പിക്കണം. ജീവിക്കണമെങ്കിൽ ഒരു കാരണമുണ്ടായിരിക്കണം. ജീവിക്കുവാനുള്ള കാരണം കണ്ടെത്തുവാൻ മനുഷ്യനെ സഹായിക്കേണ്ടത് മതങ്ങളാണ്. ലോകമൂല്യങ്ങൾക്കപ്പുറം ചില സനാതന മൂല്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കേണ്ടത് മതങ്ങളാണ്. അശാന്തിയിലും നൈരാശ്യങ്ങളിലും പരാജയങ്ങളിലും സംഘർഷങ്ങളിലും തകർച്ചയിലും മനുഷ്യൻ ആശ്വാസവും കൈത്താങ്ങുമായി കൂടെ നിൽക്കേണ്ടത് മതങ്ങളാണ്. പ്രതിസന്ധികളിൽ ജീവിക്കുവാനുള്ള കാരണം അവന് ഊതിക്കൊടുക്കേണ്ടതും മതങ്ങളാണ്. തളർച്ചകളിലും തകർച്ചകളിലും മതം ഊന്നുവടിയാകണം. ദാവീദ് രാജാവ് ബൈബിളിൽ 23 സങ്കീർത്തനത്തിലൂടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചു: മരണത്തിൻ്റെ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഭയപ്പെടുകയില്ല, എന്തെന്നാൽ അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഫാദർ ശാന്തൻ ചെരുവിലി. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 5 മിനിറ്റ്. കാലാവസ്ഥ: തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ഇനി വിവിധ ഭാരതി റിലേ കേൾക്കാം.

सुषमा श्रेष्ठ से पूर्णिमा बनने तक का एक सफर। संगीत की दुनिया

0: आप सुन रहे हैं विविध भारती।
1: सखियों के दिल की जुबान। हेलो सहेली।